പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂലൈ 28-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1794 ജൂലൈ 28, മാക്സിമിലിയൻ റോബ്സ്പിയർ എന്ന ഭീകര സ്വേച്ഛാധിപതി ഗില്ലറ്റിൻ ഛേദത്തിന് വിധേയമായിരിക്കുന്നു. 1945 ജൂലൈ 28, രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് രാഷ്ട്രീയ നിരീക്ഷകരെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലേബർ പാർട്ടി നേതാവ് ക്ലമൻ ആറ്റ്ലി ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ടു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിന് വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത് വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ചു കുറേയേറെ ആയപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത് അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ് മനുഷ്യനുള്ളത് എന്നോർക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഒരു കാലത്ത് അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായൊരു വാണിജ്യ മുദ്രയായിരുന്നു മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്നത്. അഭിമാനോജ്വലമായൊരു വാണിജ്യ മുദ്രയായിരുന്നു അത്. വിശ്വസ്തത, മൂല്യം, ഗുണമേന്മ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു വാണിജ്യ മുദ്രയായിരുന്നു അത്. ഒപ്പം അതിശക്തമായൊരു പ്രചോദനത്തിന്റെ ചരിത്രവും അതിന്റെ പിന്നിലുണ്ട്. സമർപ്പണം, ദൃഢചിത്തത, ഉത്സാഹം, കഠിനമായ ശ്രമം, ഏകോപനം എന്നിവയെല്ലാം ഈ വാണിജ്യ മുദ്രയുടെ ചരിത്രപഥങ്ങളിൽ അടയാളം ചെയ്തിരിക്കുന്നു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന വാണിജ്യ മുദ്ര ഇന്നും അതിതീവ്രമായ ആഗ്രഹത്തിന്റെയും സുദൃഢമായ വിശ്വാസത്തിന്റെയും സ്ഥിരപരിശ്രമത്തിന്റെയും പര്യായമായിരിക്കുന്നു. ഈ വാണിജ്യ മുദ്രയെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത് മെയ്ഡ് ബൈ എഡിസൺ എന്നതായിരിക്കും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സാങ്കേതിക വിദഗ്ധനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ്, ഗ്രാമഫോൺ, ഡിക്റ്റാഫോൺ, സിനിമാ പ്രൊജക്ടർ എന്നിങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വഴി എഡിസൺ വളരെ സമ്പന്നനാകുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തി കൊണ്ടും ധനം കൊണ്ടും പ്രതാപിയായി എഡിസൺ ജ്വലിച്ചു നിൽക്കുന്ന കാലം. ഒരു ദിവസം പ്രാകൃത വേഷധാരിയായ ഒരു യുവാവ് എഡിസനെ കാണാനെത്തി. അന്നത്തെ കാലത്ത് പ്രഭുവായ എഡിസനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പല കടമ്പകളും കടന്നാണ് അയാൾ എഡിസന്റെ ബംഗ്ലാവിലെത്തിയത്. തന്നെ കാണാൻ ഒരു ഭിക്ഷാന്തേഹി വന്നു നിൽക്കുന്നു എന്നറിഞ്ഞ എഡിസൺ സെക്രട്ടറിയെ വിളിച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. നിവൃത്തിയില്ലാതെ എഡിസൺ പുറത്തേക്ക് വന്നു. നിങ്ങൾക്കെന്ത് വേണം? എന്തിനാണ് നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്തിയാൽ മതിയോ? അയാൾ പറഞ്ഞു. എഡിസൺ, എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായമോ ജോലിയോ വേണ്ട. അതിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എഡിസൺ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ വ്യാപാര പങ്കാളിയാകണം. അതിനാണ് ഞാൻ വന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായ, കണ്ടാൽ ഭിക്ഷക്കാരനെ പോലെ തോന്നുന്ന അയാൾക്ക് വ്യാപാര പങ്കാളിയാകണം എന്ന് പറഞ്ഞത് കേട്ട് എഡിസന്റെ സെക്രട്ടറിക്ക് ചിരി വന്നു. എന്നാലാകട്ടെ, എഡിസന്റെ ഭാവം മറ്റൊന്നായിരുന്നു. അതേക്കുറിച്ച് എഡിസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അയാളുടെ വസ്ത്രങ്ങൾ പഴയതും മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായിരുന്നു. ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ശരീരപ്രകൃതമായിരുന്നു അയാൾക്ക്. ശരിക്കും ഒരു ഭിക്ഷാടക രൂപം. എന്റെ ബിസിനസ് പാർട്ട്ണർ ആകണമെന്ന് അയാൾ പറയുന്നത് വേണമെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരാളുടെ ജൽപ്പനമായി എനിക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ തിളക്കം കേവലം ഒരു വഴിപോക്കിന്റേതോ മാനസിക രോഗിയുടേതോ ഭിക്ഷാടകന്റേതോ ആയിരുന്നില്ല. അതിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. അതിതീവ്രമായ ആഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. വന്ന കാര്യം സാധിക്കാതെ അയാൾ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, എഡ്വിൻ ബാൻസ്. ഞാനൊരു ചെറിയ സംരംഭത്തിൽ ബാൻസിനെ പങ്കാളിയാക്കി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അധികം വൈകാതെ എഡിസൺ ബാൻസ് പങ്കാളിത്തം കരുത്താർജിച്ചു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന ലോഗോ അമേരിക്കൻ ജനത ഏറ്റെടുത്തു. നോക്കൂ, മുഷിഞ്ഞ വേഷമോ ദാരിദ്ര്യമോ മുൻപരിചയക്കുറവോ ഒന്നുമല്ല കാര്യം. അതിതീവ്രമായ ഇച്ഛാശക്തി, ജീവിത അഭിലാഷത്തിന്റെ കരുത്ത്, അതേക്കാൾ വലുതായി ജീവിത വിജയത്തിന് മറ്റൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ മറ്റൊരാളുടെ ജീവിത വിജയത്തിന്റെ പുസ്തകം വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവിതത്തിന് വേണ്ടത് ജീവിക്കുവാനുള്ള അതിതീവ്രമായ ആഗ്രഹം തന്നെയാണ്. അതുണ്ടെങ്കിൽ ആത്മവിശ്വാസവും നിസർഗസിദ്ധമായ കഴിവുകളുമെല്ലാം തനിയെ മുളപൊട്ടിവരും, വികാസം പ്രാപിക്കും. ഓർക്കുക, 1000 മൈൽ നീണ്ട ഒരു ദീർഘയാത്രയാണെങ്കിലും അതാരംഭിക്കുന്നത് ഒരു ചുവടുവയ്പ്പോടുകൂടിയാണ്. ജീവിതത്തിന്റെ വിജയം അവരവരിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന ബോധമുണ്ടായാൽ മതി ജീവിതം വിജയതിലകമണിയാൻ എന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തിരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗാഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഇമാസം 21 അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. 3 മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8-ന് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10-ന് ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂടിയക്കോട്.
2: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AY കാർഡുകാർക്കായുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കും. 16 ഇനങ്ങൾ അടങ്ങിയതാണ് സൗജന്യ കിറ്റ്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ

0: സർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൽ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ VV വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം RTO യൂസഫ്, താനൂർ DYSP സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുവുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

0: കൊത്തും മാമി ഹോയ്
1: ഹരഹര ശിവ ശിവ കുമ്പുകുലുക്കി താടയിളക്കി കാളവരുമ്പം ചട്ടുകുട്ടുകുട്ട് ചട്ടുകുട്ടപ്പണ്ടി കേട്ടിട്ടാള് വിരണ്ട കാളവിരണ്ടി തമ്പടമണ്ടി ചടപട വീട്ടൊരു മണ്ടച്ചാരുടെ തടിയിടി പൊടിയായി താങ്കിട്ട തരികിട തലാങ്കു തരികിട തത്തവും തരികിടതും തരികിടതും

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികൂതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ മോഷണം എന്ന കഥ കേൾക്കാം. എടച്ചക്ക പല പ്രാവശ്യം ഈ വീടിന്റെ പരിസരത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് നിന്നെ. എന്താടാ നിന്റെ ഉദ്ദേശം, മോഷണമാണോ?
1: അതെ അപ്പൂപ്പ.
0: പട്ടാപ്പകലോ? ഇത്ര ധൈര്യമോ നിനക്ക്?
1: അതിന് ധൈര്യം വേണ്ട.
0: വേണ്ടേ?
1: വേണ്ട, സ്നേഹം മതി.
0: സ്നേഹിച്ച് കക്കാനോ? അതിനോട് പെൺകുട്ടികളൊന്നുമില്ലല്ലോ.
1: പെൺകുട്ടിയെ ആണെന്ന് ആര് പറഞ്ഞു?
0: പിന്നെ ആ വീട്ടുകാർക്ക് വേണ്ടാത്തതും എനിക്ക് വേണ്ടതുമായ ഒരാളുണ്ട് അവിടെ.
1: അവരെ മോഷ്ടിക്കാനാ?
0: ആളിനെ മോഷ്ടിക്കാനോ? നിനക്കെന്താ വട്ടാണോ?
1: വട്ടൊന്നുമല്ല. അവിടെ പ്രായമായ ഒരു അമ്മയുണ്ട്, അവർക്ക് വേണ്ടാത്ത അമ്മ. ഞാൻ ആ അമ്മയെ കട്ടുകൊണ്ടുപോകും.
0: നടക്കുമോ?
1: നടക്കും.
0: എങ്ങനെ? വീട്ടിൽ മറ്റാരുമില്ലാത്തൊരു ദിവസം ഞാനത് ചെയ്യും.
1: അവർ വലിയ ആൾക്കാരാ, കളിക്കാൻ നിൽക്കണ്ട, പോലീസ് പിടിക്കും നിന്നെ.
0: ഒരിക്കലുമില്ല.
1: അതെന്താ, എൻ്റെ കൂടെ തനിയെ ഇറങ്ങി വന്നതാണെന്ന് ആ അമ്മ പറയും.
0: പറഞ്ഞില്ലെങ്കിൽ?
1: പറയും. ഉറപ്പ്.
0: എന്തുറപ്പ്?
1: സ്നേഹത്തിൻ്റെ ഉറപ്പ്.
0: ചെക്ക, ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കെന്നാ എന്നെ മോഷ്ടിച്ചുകൂടെ?
2: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ഹരിതാപ കുളിരുന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി. മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ, വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമ്മിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4-അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിൻയിങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരു നേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. Liju തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. Ajikumar എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5th ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശില്പ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമ്മിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കള എന്ന പരിപാടിയുടെ 500-ാമത്തെ അധ്യായമാണ് ഇത്. എത്രയോ വിഷയങ്ങൾ അടുക്കളയിലൂടെ ചർച്ച ചെയ്തു. പാചകം പറഞ്ഞില്ല, സൗന്ദര്യം പറഞ്ഞില്ല, എങ്ങനെ വെളുക്കാം എന്നതിനെക്കുറിച്ചോ നടീനടന്മാരുടെ കുടുംബ വിശേഷങ്ങളെക്കുറിച്ചോ പറഞ്ഞില്ല. ഗോസിപ്പുകൾ പറയാൻ കൂട്ടാക്കിയിട്ടില്ല. മതത്തെക്കുറിച്ച് പറഞ്ഞു, ജാതിയെക്കുറിച്ച് പറഞ്ഞു, രണ്ടും ചേർന്ന് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നതിനെക്കുറിച്ചും പറഞ്ഞു. ആരാധനാലയങ്ങൾക്ക് പകരം പരീക്ഷണശാലകളാണ് വേണ്ടതെന്ന് പറഞ്ഞു. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾക്ക് പകരം ശാസ്ത്രോത്സവങ്ങളാണ് നടത്തപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. അറിവുണ്ടെന്ന് നടിച്ചിട്ടും അന്ധവിശ്വാസിയായിരിക്കുന്നതിനേക്കാൾ അപമാനം വേറെയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞതൊന്നും നിഷേധിക്കുന്നില്ല, ആവർത്തിക്കുകയും ചെയ്യുന്നു. 500-ാമത്തെ അധ്യായത്തിൽ പ്രത്യേക പതിപ്പായിട്ട് ഒന്നും പറയുന്നില്ല. പറയാനുള്ളത് മാധവി അമ്മൂമ്മ പറഞ്ഞൊരു കാര്യമാണ്. കിള്ളിയോട്ട് വീട്ടുകാര് സ്വയം കരുതി വച്ചിരുന്നത് അവരെന്തോ സംഭവമാണ് എന്നാണ്. കൂട്ടായണി മൂട്ടിൽ അവർ മാത്രമാണ് വ്യത്യസ്തരായിട്ടുള്ളത് എന്നവർ കരുതി. എന്തു പറഞ്ഞാലും ഞങ്ങൾ കിള്ളിയോട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ട് കേട്ട് മടുത്തിട്ടാണോ എന്തോ, ഒരു ദിവസം കിള്ളിയോട്ടയെ മണിച്ചിക്കൊച്ചമ്മയോട് മാധവി അമ്മൂമ്മ ചോദിച്ചു, കിള്ളിയോട്ട കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന്. പലരും 10 കടന്നിട്ടില്ല. സ്ത്രീകൾ പുറം ലോകം കണ്ടിട്ടില്ല. പുസ്തകം പോയിട്ട് ഒരു പൈങ്കിളി പത്രം പോലും വായിച്ചിട്ടില്ല. ഇന്നേ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഞെളിയുന്നത് എന്ന് മാധവി അമ്മൂമ്മ നേരിട്ട് ചോദിച്ചു കളഞ്ഞു. മണിച്ചിക്കൊച്ചമ്മ നച്ചും കൊച്ചും അടച്ചു നിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളിൽ പലരും അങ്ങനെയാണ്, ചുമ്മാ എന്തോ ആണെന്ന് കരുതി വീമ്പ് പറയും, സത്യത്തിലൊന്നും കാണില്ല. ഒന്നോർത്തു നോക്കൂ, കേരളത്തെക്കുറിച്ചും പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു മനോഭാവമല്ലേ നമ്മൾ വച്ചു പുലർത്തുന്നത്? കേരളമെന്തോ വലിയ സംഭവമാണെന്ന് നമ്മൾ പറയുന്നു, എന്നാൽ സത്യമെന്താണ്? കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉയർന്ന സാക്ഷരത, ശക്തമായ നവോത്ഥാന പാരമ്പര്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സ്ത്രീകളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ, മികച്ച ആരോഗ്യ സൂചികകൾ, രാഷ്ട്രീയ സാമൂഹിക ബോധം എന്നിവ അതിൽ പ്രധാനമാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള സെമിനാറുകൾ, ചർച്ചകൾ, പുസ്തകങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ എന്നിവയും ഇവിടെ സജീവമാണ്. എന്നാൽ ഒരു അടിസ്ഥാന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ പുരോഗമന ചിന്തകൾ നമ്മുടെ കുടുംബജീവിതത്തിലും ദൈനംദിന പെരുമാറ്റത്തിലും യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? അതോ അവ പലപ്പോഴും ആശയങ്ങളിലും പ്രസംഗങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാമൂഹ്യശാസ്ത്രത്തോടൊപ്പം മനഃശാസ്ത്രത്തിന്റെയും സഹായം ആവശ്യമാണ്. കാരണം സമൂഹത്തിന്റെ പുരോഗതി നിയമങ്ങൾ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ മാത്രം നിർണയിക്കപ്പെടുന്നില്ല. മനുഷ്യരുടെ മനോഭാവവും അവബോധവും പെരുമാറ്റവുമാണ് അതിന്റെ യഥാർത്ഥ അളവുകോൽ.

മനഃശാസ്ത്രജ്ഞനായ ലിയോൺ ഫെസ്റ്റിംഗർ അവതരിപ്പിച്ച കൊഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന ആശയം ഈ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങളും പെരുമാറ്റവും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുമ്പോൾ മനസ്സിൽ അസ്വസ്ഥത രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തി സ്ത്രീ പുരുഷ സമത്വത്തെ ശക്തമായി പിന്തുണയ്ക്കുകയും പൊതുവേദികളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. എന്നാൽ സ്വന്തം വീട്ടിൽ മകളുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹം, സ്വത്തവകാശം, ജീവിത തീരുമാനങ്ങൾ എന്നിവയിൽ അവസാന വാക്ക് പുരുഷന്മാർക്കാണെങ്കിൽ അവിടെ ആശയവും പ്രവൃത്തിയും തമ്മിൽ വ്യക്തമായ വൈരുദ്ധ്യമുണ്ട്. അതുപോലെ സ്ത്രീധനത്തെ എതിർക്കുന്ന ഒരാൾ സ്ത്രീധനമല്ല മകൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് എന്ന പേരിൽ വലിയ സാമ്പത്തിക കൈമാറ്റം നടത്തുമ്പോഴും ജോലി ചെയ്യുന്ന സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ വീട്ടിലെ എല്ലാ പരിചരണ ചുമതലയും അവളുടെ മേൽ മാത്രം ചുമത്തുമ്പോഴും ഇതേ മാനസിക വൈരുദ്ധ്യമാണ് പ്രവർത്തിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസ് എന്നൊരാശയമുണ്ട്. സമൂഹം അംഗീകരിക്കുന്ന അഭിപ്രായങ്ങളാണ് ആളുകൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളം പോലുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ സ്ത്രീവിരുദ്ധ നിലപാട് തുറന്നു പറയുന്നത് സാമൂഹികമായി അംഗീകരിക്കപ്പെടില്ല. അതിനാൽ പൊതുവേദികളിൽ സ്ത്രീ സമത്വത്തെ പിന്തുണയ്ക്കുന്നത് എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് വീട്ടിലാണ്. കുടുംബയോഗങ്ങളിൽ, സ്വത്ത് വിഭജനത്തിൽ, വിവാഹ തീരുമാനങ്ങളിൽ, വീട്ടുജോലികളുടെ പങ്കുവയ്ക്കലിൽ, പെൺകുട്ടികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ, അവിടെയാണ് പലപ്പോഴും പുരോഗമനത്തിന്റെ മുഖം മാറുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നില രാജ്യത്തെ പല സംസ്ഥാനങ്ങളെക്കാളും ഉയർന്നതാണ്. തൊഴിൽ രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസം ലഭിക്കുന്നത് യഥാർത്ഥ ശാക്തീകരണത്തിന് തുല്യമല്ല. സ്ത്രീക്ക് ജോലി ലഭിച്ചാലും വീട്ടിലെ മുഴുവൻ പാചകം, കുട്ടികളുടെ സംരക്ഷണം, വയോജന പരിചരണം, കുടുംബത്തിന്റെ വൈകാരിക ചുമതലകൾ എന്നിവയും അവൾ തന്നെ വഹിക്കേണ്ടി വരുന്ന അവസ്ഥ ഇന്ന് വ്യാപകമാണ്. ഇതിനെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഡബിൾ ബേർഡൻ എന്നാണ് വിളിക്കുന്നത്. പുറത്ത് 8 മണിക്കൂർ ജോലി ചെയ്ത ശേഷം വീട്ടിൽ മറ്റൊരു 8 മണിക്കൂർ വേതനമില്ലാത്ത ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അത് സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമാണ്, യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. യഥാർത്ഥ ശാക്തീകരണം എന്നത് സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാനുള്ള അവകാശവും ആത്മവിശ്വാസവുമാണ്. പലപ്പോഴും വിവേചനം പുരുഷന്മാരുടെ മനസ്സിൽ മാത്രമല്ല സ്ത്രീകളുടെ മനസ്സിലും ആഴത്തിൽ വേരൂന്നിയിരിക്കും. ഇതിനെ ഇന്റേർണലൈസ്ഡ് മിസോജിനി എന്ന് വിളിക്കുന്നു. തലമുറകളായി കേട്ടുപഠിച്ച ചില വാചകങ്ങൾ ഇതിനുദാഹരണമാണ്. പെൺകുട്ടികൾ അധികം സംസാരിക്കരുത്, രാത്രിയിൽ പുറത്തു പോകേണ്ട ആവശ്യം എന്താണ്, കുടുംബം നോക്കുകയാണ് സ്ത്രീയുടെ പ്രധാന കടമ. ഇത്തരം സന്ദേശങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അവ സാമൂഹിക നിയമങ്ങൾ മാത്രമല്ല വ്യക്തിയുടെ സ്വന്തം വിശ്വാസങ്ങളായി മാറുന്നു. പിന്നീട് സ്ത്രീകൾ തന്നെ മറ്റൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടാം. ഇത് വ്യക്തിയുടെ തെറ്റല്ല, ദീർഘകാല സാമൂഹിക പരിശീലനത്തിന്റെ ഫലമാണ്.

മനഃശാസ്ത്രത്തിൽ മോറൽ ലൈസൻസിങ് എന്ന ആശയമുണ്ട്. മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തു എന്ന തോന്നൽ പിന്നീട് സ്വന്തം തെറ്റുകളെ കാണാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. കേരളം, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ നവോത്ഥാന നായകരുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തുമുണ്ടായ പുരോഗതിയും അഭിമാനകരമാണ്. എന്നാൽ ഞങ്ങൾ പണ്ടേ പുരോഗമനവാദികളാണ് എന്ന ആത്മവിശ്വാസം ഇന്നും നിലനിൽക്കുന്ന സൂക്ഷ്മ വിവേചനങ്ങളെ കാണാതിരിക്കാൻ കാരണമാകരുത്. സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്, ഒരിക്കലും പൂർത്തിയായൊരു പദ്ധതിയല്ല. ലിംഗവിവേചനം പലപ്പോഴും നിയമങ്ങളിലല്ല, ദൈനംദിന സംഭാഷണങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. സ്ത്രീകളുടെ കഴിവുകളെ ചെറുതാക്കി കാണുന്ന തമാശകൾ, അവരുടെ രൂപത്തെക്കുറിച്ചുള്ള അനാവശ്യ അഭിപ്രായങ്ങൾ, പെൺകുട്ടിയായതുകൊണ്ടാണ് എന്ന് തുടങ്ങുന്ന പൊതുവൽക്കരണങ്ങൾ, പുരുഷന്റെ വികാരങ്ങളെ പുരുഷന്മാർ കരയാറില്ല എന്നടിച്ചമർത്തുന്ന സമീപനങ്ങൾ, ഇവയെല്ലാം ആരോഗ്യകരമായ സമൂഹത്തിന് തടസ്സമാണ്. ജെൻഡർ ജസ്റ്റിസ് എന്നത് സ്ത്രീകളുടെ മാത്രം വിഷയമല്ല, പുരുഷന്മാരെയും പരിമിതമായ ലിംഗവേഷങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയ കൂടിയാണ്. നിയമങ്ങൾ ആവശ്യമാണ്, വിദ്യാഭ്യാസവും ആവശ്യമാണ്, സെമിനാറുകളും പുസ്തകങ്ങളും ബോധവൽക്കരണവും ആവശ്യമാണ്. എന്നാൽ യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് വളരെ ചെറിയ ചിലയിടങ്ങളിൽ നിന്നാണ്. ഒരു മകളുടെ അഭിപ്രായം കുടുംബ തീരുമാനത്തിൽ തുല്യമായി കേൾക്കുമ്പോൾ, വീട്ടുജോലികൾ കുടുംബങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, സ്ത്രീയുടെ തൊഴിൽ ഒരു സഹായ വരുമാനം എന്നതിലുപരി അവളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുമ്പോൾ, ആൺകുട്ടികളെ ആധിപത്യം പഠിപ്പിക്കുന്നതിന് പകരം സഹകരണം പഠിപ്പിക്കുമ്പോൾ, പെൺകുട്ടികളെ അനുസരണം മാത്രം പഠിപ്പിക്കുന്നതിന് പകരം ആത്മവിശ്വാസവും സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവും വളർത്തുമ്പോൾ, കേരളം നേടിയ സാമൂഹിക പുരോഗതി യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഇനിയും മാറ്റം ആവശ്യമായ മേഖലകളും യാഥാർത്ഥ്യമാണ്. ഈ രണ്ടും ഒരേ സമയം അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു സമൂഹം കൂടുതൽ പക്വമാകുന്നത്. സ്ത്രീ ശാക്തീകരണം എന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല, കൂടുതൽ നീതിയുള്ളതും ആരോഗ്യകരവും മാനുഷികവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ്. യഥാർത്ഥ ജെൻഡർ ജസ്റ്റിസ് നിയമങ്ങളിൽ തുടങ്ങാമെങ്കിലും അത് പൂർത്തിയാകുന്നത് മനുഷ്യരുടെ മനസ്സിലാണ്. പുരോഗമനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം പ്രസംഗവേദികളല്ല, നമ്മുടെ വീടുകളിലും ബന്ധങ്ങളിലും ദൈനംദിന തീരുമാനങ്ങളിലുമാണ്. അവിടെയാണ് സമത്വം ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് ജീവിത രീതിയായി മാറേണ്ടത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞ ഉണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: സമീപകാലത്ത് ലോകമെമ്പാടുമുള്ള ദൃശ്യമാധ്യമ ആസ്വാദകർക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വൻ തരംഗമായി മാറിയിരിക്കുന്ന ഒന്നാണ് കൊറിയൻ ഡ്രാമകൾ അഥവാ കെ ഡ്രാമകൾ. എന്നാൽ കേവലമൊരു വിനോദോപാധി എന്നതിനപ്പുറം ഇന്ന് പലരിലും ഇത് കൊറിയൻ ഡ്രാമ അഡിക്ഷൻ എന്ന കടുത്ത മാനസികാവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകർഷകമായ കഥാഗതികൾ, വൈകാരികമായ ആഴം, മികച്ച പശ്ചാത്തല സംഗീതം, കൊറിയൻ സംസ്കാരത്തിന്റെ ഭംഗി എന്നിവയാണ് ആളുകളെ ഇതിലേക്ക് അമിതമായി ആകർഷിക്കുന്നത്. കൊറിയൻ ഡ്രാമകൾ മിക്ക എപ്പിസോഡുകളും അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡ് കാണാനുള്ള കടുത്ത ജിജ്ഞാസ ബാക്കി വച്ചുകൊണ്ടാണ്. ഇത് പ്രേക്ഷകരെ തുടർച്ചയായി ലാപ്ടോപ്പിന് മുന്നിലോ മൊബൈലിന് മുന്നിലോ തളച്ചിടാൻ പ്രേരിപ്പിക്കുന്നു. ഇത്തരം തുടർച്ചയായ കാഴ്ചകൾ തലച്ചോറിൽ ഡോപമിൻ എന്ന സന്തോഷ ഹോർമോണിന്റെ അളവ് കൂട്ടുകയും തന്മൂലം ഇതൊരു ശീലമായി മാറി ഒടുവിൽ കടുത്ത അഡിക്ഷനിലേക്ക് വ്യക്തിയെ നയിക്കുകയും ചെയ്യുന്നു. ഈ അഡിക്ഷൻ ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തെയും ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കാറുണ്ട്. മണിക്കൂറുകളോളം ഉറക്കമിളച്ച ഡ്രാമകൾ കാണുന്നത് ഉറക്കക്കുറവിനും കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കടുത്ത ശാരീരിക തളർച്ചയ്ക്കും കാരണമാകുന്നു. പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, സാമൂഹികമായ കൂട്ടായ്മകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട് സ്വന്തം മുറിയിലേക്ക് ചുരുങ്ങുക എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇതിലൊക്കെ ഉപരിയായി കെ ഡ്രാമകളിൽ കാണിക്കുന്ന അതിഭാവുകത്വമുള്ള പ്രണയവും പൂർണ്ണതയുള്ള ജീവിത സാഹചര്യങ്ങളും യഥാർത്ഥ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നത് ആളുകളിൽ നിരാശയും അനാവശ്യമായ മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കാറുണ്ട്. ഈ അവസ്ഥയിൽ നിന്നും മോചനം നേടാൻ കൃത്യമായ സമയക്രമം നിശ്ചയിക്കുക, മറ്റു വിനോദങ്ങളിലും വ്യായാമങ്ങളിലും ഏർപ്പെടുക, സ്വയം നിയന്ത്രണം പാലിക്കുക എന്നിവ അത്യന്താപേക്ഷിതമാണ്. വിനോദങ്ങൾ ജീവിതത്തെ മനോഹരമാക്കാനുള്ളതാണെന്നും എന്നാൽ അവ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് അപകടമാണെന്നുമുള്ള തിരിച്ചറിവാണ് ഈ കൊറിയൻ ഡ്രാമ അഡിക്ഷനെ മറികടക്കാൻ ഏറ്റവും പ്രധാനം.

കായാമ്പൂവുകൾ വീണു കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണു കിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴുമുണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗ മധുരമായ ഒരു ഗാനസമ്മോഹനത.

കിലോമീറ്റർ ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മകൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിന്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഒരു സെക്കൻഡോട് കഴിഞ്ഞെനിക്ക് തന്റെ പങ്കും തന്നെ ശവമായിട്ട് എന്റെ ഭായി. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ മിടുക്കന അല്ലേ ഭായി.
2: തന്റെ അനിയനായതുകൊണ്ട് പറയ, തടിയേടാണ്ടെങ്കിൽ അവനോട് രക്ഷപ്പെട്ടോളം പറ.
1: ഭായ്, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ അവനെ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കോളാം. അതുവരെ അവനെ ഉപദ്രവിക്കരുത്. ഭായിക്ക് ഈ ജോണിയെ പോലെ എനിക്കവൻ.
3: അത് ശരി, നീ കുളിക്കാനാണോ മുകളിലേക്ക് ഓടി പോയത്?
1: നിന്നെ അവരാരെങ്കിലും കണ്ടോ?
3: കണ്ടിരുന്നെങ്കില്
1: തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറിക്കാം. ഭായ്, അവരിവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ.
4: എല്ലാം നമ്മുടെ ആൾക്കാരാ നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ
5: ശരി. പുറത്തോട്ട് പറഞ്ഞതാ
4: ചേട്ടേ, വിളിക്കടാ.
6: ഹലോ, ഇത് ഞാനാടോ ചിന്നാരം വർക്കി.
4: ആ, മനസ്സിലായി. എന്തൊക്കെ ഉണ്ട് വർക്ക് ചെയ്ത വിശേഷം?
6: താനൊക്കെ എവിടത്തെ പോലീസുകാരനാടോ? അവന്തേ ശ്രീചക്രയിൽ സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ച എന്റെ നന്ദി എങ്കിലും കാണിക്കണം.
5: എന്താ സർ, ഏത് റൂമിലാണോ പരമശിവം?
7: പരമശിവം ഏത് റൂമില്ല?
8: 221
7: സർ.
5: നിങ്ങൾ എവിടെ പോ
7: സർ?
5: യു ഗോ ദാറ്റ് വേ, ക്വിക്ക്, ഹറി അപ്പ്.
7: യെസ് സർ.
5: രണ്ടുപേരെ ലിഫ്റ്റിന് എടുത്തോ.
1: അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല, വാ വാ. നീ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ.
3: വാ വാ. നീ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഇല്ലെന്ന് വാതിൽ എഴുതി ഒട്ടിക്കാനാണോ?
1: പോട.
3: നീ എന്താ തപ്പുന്നത്? വല്ലത് കാണാതെ പോയിട്ടുണ്ടോ? നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത്? ആദ്യം ഞാൻ ഇറങ്ങാം.
1: ഇത് നമുക്ക് ഇറങ്ങാനല്ല,
3: പിന്നെ അവർക്ക് കയറാനാ?
5: രണ്ടുപേരും അവിടെ പോയി നോക്ക്, ക്വിക്ക്, അവിടെ പോയി നോക്ക
7: സർ.
3: പുറത്തേക്ക് ഇറങ്ങി നമ്മളെ പോലീസ് പിടിക്കില്ലേ?
1: ഉണ്ടല്ലേ.
3: എന്താ അവര് പോയാ?
1: ഒച്ച വെക്കലടാ. വാ, ഒത്താലൊത്ത് ദൈവത്തെ വിളിച്ചു.
3: ഒത്താലൊത്ത് അത് ചെയ്ത്
1: തെങ്ങി കേറാ.
5: എന്താ സർ, തമിഴ് വായിക്കറിയോ?
7: അറിയാ സർ.
5: അത് വായിക്കേ.
7: ഉന്നാൾ മുടിയാതെ തമ്പി പരമശിവ,
5: നീ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല.
7: കമോൺ സർ.
5: അവനി സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ്, എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഹറിയാ
7: സർ.
1: വ്യാകുല മാതാവേ നന്ദി, ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. നീ പോയി ബില്ല് സെറ്റിൽ,
3: ബില്ലെടുത്തോ. റൂം വെക്കേറ്റ് ചെയ്യാണ്.
7: ആ, പെട്ടെന്നൊരു ടാക്സി വേണം.
5: ശരി സർ. ഹലോ, ഒരു ടാക്സി ഒന്നിട്ടേക്ക്.
1: ഏട്ടാ,
3: നമ്മുടെ
1: സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. എടാ, എനിക്ക് നിന്നെ വേഷത്തെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല, നീ എന്താ ഇവിടെ?
5: ഒരു ക്രിമിനലിനെ പോകാൻ ഇറങ്ങിയതാ.
1: എന്നിട്ട് കിട്ടിയ?
5: ഇല്ല, പക്ഷെ അവൻ രക്ഷപ്പെടില്ല. സിറ്റി മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അല്ല, ഏട്ടൻ എന്താ ഇവിടെ?
1: ഒന്നും പറയണ്ടാ, ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ, നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിട്ടിരിക്കുന്നു, പിന്നെ അന്വേഷിച്ചും പിടിച്ചെന്താ ഇവിടെ വരെ എത്തി.
5: ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നാണല്ലോ.
1: കിട്ടിയില്ലടാ.
5: ആണോ?
1: ആ,
5: ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു.
1: ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടിലല്ലേ ഇതൊക്കെ? നീ നോക്കിക്കുന്ന സാധനം എടുത്ത് ജീപ്പിലേക്ക് വെച്ചേ. സമയം കളയല്ലേ, എനിക്ക് അമ്മ കാണണം.
9: ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന്, പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല.
1: ഞാനും
9: ഇതാണ് വൈറ്റ് ഭാഗ്യം എന്ന് പറയുന്നത്.
1: അല്ല, നീ മീനെടുക്കുന്നില്ലേ?
5: ഓ, ഞാനിപ്പോ വെയിറ്ററാണ്, കുറച്ച് തടി കുറയ്ക്കാൻ.
3: അങ്ങനെയാണെങ്കിൽ ആന വെയിറ്ററല്ലേ, ആനയുടെ തടി കുറയുന്നില്ലല്ലോ.
1: അമ്മേ, ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവന്.
9: അതെന്താ?
1: അല്ല, അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ.
9: അമ്മ അടുക്കള കാരണം പണ്ടല്ലായിരുന്നോ?
1: പിന്നെ നീയാണ് അതൊക്കെ.
9: ഞാനൊന്നല്ല, ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് കോപിയേക്കാ.
3: എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ.
5: ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ ഇവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ.
3: ആളെ ഞാൻ ഇപ്പോഴിങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി അടുത്ത്. ലജ്ജാവതിയെ, നിന്റെ കള്ളക്കാട കണ്ണിൽ.
1: ഒന്നും ഉണ്ടായിട്ട,
3: അയ്യോ, പുളിശ്ശേരി ചോദിച്ചത് ഞാനോ?
5: കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്.
1: അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർത്ത് ഭയന്ന് വാങ്ങിച്ച
5: നോക്കട്ടെ.
1: 500 ദർഹ എന്താ നിനക്ക് നോട്ടുണ്ടോ? ഈ എടുത്തോ.

കാസർഗോഡ് പടനയിലെ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്നു വന്ന മനോഹരമായ ഒരു ദൃശ്യത്തിൽ നിന്നാണ് ഇന്നത്തെ പ്രകാശചിന്തകൾ തുടങ്ങുന്നത്. സിയ ഫാത്തിമ എന്ന പെൺകുട്ടിക്ക് വേണ്ടി നിയമം വഴിമാറി കൊടുത്തപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് നന്ദിയെന്ന് ആ ഗ്രൗണ്ടിൽ കുറിച്ചു. ഇതിനെ വെറുമൊരു നന്ദി പ്രകാശനമായി കാണാൻ കഴിയില്ല, മറിച്ച് മനുഷ്യത്വം നിയമത്തേക്കാൾ വലുതാണെന്ന് വിളിച്ചു പറയുന്ന വിപ്ലവകരമായ ഒരു കാഴ്ചയാണിത്. അനാരോഗ്യത്താൽ സ്കൂളിലെത്താൻ കഴിയാതിരുന്ന സിയ ഫാത്തിമയ്ക്ക് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ നിയമപുസ്തകങ്ങളിൽ ഓൺലൈൻ പങ്കാളിത്തം എന്നൊരു വകുപ്പുണ്ടായിരുന്നില്ല. ഇവിടെയാണ് അധികൃതർ ക്രിയാത്മകമായി ഇടപെട്ടത്. സിയയ്ക്ക് വേണ്ടി അവർ ആ നിയമത്തെ ഒന്ന് മാറ്റിയെഴുതി. ആദ്യമായൊരു വിദ്യാർത്ഥിക്ക് ഓൺലൈൻ വഴി തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ചു. നമ്മൾ സാധാരണയായി നിയമങ്ങൾ ലംഘിക്കുന്നത് ശിക്ഷാർഹമാണെന്നാണ് പഠിക്കാറുള്ളത്. എന്നാൽ സിയയുടെ കാര്യത്തിൽ നിയമം ലംഘിക്കപ്പെട്ടത് ഒരു ജീവിതത്തിന് പ്രകാശം പകരാനാണ്. ആ സന്തോഷമാണ് പടനയിലെ കുട്ടികൾ ഗ്രൗണ്ടിൽ നന്ദിയായി രേഖപ്പെടുത്തിയത്. നിയമങ്ങൾ എന്തിനുള്ളതാണ് എന്ന ചോദ്യത്തിന് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഉത്തരങ്ങൾ നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഒരിക്കൽ ആനി ബസന്റും ഗാന്ധിജിയും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണെന്ന് ആനി ബസന്റ് വാദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് അത് ലംഘിക്കാനുള്ളതാണ് എന്നാണ്. ഗാന്ധിജിയുടെ വാദത്തിൽ വലിയൊരു സത്യമുണ്ടായിരുന്നു. ഒരു നിയമം കൊണ്ട് സമൂഹത്തിന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ, അത് മനുഷ്യന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ, ആ നിയമം നിലനിൽക്കേണ്ടതില്ല. മനുഷ്യർക്ക് ഗുണമില്ലാത്ത നിയമങ്ങൾ മാറ്റിയെഴുതുകയല്ലാതെ എന്ത് പോം വഴി എന്ന ഗാന്ധിയൻ ദർശനമാണ് സിയ ഫാത്തിമയുടെ കാര്യത്തിലും നമ്മൾ കണ്ടത്. ഉപ്പുകുർക്കലിലൂടെ ഗാന്ധിജി ലംഘിച്ചത് ഒരു നിയമത്തെ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു സാമ്രാജ്യത്തിന്റെ അനീതിയെയായിരുന്നു. നമ്മൾ നിർമ്മിച്ച നിയമങ്ങൾ നമുക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കാനുള്ളതാകരുത്. നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയാകണം, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയാകരുത്. ഒരാളുടെ ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയും നൽകാൻ സാധിക്കുന്നുവെങ്കിൽ, അവിടെ അല്പം റൂള് തെറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ നിയമത്തെ പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. സിയ ഫാത്തിമയ്ക്ക് ലഭിച്ച ആ അവസരം നാളത്തെ നൂറുകണക്കിന് കുട്ടികൾക്ക് ഒരു പുതിയ നിയമമായി മാറും. പടനയിലെ ആ വിദ്യാർത്ഥികൾ കാണിച്ചു തന്നത് സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഭരണകൂടങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മുന്നിൽ അവർ ഒരു പാഠപുസ്തകമായി മാറി. നിയമങ്ങൾ കല്ലിൽ കൊത്തിയതല്ല, അവ മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ മാറ്റിയെഴുതപ്പെടേണ്ടവയാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ, നീതി നടപ്പിലാവാത്ത നിയമങ്ങളെ സ്നേഹപൂർവ്വം ലംഘിക്കുന്നത് ഒരു പൗരന്റെ ധർമ്മമാണ്. സിയ ഫാത്തിമയുടെ പുഞ്ചിരിയിൽ ആ നിയമലംഘനം അർത്ഥവത്തായി മാറുന്നു. നമുക്കും ആ സ്നേഹത്തിന്റെ പക്ഷത്ത് നിൽക്കാം.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

കേരളം നദികളുടെ നാടാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ ജനിച്ച് താഴ്വരകളെയും കൃഷിയിടങ്ങളെയും ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തഴുകി അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ് ഈ നാടിന്റെ ജീവനാഡികൾ. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും കാർഷിക സമൃദ്ധിയും മനുഷ്യവാസത്തിന്റെ വികാസവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുമെല്ലാം ഈ നദികളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിന്റെ നദികളെ അറിയണം. 1974 കേരളത്തിലെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമപരമായ നിർവചനങ്ങളും സംസ്ഥാന ജലവിഭവ രേഖകളും പ്രകാരം ഏകദേശം 15 കിലോമീറ്ററിലധികം നീളമുള്ള 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇവയിൽ 41 നദികൾ പശ്ചിമ ദിശയിലേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുമ്പോൾ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടൊഴുകി കാവേരി നദീതടത്തിന്റെ ഭാഗമാവുന്നു. വിസ്തീർണം താരതമ്യേന ചെറുതാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും സാന്ദ്രമായ നദീശൃംഖലകളിലൊന്നാണ് കേരളത്തിന്റേത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏകദേശം 244 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഇടുക്കിയിലെ ശിവഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് എറണാകുളം വഴി വേമ്പനാട്ട് കായലിൽ ചേരുന്നു. സംസ്ഥാനത്തിന്റെ വൈദ്യുത ഉൽപ്പാദനം, കുടിവെള്ള വിതരണം, ജലസേചനം, വ്യവസായ വികസനം എന്നിവയെല്ലാം പെരിയാറിനെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്ന വിശേഷണം ഈ നദിക്ക് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് 209 കിലോമീറ്റർ നീളമുള്ള ഭാരതപുഴയാണ്. നിള എന്ന പേരിൽ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഈ നദി സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും സംസ്കാരത്തിന്റെയും അനശ്വര പ്രതീകമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ അനേകം കവികളുടെയും കലാകാരന്മാരുടെയും പ്രചോദനമായ ഈ നദി പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ശേഷം 176 കിലോമീറ്റർ നീളമുള്ള പമ്പയാണ് കേരളത്തിലെ 3-ാമത്തെ വലിയ നദി. ശബരിമല തീർത്ഥാടനവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ നദി മതപരമായും സാമൂഹികപരമായും വലിയ പ്രാധാന്യമർഹിക്കുന്നു. 4-ാം സ്ഥാനത്ത് 169 കിലോമീറ്റർ നീളമുള്ള ചാലിയാറും തുടർന്ന് ഏകദേശം 130 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴയും 178 കിലോമീറ്റർ നീളമുള്ള അച്ചൻകോവിലാറും 121 കിലോമീറ്റർ വീതം നീളമുള്ള കല്ലടയാറും മൂവാറ്റുപുഴയാറും 110 കിലോമീറ്റർ നീളമുള്ള വളപട്ടണം പുഴയും 105 കിലോമീറ്റർ നീളമുള്ള ചന്ദ്രഗിരി പുഴയും ഉൾപ്പെടുന്നു. ചാലക്കുടി പുഴയുടെ നീളത്തിൽ വിവിധ ഔദ്യോഗിക രേഖകളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നതിനാൽ ചില പ്രസിദ്ധീകരണങ്ങളിൽ അതിന്റെ സ്ഥാനം മാറിയേക്കാമെങ്കിലും കേരളത്തിലെ പ്രധാന നദികളിൽ ഒന്നാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല തന്നെ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ്. വെറും 16 കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ നദി നീളം കുറഞ്ഞതാണെങ്കിലും അതത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിലും കൃഷിയിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഒരു നദിയുടെ പ്രാധാന്യം അതിന്റെ നീളത്തിൽ മാത്രമല്ല, അത് സ്പർശിക്കുന്ന ജീവിതങ്ങളിലുമാണെന്ന് ഈ ചെറിയ നദി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ 44 നദികളിൽ 200 കിലോമീറ്ററിലധികം നീളമുള്ളത് പെരിയാറും ഭാരതപ്പുഴയും മാത്രമാണ്. അതുപോലെ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളും വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ്. എന്നാൽ വലിപ്പം ചെറുതെങ്കിലും കേരളത്തിലെ ഓരോ നദിയും ഓരോ പ്രദേശത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും കുടിവെള്ളത്തിന്റെയും കാർഷിക മേഖലയുടെയും അനിവാര്യ ഘടകങ്ങളാണ്. ഇന്ന് ഈ നദികൾ ഗുരുതരമായ വെല്ലുവിളികളെയാണ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, അനിയന്ത്രിതമായ മണലെടുപ്പ്, വ്യാവസായിക ഗാർഹിക മാലിന്യങ്ങൾ, നദീതടങ്ങളിലെ കയ്യേറ്റങ്ങൾ എന്നിവ നമ്മുടെ നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെയും ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മഴക്കാലത്ത് അതിരൂക്ഷമായ വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് രൂക്ഷമായ വളർച്ചയും അനുഭവപ്പെടുന്നതിന് ഈ പരിസ്ഥിതി നാശം ഒരു പ്രധാന കാരണമായി മാറിക്കഴിഞ്ഞു. നദികൾ വെറും ജലപ്രവാഹങ്ങളല്ല, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും സമ്പദ്വ്യവസ്ഥയും പരിസ്ഥിതിയും ഒരുമിച്ചൊഴുകുന്ന ജീവനാഡികളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മുടെ നദികളുടെ സ്വാഭാവിക ഒഴുക്കും നദീതടങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. നദികളെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെ മാത്രം സംരക്ഷിക്കലല്ല, വരും തലമുറയുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്.

റഹ്മാനിയ. ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായ ഉദിരം ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിൽ രവി നിർമ്മിച്ച, പി ഭാസ്കരൻ തിരക്കഥ, ഗാനരചന, സംവിധാനം എന്നിവ നിർവഹിച്ച ചിത്രമായിരുന്നു അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പാറപ്പുറത്ത് സംഭാഷണമെഴുതി. ഇ എൻ ബാലകൃഷ്ണൻ ഛായാഗ്രഹണവും ജി വെങ്കിട്ടരാമൻ ചിത്രസന്നിവേശവും ശബ്ദലേഖനവും എസ് കൊന്നനാട്ട് കലാസംവിധാനവും നിർവഹിച്ചു. എം എസ് ബാബുരാജ് ആയിരുന്നു സംഗീത സംവിധാനം. യേശുദാസ്, എസ് ജാനകി, ബി വസന്ത എന്നിവരായിരുന്നു ഗായകർ. 1967 സെപ്റ്റംബർ 8 ചിത്രം പ്രദർശനത്തിലെത്തിയത്. മധു, തിക്കുറിശി സുകുമാരൻ നായർ, പി ജെ ആന്റണി, മുത്തയ്യ, നെല്ലിക്കോട് ഭാസ്കരൻ, അടൂർ ഭാസി, ബഹദൂർ, ലത്തീഫ്, പഞ്ചാബി ഷാജി, എ ആർ വിജയ, ജയ നിർമ്മല, കവ്യൂർ പൊന്നമ്മ, മീന, ശാന്താദേവി, സുകുമാരി, ശാന്ത, സി ആർ ലക്ഷ്മി, ശാരദ, ബേബി ഷീല, കൗസല്യ, ആറുമുള പൊന്നമ്മ, മാവേലിക്കര പൊന്നമ്മ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. പാറപ്പുറത്തിന്റെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന പ്രശസ്ത നോവലിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു ഇത്. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഈ ചിത്രം കരസ്ഥമാക്കി. 5 പാട്ടുകളായിരുന്നു അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ കുറിച്ച് കേൾക്കാം. ആധുനിക ശാസ്ത്രത്തിന്റെ ചരിത്ര വഴികൾ രൂപപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ശാസ്ത്ര സംഘടനകളിലൊന്നാണ് 366 വർഷത്തെ സുദീർഘമായ ചരിത്രമുള്ള ലണ്ടനിലെ റോയൽ സൊസൈറ്റി. ലോകമെങ്ങുമുള്ള ശാസ്ത്രജ്ഞരുടെ സ്വപ്ന പദവിയായ ഈ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഈ നേട്ടത്തോടെ റോയൽ സൊസൈറ്റി ഫെലോ ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത എന്ന ചരിത്രപ്രധാനമായ പദവി ഇനി ഇവർക്ക് സ്വന്തം. ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ മൂത്ത മകളാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥനും മുൻപ് റോയൽ സൊസൈറ്റി ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിനാൽ ഇന്ത്യയിൽ നിന്ന് റോയൽ സൊസൈറ്റി ഫെലോ പദവി പങ്കിടുന്ന ഒരേയൊരു അച്ഛനും മകളും എന്ന അപൂർവവും ചരിത്രപരവുമായ ബഹുമതിയും ഇനി ഈ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്ന് ഈ പദവിയിലെത്തിയ മുൻഗാമികളുടെ നിര പരിശോധിച്ചാൽ ശ്രീനിവാസ രാമാനുജൻ, മേഘനാഥ് സാഹ, സത്യേന്ദ്രനാഥ് ബോസ്, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ തുടങ്ങിയ പ്രഗത്ഭരെ കാണാം. നൊബേൽ സമ്മാന ജേതാവായ സി വി രാമൻ 1924 ഫെലോ ആയെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ 1968 ഈ പദവി രാജിവെച്ചു. ശാസ്ത്രലോകത്ത് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് രാജിവെക്കുന്നത് അത്യപൂർവമാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടന്റെ രാജിയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം. അതേസമയം തികച്ചും അർഹരായിരുന്നിട്ടും ഇ കെ ജാനകിയമ്മ, പ്രഫുല്ല ചന്ദ്ര റേ എന്നിവർക്ക് ഈ ബഹുമതി ലഭിക്കാതെ പോയത് ചരിത്രത്തിലെ ചില വിസ്മയങ്ങളാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് സ്ത്രീകൾ നേരിട്ടിരുന്ന കടുത്ത വിവേചനത്തിന്റെ നേർചിത്രമാണ് റോയൽ സൊസൈറ്റിയുടെ ചരിത്രം. 1660 സ്ഥാപിതമായ ഈ സൊസൈറ്റിയിലേക്ക് ഒരു സ്ത്രീക്ക് പ്രവേശനം ലഭിക്കാൻ നീണ്ട 360 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 1945 പ്രശസ്ത ക്രിസ്റ്റലോഗ്രാഫർ കാത്തലിൻ ലോണ്ടെയിൽ ആണ് സൊസൈറ്റിയിലെ ആദ്യ വനിതാ ഫെലോ ആയത്. ഇന്ത്യൻ വനിതകളുടെ ചരിത്രത്തിലേക്ക് വന്നാൽ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയെന്ന റെക്കോർഡ് പ്രശസ്ത ആരോഗ്യ വിദഗ്ധ ഡോക്ടർ ഗഗൻദീപ് കാങ്ങിനാണ്. വിവേചനത്തിന്റെ ഈ ദീർഘകാല ചരിത്രത്തെയും ലിംഗവിവേചനങ്ങളെയും ഭേദിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഇന്ത്യൻ വനിതയായി ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ ഈ പദവിയിലേക്ക് നടന്നുകയറുന്നത്. റോയൽ സൊസൈറ്റിയുടെ ചരിത്രത്തിലെ മറ്റൊരു രസകരമായ വസ്തുത ഈ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഒരു ശാസ്ത്രജ്ഞനല്ല മറിച്ച് ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്നതാണ്. 1841 ഫെലോഷിപ്പ് നേടിയ ആർദസീർ കർസെറ്റ് ജി ആയിരുന്നു ആ വ്യക്തി. മുംബൈ തുറമുഖത്ത് മറൈൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുകളിൽ ഔദ്യോഗിക പദവിയിൽ നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയായിരുന്നു. ബോംബെ സ്റ്റീം ഫാക്ടറിയിലെ ചീഫ് എഞ്ചിനീയറായ അദ്ദേഹത്തിന് കീഴിൽ 100-ലധികം യൂറോപ്യൻ എഞ്ചിനീയർമാരും വെള്ളക്കാരായ ജീവനക്കാരും അക്കാലത്ത് ജോലി ചെയ്തിരുന്നു. 360-ലധികം വർഷത്തെ ചരിത്രമുള്ള റോയൽ സൊസൈറ്റിക്ക് നോബൽ പുരസ്കാരത്തോളം തന്നെ പൊലിമ കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആധുനിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ബ്രിട്ടന്റെ ആഗോള സ്വാധീനത്തിലുണ്ടായ ഇടിവ് ഇത്തരം ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പഴയ പ്രതാപത്തെയും നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഈ ഫെലോഷിപ്പ് പദവി. ലിംഗവിവേചനങ്ങളുടെയും പ്രാദേശിക മുൻവിധികളുടെയും മതിലുകൾ തകർത്ത് അന്താരാഷ്ട്ര ശാസ്ത്രവേദികളിൽ ഇന്ത്യൻ വനിതകൾ തങ്ങളുടെ കൊടിപടലം പാറിക്കുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ ഈ നേട്ടം. ആഗോള ആരോഗ്യമേഖലയ്ക്ക് അവർ നൽകിയ സംഭാവനകൾക്കുള്ള തികഞ്ഞ അംഗീകാരം കൂടിയാണ് ഈ ആദരം. വരും തലമുറയിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ശാസ്ത്ര ഗവേഷണ രംഗത്ത് കടന്നുവരാൻ ഡോക്ടർ സൌമ്യ സ്വാമിനാഥന്റെ ഈ ചരിത്ര നേട്ടം എന്നും വലിയൊരു പ്രചോദനമായിരിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞുപോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതു തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
3: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
4: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൽ തലോടനും. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം മയിൽപീലികാവ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്. ഗാനം ആവശ്യപ്പെട്ടത് കടവല്ലൂരിൽ നിന്നും ജയ, ജയശ്രീ, പ്രഭ, ദേവി എന്നിവർ. ആലാപനം എസ് ജാനകി.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിക്കൊണ്ടുപോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു, അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ബിച്ചു തിരുമല രചിച്ച് ഇളയരാജ ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു നീരാഴിയിൽ നിന്നും വിവേക്, ബിനു, ഉദയൻ എന്നിവർ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം 5-സ്റ്റാർ ഹോസ്പിറ്റൽ. രചന യൂസഫ് രഘീച്ചേരി. സംഗീതം ബോംബെ രവി. ആലാപനം KS ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നത് അയ്യങ്കാല മഠത്തു നിന്നും സുധീഷ്, പ്രകാശ്, വീണ, മയൂരി.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി, വേദന കടം വാങ്ങി പ്രേമമെന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം കാരുണ്യം എന്ന ചിത്രത്തിലെ ഗാനം. രചനയും സംഗീതവും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഗാനം ആവശ്യപ്പെടുന്നു കട്ടക്കോട് നിന്നും കാളിദാസ്.

ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങളിനി ഉണർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേ ചന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. ഉഴമലക്കിൽ നിന്നും രജനി, രശ്മി, സിന്ധു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് വിദ്യാസാഗർ. രചന ഗിരീഷ് പുത്തുഞ്ചേരി, ആലാപനം കെ ജെ യേശുദാസും ദലീമയും ചേർന്നു.

സ്വയം സ്നേഹിക്കുന്നവർക്കേ മറ്റുള്ളവരെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും കഴിയൂ. അഭിനന്ദിക്കുന്നവന്റെ മനസ്സും വാക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവയാണ്. അപരന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ ബലഹീനരാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഇളയരാജ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു മലയത്ത് നിന്ന് വിപിൻ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഇളയരാജ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ഒരു യാത്രാമൊഴി. ആലാപനം പി ജയചന്ദ്രൻ. ഗാനം ആവശ്യപ്പെടുന്നു കരിങ്കുറ്റിയിൽ നിന്നും കാവേരി സുരേഷ്, സുജിത്.

പാഴ്ചിപ്പിയിൽ പൊന്മുത്തായ് മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തിയ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. മംഗലത്തുകോണത്തു നിന്നും സുഗതൻ, ആദിത്യ എന്നിവർ ആവശ്യപ്പെടുന്ന April 19 എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നത് KD യേശുദാസും എസ് ജാനകിയും. രചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കേസ് ചിത്ര ആലപിച്ച ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്, ചിത്രം തച്ചോളി വർഗീസ് ചേകവർ. ഗാനം ആവശ്യപ്പെടുന്നത് പൊഴിയൂരിൽ നിന്നും മഹാദേവൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: മുപ്പതിനായിരം രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1 കോടി രൂപയുടെ വാഹനമോടിച്ചാലും 5 ലക്ഷം രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ശ്രീവിദ്യ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ പാട്ടുകൾ കേൾക്കാം. തമിഴ് ചലച്ചിത്ര നടൻ കൃഷ്ണമൂർത്തിയുടെയും ക്ലാസിക്കൽ ഗായിക എം എൽ വസന്തകുമാരിയുടെയും മകൾ ശ്രീവിദ്യ. പരിചയപ്പെടുത്തലുകൾ അധികമൊന്നും ആവശ്യമില്ലാതെ മലയാളിയുടെ മനസ്സിൽ അടയാളം ചെയ്തിരിക്കുന്ന അഭിനേത്രി. പഴയ തലമുറയ്ക്ക് നായികാ വേഷങ്ങൾ, അതുകഴിഞ്ഞ് അമ്മ വേഷങ്ങൾ എല്ലാം ഒന്നിനൊന്നു മെച്ചം. ഒരു കഥാപാത്രത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും കൈവഴക്കത്തോടെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ ശ്രീവിദ്യക്ക് കഴിഞ്ഞിരുന്നു. അനിയത്തിപ്രാവിലെ അമ്മവേഷം ഇതേക്കാൾ മറ്റാരു ചെയ്താലും ശരിയാവില്ലെന്ന രീതിയിൽ ആസ്വാദക മനസ്സിൽ അവർ ചേർത്തു വെച്ചു.
2: എന്താ പറഞ്ഞാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എങ്ങനെയാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേരെ ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ.

എടുത്തോ, എടുത്തോണ്ട് പൊക്കോ. എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേനെ.

ഒട്ടും സുഖകരമായ ഒരു ബാല്യമായിരുന്നില്ല ശ്രീവിദ്യയുടേത്. അവർ ജനിച്ച വർഷം തന്നെ അച്ഛന് പേശീരോഗം ബാധിക്കുകയും അഭിനയത്തിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തു. അതാകട്ടെ, ആ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിച്ചു. കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായി. കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അമ്മയ്ക്ക് മണിക്കൂറുകളോളം ജോലിയെടുക്കേണ്ടി വന്നു. സാമ്പത്തിക പരാധീനതകൾ കാരണം മാതാപിതാക്കൾ നേരിട്ട പ്രശ്നങ്ങൾ ശ്രീവിദ്യയുടെ ചെറുപ്പകാലത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചു. US ആസ്ഥാനമായുള്ള ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് അവർക്ക് വിവാഹാലോചന ലഭിച്ചുവെങ്കിലും അവരുടെ കുടുംബം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വിവാഹം നടന്നില്ല.

1967 ഇതിഹാസ നടൻ ശിവാജി ഗണേശിനൊപ്പം തിരുവരൂട്ട ശെൽവൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായാണ് ശ്രീവിദ്യ തന്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവം എന്ന ചിത്രത്തിലെ നൃത്തനൃത്യരംഗങ്ങൾ ശ്രീവിദ്യ മിഴിവുറ്റതാക്കി. ദസരി നാരായണ റാവു സംവിധാനം ചെയ്ത ടാറ്റ മാനവടുവിലും അവരുടെ നൃത്തം അടയാളം ചെയ്തു. എന്നാലും കെ ബാലചന്ദർ സംവിധാനം ചെയ്ത നുറുക്ക് നൂറ് എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയമാണ് അവരെ ശരിക്കും മനസ്സുകളിൽ ഊട്ടിയുറപ്പിച്ചത്. 1970 ശ്രീവിദ്യ തമിഴ് സിനിമാ വ്യവസായത്തിൽ തിരക്കിലായി. അപൂർവരാഗങ്ങളിൽ രജനീകാന്തിന്റെ ആദ്യ നായികയായി. 1969 മുതലാണ് ശ്രീവിദ്യ മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടക്കമ്പി വലയായിരുന്നു ആദ്യ ചിത്രം. സത്യനായിരുന്നു നായകൻ.

ഒരു കോളേജ് വിദ്യാർത്ഥിനി തന്റെ പ്രൊഫസറുമായി പ്രണയത്തിലാകുന്നതായിരുന്നു നുറുക്ക് നൂറ് എന്ന ചിത്രത്തിലെ വേഷം. എന്നാൽ തമിഴിൽ നായികയായി വന്ന ആദ്യ ചിത്രം ഡൽഹി ടു മദ്രാസ് ആയിരുന്നു. ജയശങ്കർ ആയിരുന്നു നായകൻ. വെള്ളിവിഴ, സൊള്ളത്താൻ നിനക്കിറയൻ, അപൂർവരാഗങ്ങൾ എന്നീ ചിത്രങ്ങൾ അവരെ മികവുറ്റ നായികയായി അടയാളപ്പെടുത്തി.

മലയാളത്തിലെ ആദ്യ ചിത്രം ചട്ടമ്പി കവലയായിരുന്നെങ്കിലും ജനശ്രദ്ധ നേടിയ ചിത്രം ചെണ്ടയായിരുന്നു. എ വിൽസന്റിന്റെ സംവിധാനത്തിൽ പിറന്ന ചിത്രം. ശ്രീവിദ്യ അഭിനയിച്ച തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ മലയാളത്തിലായിരുന്നു. 1976 പുറത്തിറങ്ങിയ അംബ അംബിക അംബാലിക എന്ന പുരാണ ചിത്രത്തിലെ അംബയെ അവതരിപ്പിച്ചത് ശ്രീവിദ്യയായിരുന്നു. ആവേശം ശ്രീവിദ്യയ്ക്ക് ഏറെ പ്രശംസ നേടിക്കൊടുത്തു.

പിന്നണി ഗായിക കൂടിയായിരുന്നു ശ്രീവിദ്യ. ആദ്യ പാട്ട് തമിഴ് ചിത്രമായ അമരനിൽ. മലയാളത്തിലെ അയലത്തെ സുന്ദരിയിലും ശ്രീവിദ്യ പാടി. ഒരു പൈങ്കിളിക്കഥ, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, രതിലയം, നക്ഷത്ര താരാട്ട് എന്നീ ചിത്രങ്ങളിലും ശ്രീവിദ്യ ഗാനങ്ങൾ ആലപിച്ചു.

0: செல்லாம் பறையாம் எல்லாம் பொருளாம் நீ வட கண்டோட நாட்களே இது தனியல்ல நாட்களே நீ வட கண்டோட நாட்களே இது தனியல்ல நாட்களே.
1: ഒരു വിദഗ്ധ ക്ലാസിക്കൽ ഗായികയായിരുന്നു ശ്രീവിദ്യ. സൂര്യ ഫെസ്റ്റിവലിൽ അവർ കച്ചേരികൾ അവതരിപ്പിച്ചു. എം എസ് സുബ്ബലക്ഷ്മി, ഡി കെ പട്ടമ്മാൾ എന്നിവർക്കൊപ്പം കർണാടക സംഗീതത്തിലെ സ്ത്രീ ത്രിമൂർത്തികളിൽ ഒരാളായ അമ്മ എന്ന നിലയിൽ അവർ പരിഗണിക്കപ്പെട്ടു.

1979 ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച, ജീവിതം ഒരു ഗാനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം അവർക്ക് ലഭിച്ചു. കൂടാതെ രചന എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു. MGR അവാർഡിന് പുറമെ തമിഴ്നാട് കലൈമാമണി പുരസ്കാരം നൽകി അവരെ ആദരിച്ചു.

മോഹനദർശനം, അറിയാതെ, വേനൽ മഴ, ദുർഗ, സ്നേഹദൂരം, വസുന്ധര മെഡിക്കൽസ്, സ്ത്രീഹൃദയം, ഓമനത്തിങ്കൾ പക്ഷി, അമ്മത്തമ്പുരാട്ടി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും ശ്രീവിദ്യ മികച്ച വേഷങ്ങൾ ചെയ്തു.

40 വർഷത്തെ സിനിമാ ജീവിതം, 800-ലധികം സിനിമകൾ, പിന്നണി ഗായിക, ഭരതനാട്യ നർത്തകി, വൈവിധ്യമാർന്ന വികാരങ്ങളുടെ ചിത്രീകരണത്തിലെ സംയമനവും സൂക്ഷ്മതയും ശ്രീവിദ്യയെ ഒഴിവാക്കാനാകാത്ത നടിയാക്കി മാറ്റി. സ്വന്തം പ്രതിഭ കൊണ്ടാണ് ശ്രീവിദ്യ മലയാള ചലച്ചിത്രങ്ങളെ അളന്നെടുത്തത്. എല്ലാ ഭാഷകളിലെയും മിക്കവാറും എല്ലാ സിനിമകളിലും സ്വന്തം ശബ്ദമായിരുന്നു ഉപയോഗിച്ചത്. 2003 അർബുദ ചികിത്സയ്ക്ക് അവർ വിധേയയായി. 2006 ഓഗസ്റ്റിൽ ശ്രീവിദ്യ മരണപ്പെട്ടു. മതിയായ അവസരങ്ങൾ ലഭിക്കാത്ത സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സംഗീത നൃത്ത വിദ്യാലയം ആരംഭിക്കുന്നതിന്, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുന്നതിന് തന്റെ എല്ലാ സ്വത്തുക്കളും ശ്രീവിദ്യ ഒസ്യത്തെഴുതി വച്ചു. 53-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് കരമനയിൽ ബ്രാഹ്മണ സമൂഹം ശ്മശാനത്തിൽ അദ്വൈത പ്രതിഭയായിരുന്ന ആ അഭിനേത്രി എരിഞ്ഞൊടുങ്ങി.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കള എന്ന പരിപാടിയുടെ 500-ാമത്തെ അധ്യായമാണ് ഇത്. എത്രയോ വിഷയങ്ങൾ അടുക്കളയിലൂടെ ചർച്ച ചെയ്തു. പാചകം പറഞ്ഞില്ല, സൗന്ദര്യം പറഞ്ഞില്ല, എങ്ങനെ വെളുക്കാം എന്നതിനെക്കുറിച്ചോ നടീനടന്മാരുടെ കുടുംബവിശേഷങ്ങളെക്കുറിച്ചോ പറഞ്ഞില്ല. ഗോസിപ്പുകൾ പറയാൻ കൂട്ടാക്കിയിട്ടില്ല. മതത്തെക്കുറിച്ച് പറഞ്ഞു, ജാതിയെക്കുറിച്ച് പറഞ്ഞു, രണ്ടും ചേർന്ന് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നതിനെക്കുറിച്ചും പറഞ്ഞു. ആരാധനാലയങ്ങൾക്ക് പകരം പരീക്ഷണശാലകളാണ് വേണ്ടതെന്ന് പറഞ്ഞു. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾക്ക് പകരം ശാസ്ത്രോത്സവങ്ങളാണ് നടത്തപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. അറിവുണ്ടെന്ന് നടിച്ചിട്ടും അന്ധവിശ്വാസിയായിരിക്കുന്നതിനേക്കാൾ അപമാനം വേറെയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞതൊന്നും നിഷേധിക്കുന്നില്ല, ആവർത്തിക്കുകയും ചെയ്യുന്നു. 500-ാമത്തെ അധ്യായത്തിൽ പ്രത്യേക പതിപ്പായിട്ട് ഒന്നും പറയുന്നില്ല. പറയാനുള്ളത് മാധവി അമ്മൂമ്മ പറഞ്ഞൊരു കാര്യമാണ്. കിള്ളിയോട്ട് വീട്ടുകാര് സ്വയം കരുതി വച്ചിരുന്നത് അവരെന്തോ സംഭവമാണ് എന്നാണ്. കൂട്ടായണി മൂട്ടിൽ അവർ മാത്രമാണ് വ്യത്യസ്തരായിട്ടുള്ളത് എന്നവർ കരുതി. എന്തു പറഞ്ഞാലും ഞങ്ങൾ കിള്ളിയോട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ട് കേട്ട് മടുത്തിട്ടാണോ എന്തോ, ഒരു ദിവസം കിള്ളിയോട്ടയെ മണിച്ചിക്കൊച്ചമ്മയോട് മാധവി അമ്മൂമ്മ ചോദിച്ചു, കിള്ളിയോട്ട കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന്. പലരും 10 കടന്നിട്ടില്ല. സ്ത്രീകൾ പുറം ലോകം കണ്ടിട്ടില്ല. പുസ്തകം പോയിട്ട് ഒരു പൈങ്കിളി പത്രം പോലും വായിച്ചിട്ടില്ല. ഇന്നേ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഞെളിയുന്നത് എന്ന് മാധവി അമ്മൂമ്മ നേരിട്ട് ചോദിച്ചു കളഞ്ഞു. മണിച്ചി കൊച്ചമ്മ നച്ചും കൊച്ചും അടച്ചു നിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളിൽ പലരും അങ്ങനെയാണ്, ചുമ്മാ എന്തോ ആണെന്ന് കരുതി വീമ്പ് പറയും, സത്യത്തിൽ ഒന്നും കാണില്ല. ഒന്നോർത്തു നോക്കൂ, കേരളത്തെക്കുറിച്ചും പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു മനോഭാവമല്ലേ നമ്മൾ വച്ചു പുലർത്തുന്നത്? കേരളമെന്തോ വലിയ സംഭവമാണെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ സത്യമെന്താണ്? കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉയർന്ന സാക്ഷരത, ശക്തമായ നവോത്ഥാന പാരമ്പര്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സ്ത്രീകളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ, മികച്ച ആരോഗ്യ സൂചികകൾ, രാഷ്ട്രീയ സാമൂഹിക ബോധം എന്നിവ അതിൽ പ്രധാനമാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള സെമിനാറുകൾ, ചർച്ചകൾ, പുസ്തകങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ എന്നിവയും ഇവിടെ സജീവമാണ്. എന്നാൽ ഒരു അടിസ്ഥാന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ പുരോഗമന ചിന്തകൾ നമ്മുടെ കുടുംബജീവിതത്തിലും ദൈനംദിന പെരുമാറ്റത്തിലും യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? അതോ അവ പലപ്പോഴും ആശയങ്ങളിലും പ്രസംഗങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാമൂഹ്യ ശാസ്ത്രത്തോടൊപ്പം മനഃശാസ്ത്രത്തിന്റെയും സഹായം ആവശ്യമാണ്. കാരണം സമൂഹത്തിന്റെ പുരോഗതി നിയമങ്ങൾ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ മാത്രം നിർണയിക്കപ്പെടുന്നില്ല. മനുഷ്യരുടെ മനോഭാവവും അവബോധവും പെരുമാറ്റവുമാണ് അതിന്റെ യഥാർത്ഥ അളവുകൾ.

സ്വത്തവകാശം, ജീവിത തീരുമാനങ്ങൾ എന്നിവയിൽ അവസാന വാക്ക് പുരുഷന്മാർക്കാണെങ്കിൽ അവിടെ ആശയവും പ്രവൃത്തിയും തമ്മിൽ വ്യക്തമായ വൈരുദ്ധ്യമുണ്ട്. അതുപോലെ സ്ത്രീധനത്തെ എതിർക്കുന്ന ഒരാൾ സ്ത്രീധനമല്ല മകൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് എന്ന പേരിൽ വലിയ സാമ്പത്തിക കൈമാറ്റം നടത്തുമ്പോഴും ജോലി ചെയ്യുന്ന സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ വീട്ടിലെ എല്ലാ പരിചരണ ചുമതലയും അവളുടെ മേൽ മാത്രം ചുമത്തുമ്പോഴും ഇതേ മാനസിക വൈരുദ്ധ്യമാണ് പ്രവർത്തിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ സോഷ്യൽ ഡിസയറബിലിറ്റി ബയസ് എന്നൊരാശയമുണ്ട്. സമൂഹം അംഗീകരിക്കുന്ന അഭിപ്രായങ്ങളാണ് ആളുകൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളം പോലുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ സ്ത്രീവിരുദ്ധ നിലപാട് തുറന്നു പറയുന്നത് സാമൂഹികമായി അംഗീകരിക്കപ്പെടില്ല. അതിനാൽ പൊതുവേദികളിൽ സ്ത്രീ സമത്വത്തെ പിന്തുണയ്ക്കുന്നത് എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് വീട്ടിലാണ്. കുടുംബയോഗങ്ങളിൽ, സ്വത്ത് വിഭജനത്തിൽ, വിവാഹ തീരുമാനങ്ങളിൽ, വീട്ടുജോലികളുടെ പങ്കുവയ്ക്കലിൽ, പെൺകുട്ടികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ, അവിടെയാണ് പലപ്പോഴും പുരോഗമനത്തിന്റെ മുഖം മാറുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നില രാജ്യത്തെ പല സംസ്ഥാനങ്ങളെക്കാളും ഉയർന്നതാണ്. തൊഴിൽ രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസം ലഭിക്കുന്നത് യഥാർത്ഥ ശാക്തീകരണത്തിന് തുല്യമല്ല. സ്ത്രീക്ക് ജോലി ലഭിച്ചാലും വീട്ടിലെ മുഴുവൻ പാചകം, കുട്ടികളുടെ സംരക്ഷണം, വയോജന പരിചരണം, കുടുംബത്തിന്റെ വൈകാരിക ചുമതലകൾ എന്നിവയും അവൾ തന്നെ വഹിക്കേണ്ടി വരുന്ന അവസ്ഥ ഇന്ന് വ്യാപകമാണ്. ഇതിനെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഡബിൾ ബേർഡൻ എന്നാണ് വിളിക്കുന്നത്. പുറത്ത് 8 മണിക്കൂർ ജോലി ചെയ്ത ശേഷം വീട്ടിൽ മറ്റൊരു 8 മണിക്കൂർ വേതനമില്ലാത്ത ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അത് സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമാണ്, യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. യഥാർത്ഥ ശാക്തീകരണം എന്നത് സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാനുള്ള അവകാശവും ആത്മവിശ്വാസവുമാണ്. പലപ്പോഴും വിവേചനം പുരുഷന്മാരുടെ മനസ്സിൽ മാത്രമല്ല സ്ത്രീകളുടെ മനസ്സിലും ആഴത്തിൽ വേരൂന്നിയിരിക്കും. ഇതിനെ ഇന്റേർണലൈസ്ഡ് മിസോജിനി എന്ന് വിളിക്കുന്നു. തലമുറകളായി കേട്ടു പഠിച്ച ചില വാചകങ്ങൾ ഇതിനുദാഹരണമാണ്. പെൺകുട്ടികൾ അധികം സംസാരിക്കരുത്, രാത്രിയിൽ പുറത്തു പോകേണ്ട ആവശ്യം എന്താണ്, കുടുംബം നോക്കുകയാണ് സ്ത്രീയുടെ പ്രധാന കടമ. ഇത്തരം സന്ദേശങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അവ സാമൂഹിക നിയമങ്ങൾ മാത്രമല്ല വ്യക്തിയുടെ സ്വന്തം വിശ്വാസങ്ങളായി മാറുന്നു. പിന്നീട് സ്ത്രീകൾ തന്നെ മറ്റൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടാം. ഇത് വ്യക്തിയുടെ തെറ്റല്ല, ദീർഘകാല സാമൂഹിക പരിശീലനത്തിന്റെ ഫലമാണ്.

മനഃശാസ്ത്രത്തിൽ മോറൽ ലൈസൻസിങ് എന്ന ആശയമുണ്ട്. മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തു എന്ന തോന്നൽ പിന്നീട് സ്വന്തം തെറ്റുകളെ കാണാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. കേരളം, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ നവോത്ഥാന നായകരുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തുമുണ്ടായ പുരോഗതിയും അഭിമാനകരമാണ്. എന്നാൽ ഞങ്ങൾ പണ്ടേ പുരോഗമനവാദികളാണ് എന്ന ആത്മവിശ്വാസം ഇന്നും നിലനിൽക്കുന്ന സൂക്ഷ്മ വിവേചനങ്ങളെ കാണാതിരിക്കാൻ കാരണമാകരുത്. സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്, ഒരിക്കലും പൂർത്തിയായൊരു പദ്ധതിയല്ല. ലിംഗവിവേചനം പലപ്പോഴും നിയമങ്ങളിലല്ല, ദൈനംദിന സംഭാഷണങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. സ്ത്രീകളുടെ കഴിവുകളെ ചെറുതാക്കി കാണുന്ന തമാശകൾ, അവരുടെ രൂപത്തെക്കുറിച്ചുള്ള അനാവശ്യ അഭിപ്രായങ്ങൾ, പെൺകുട്ടിയായതുകൊണ്ടാണ് എന്ന് തുടങ്ങുന്ന പൊതുവൽക്കരണങ്ങൾ, പുരുഷന്റെ വികാരങ്ങളെ പുരുഷന്മാർക്കറിയാറില്ല എന്നടിച്ചമർത്തുന്ന സമീപനങ്ങൾ, ഇവയെല്ലാം ആരോഗ്യകരമായ സമൂഹത്തിന് തടസ്സമാണ്. ജെൻഡർ ജസ്റ്റിസ് എന്നത് സ്ത്രീകളുടെ മാത്രം വിഷയമല്ല, പുരുഷന്മാരെയും പരിമിതമായ ലിംഗവേഷങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയ കൂടിയാണ്. നിയമങ്ങൾ ആവശ്യമാണ്, വിദ്യാഭ്യാസവും ആവശ്യമാണ്, സെമിനാറുകളും പുസ്തകങ്ങളും ബോധവൽക്കരണവും ആവശ്യമാണ്. എന്നാൽ യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് വളരെ ചെറിയ ചിലയിടങ്ങളിൽ നിന്നാണ്. ഒരു മകളുടെ അഭിപ്രായം കുടുംബ തീരുമാനത്തിൽ തുല്യമായി കേൾക്കുമ്പോൾ, വീട്ടുജോലികൾ കുടുംബങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, സ്ത്രീയുടെ തൊഴിൽ ഒരു സഹായ വരുമാനം എന്നതിലുപരി അവളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുമ്പോൾ, ആൺകുട്ടികളെ ആധിപത്യം പഠിപ്പിക്കുന്നതിന് പകരം സഹകരണം പഠിപ്പിക്കുമ്പോൾ, പെൺകുട്ടികളെ അനുസരണം മാത്രം പഠിപ്പിക്കുന്നതിന് പകരം ആത്മവിശ്വാസവും സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവും വളർത്തുമ്പോൾ, കേരളം നേടിയ സാമൂഹിക പുരോഗതി യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഇനിയും മാറ്റം ആവശ്യമായ മേഖലകളും യാഥാർത്ഥ്യമാണ്. ഈ രണ്ടും ഒരേ സമയം അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു സമൂഹം കൂടുതൽ പക്വമാകുന്നത്. സ്ത്രീ ശാക്തീകരണം എന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല, കൂടുതൽ നീതിയുള്ളതും ആരോഗ്യകരവും മാനുഷികവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ്. യഥാർത്ഥ ജെൻഡർ ജസ്റ്റിസ് നിയമങ്ങളിൽ തുടങ്ങാമെങ്കിലും അത് പൂർത്തിയാകുന്നത് മനുഷ്യരുടെ മനസ്സിലാണ്. പുരോഗമനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം പ്രസംഗവേദികളല്ല, നമ്മുടെ വീടുകളിലും ബന്ധങ്ങളിലും ദൈനംദിന തീരുമാനങ്ങളിലുമാണ്. അവിടെയാണ് സമത്വം ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് ജീവിത രീതിയായി മാറേണ്ടത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: SIQ. പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ യു ഡി എഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എം എൽ എയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
1: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
0: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000+ ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലവ്ലീന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954, നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടവൻകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂലൈ 28-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1794 ജൂലൈ 28, മാക്സിമിലിയൻ റോബ്സ്പിയർ എന്ന ഭീകര സ്വേച്ഛാധിപതി ഗില്ലറ്റൻ ഛേദത്തിന് വിധേയമായിരിക്കുന്നു. 1945 ജൂലൈ 28, രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് രാഷ്ട്രീയ നിരീക്ഷകരെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലേബർ പാർട്ടി നേതാവ് ക്ലമൻ ആറ്റ്ലി ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്നു.

പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത

0: ജില്ലയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ, അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 4 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷഹർ കോ ഹോനേ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവൽ 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഔർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനെ വാലേ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഔർ 200 നയേ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരെ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂൺ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM-1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോർട്ട് പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895, നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര എപ്പിസോഡ് 13 വൃദ്ധസദനങ്ങൾ.

0: മുത്തച്ഛ, മുത്തച്ഛ, മുത്തച്ഛൻ എവിടെയാണ്?
1: ആ മോളെ, ഞാൻ ഇതാ വരുന്നു.
0: മുത്തച്ഛ, പുറത്തോട്ടൊന്ന് നോക്കിക്കേ, നല്ല മഞ്ഞാണ്, തണുത്ത കാറ്റും വീശുന്നുണ്ട്. ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഒത്തിരി പേർക്ക് അസുഖം വരുന്നുണ്ട്. മുത്തച്ഛൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ?
1: ആ, നീ പറഞ്ഞത് ശരിയാ മോളെ. എന്നെ പോലുള്ള പ്രായമായവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാ.
0: അങ്ങനെ പറയല്ലേ മുത്തച്ഛ, ഇതൊന്നും ശരിയല്ല. നമുക്കൊരു മാറ്റം വേണ്ടേ? നമ്മുടെ വയോധികർ നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ അഭിമാനമാണ്. അവരെ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മുത്തച്ഛ?
1: അതൊക്കെ ശരി തന്നെയാ മോളെ. തൽക്കാലം നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം. പരിപാടി തുടങ്ങാൻ സമയമായി വരുന്നു. എന്താ, നമുക്കിന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലോ?
0: അയ്യോ, ഞാനത് മറന്നുപോയി മുത്തച്ഛ. രണ്ട് മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു.
1: നീ മറന്നെന്നോ? അതാ ഇപ്പൊ നന്നായത്. ശ്രോതാക്കൾ നമ്മളുടെ പരിപാടി കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും.
0: മുത്തച്ഛ പോകല്ലേ, രണ്ട് മിനിറ്റ്. ഓക്കെ, ഞാൻ റെഡി, നമുക്ക് പോകാം മുത്തച്ഛ.
1: നീ പെട്ടെന്ന് എത്തിയല്ലോ മോളെ.
0: അതെ മുത്തച്ഛ, നമ്മൾ കൃത്യസമയത്ത് പരിപാടി തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിഷമമാവില്ലേ? അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ മുത്തച്ഛ?

0: നമസ്കാരം ശ്രോതാക്കളെ, ഞാൻ നിങ്ങളുടെ ഭരതൻ മുത്തച്ഛൻ.
1: ഞാൻ ലക്ഷ്മി, നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമകൾ.
0: നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് സാമൂഹ്യ നീതി ശാക്തീകരണ പദ്ധതികളെ കുറിച്ചും അവ നിങ്ങൾക്കെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
1: നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോകളുടെ സഹകരണത്തോടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം.
0: മാത്രവുമല്ല കൂട്ടുകാരെ, സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം സമൂഹത്തിൽ സാമൂഹ്യ നീതിയും ക്ഷേമവും ഉറപ്പാക്കുന്നു. മന്ത്രാലയം തുടർച്ചയായി പുതിയ നയങ്ങളും പരിപാടികളും വ്യക്തികൾക്കും വൈകല്യമുള്ളവർക്കും പിന്നാക്ക വിഭാഗക്കാർക്കും മുതിർന്ന പൗരന്മാർ എന്നിവർക്കും സാമൂഹ്യ നീതിയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നു. മോളെ, നിനക്കൊരു കാര്യം കേൾക്കണോ? ഇന്നലെ ഞാൻ ഒരു മാന്യമായ വ്യക്തിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് നിന്നെക്കുറിച്ച് നല്ല മതിപ്പാണ്.
1: ശരിക്കും എന്നെക്കുറിച്ച് എന്താ മുത്തച്ഛ പറഞ്ഞത്?
0: അദ്ദേഹം എന്നോട് പറയുകയാണ്, ഭരതേട്ട, നിങ്ങൾ എത്ര ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നെന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണാവോ കാര്യം? അപ്പോൾ അദ്ദേഹം പറയുകയാ, സ്നേഹമുള്ളൊരു കൊച്ചുമോൾ ഉണ്ടല്ലോ താങ്കൾക്കെന്ന്.
1: ശരിക്കും മുത്തച്ഛ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛനാണ്.
0: കൂടാതെ അദ്ദേഹം നമ്മുടെ പരിപാടികളെല്ലാം സ്ഥിരമായി കേൾക്കുന്നുണ്ടെന്ന്. നമ്മുടെ പരിപാടികളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന്.
1: മതി മതി, എത്രയെന്ന് പറഞ്ഞാണ് മുത്തച്ഛൻ എന്നെ ഇങ്ങനെ പോകുന്നത്?
0: തീർന്നില്ല മോളെ, ഒരു പദ്ധതിയെ കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു വാക്കർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതിനായിട്ട് എന്തെങ്കിലും ഉപായം നിന്റെ അടുത്തുണ്ടോ?
1: എന്റെ പക്കലല്ല മുത്തച്ഛ, അടൽ വയോ അഭ്യുദയ യോജനയിൽ തീർച്ചയായിട്ടും ഒരു ഉപായം ഉണ്ടാകും.
0: നീ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: അടൽ വയോ യോജനയുടെ കീഴിൽ വയോശ്രീ യോജന എന്ന പദ്ധതിയിൽ ആവശ്യക്കാരായ മുതിർന്ന പൗരന്മാർക്ക്, അതായത് നടക്കാൻ കഴിയാത്തവർക്ക് ഊന്നുവടി, വോക്കർ, കേൾവിക്കുറവുള്ളവർക്ക് ശ്രവണ സഹായി, കാഴ്ചക്കുറവുള്ളവർക്ക് കണ്ണടകൾ, കൂടാതെ മറ്റു പല സൗകര്യങ്ങളും നൽകി വരുന്നുണ്ട്.
0: കൊള്ളാം മോളെ, ശരിക്കും ഇതൊരു നല്ല പദ്ധതിയാണല്ലോ.
1: അതേ മുത്തച്ഛ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 1 4 5 6 7 എന്ന മാന്ത്രിക നമ്പറിൽ വിളിക്കുക.
0: അതെ അതെ, മാന്ത്രിക നമ്പർ തന്നെയാണ്. മോളെ, നിനക്കറിയാമോ, ഇന്നലെ ഞാൻ പരിചയപ്പെട്ട അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസം. അദ്ദേഹത്തിന്റെ മക്കള് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഹലോ, ആരാണ്?
2: സുഹിയാണ് ഭരതേട്ട, ഞാനാ സുഹിയ.
0: ഹാ സുഹിയൻ ഭായ്, സുഖമാണോ? നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കൊറേ നാളായല്ലോ വിളിച്ചിട്ട്.
2: എന്ത് പറയാനാ, മക്കളെല്ലാം വളർന്നു, ഒരുപാട് വളർന്നു പോയി.
0: അല്ല, നിനക്കിതെന്തു പറ്റി? നിന്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നല്ലോ.
2: എന്ത് പറയാനാ, മക്കളൊക്കെ ഉത്സവ സമയങ്ങളിൽ മാത്രമേ എന്നെ ഓർക്കാറുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനുള്ളിലും പുറത്തുമൊക്കെ അലഞ്ഞു തിരിയുന്നു.
0: പക്ഷേ നിന്റെ മക്കള് വിവേകമുള്ളവരായിരുന്നല്ലോ, അല്ലേ?
2: അവർക്ക് വിവേകം കൂടിപ്പോയി. അവരുടെ അപ്പനെ അവർ മറന്നു. ഞാൻ എങ്ങനെ കഴിയുന്നു എന്ന് പോലും അവർ അന്വേഷിക്കാറില്ല.
0: നീ അങ്ങനെ പറയാതെ, നിനക്ക് ഞാനുണ്ട്.
2: നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഭരതേട്ട. നിങ്ങളുടെ കൊച്ചുമകൾ എത്ര നന്നായാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നത്. എനിക്കാണെങ്കിൽ അസുഖങ്ങളും പോരാത്തതിന് ഏകാന്തമായ ജീവിതവും. ഭരതേട്ട, എപ്പോഴും ലക്ഷ്മിയോടൊപ്പം സന്തോഷവാനായിട്ടിരിക്കുക.
0: ശരി പറ, എന്താ നിന്റെ പ്രശ്നം? ഒരുപക്ഷേ ലക്ഷ്മിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരിക്കും. എന്തെങ്കിലും ഒരു പ്രതിവിധി അവളുടെ അടുത്ത് കാണും.
1: അതെ അതെ, എന്നോട് പറയൂ സുഹിയ മുത്തച്ഛ, എന്താണ് മുത്തച്ഛനെ അലട്ടുന്ന പ്രശ്നം?
2: മോളെ, മുതിർന്ന പൗരന്മാർക്കുള്ള കുറെ പദ്ധതികളെ കുറിച്ച് നീ പറയുന്നത് കേട്ടിരുന്നു. കൂടാതെ ഈ വൃദ്ധസദനങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക്

0: പ്രേരണയും ലഭിക്കുന്നു.
1: ആ ഇത് കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷേ മുതിർന്നവർക്ക് ഇതെങ്ങനെ സഹായകമാകും? അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭിക്കുക?
0: അതായത് മുത്തച്ഛ, വൃദ്ധസദനങ്ങൾ പ്രായമായവരുടെ ആരോഗ്യം, സുരക്ഷ, ജീവിത നിലവാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സുഖപ്രദമായ മുറികൾ, പോഷക സമൃദ്ധമായ ആഹാരം, ശുദ്ധജലം, ശുചിത്വം, പിന്നെ പതിവായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, കൃത്യമായ മരുന്നുകൾ നൽകുക, ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സേവനങ്ങളും അത്യാവശ്യഘട്ടങ്ങളിൽ ലഭിക്കുകയും ചെയ്യും. കൂടാതെ വിനോദങ്ങളിൽ ഏർപ്പെടുക, സംഗീതം, ഗെയിമുകൾ, യോഗ, ഉത്സവവേളകളിലും ജന്മദിനങ്ങളും ആഘോഷിക്കുക. കൂടാതെ മാനസിക പിന്തുണയ്ക്കായി കൗൺസിലിംഗും നടത്തുന്നു.
1: മോളെ ലക്ഷ്മി, അപ്പോ സുരക്ഷയോ?
0: അത് പിന്നെ പറയാനുണ്ടോ മുത്തച്ഛ. 24 മണിക്കൂറും CCTV ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണവും, കൂടാതെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശീലനം ലഭിച്ച ജീവനക്കാരും അവിടെയുണ്ട്. പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങളും മതപരമായ പ്രവർത്തനങ്ങളും, കുളിക്കുന്നതിനും വസ്ത്രം മാറ്റുന്നതിനും വ്യക്തിപരമായ സഹായവും ഉണ്ട്. ലൈബ്രറിയും ഇന്റർനെറ്റ് സേവനവും, ഡോക്ടറിന് ഗതാഗത സൗകര്യം ലഭ്യമാക്കുന്നു.
1: പക്ഷേ മോളെ ലക്ഷ്മി, നിരാലംബരായ പ്രായമായവരെ നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുമെന്നാണ് ഞാൻ കേട്ടത്. അതും വൃദ്ധസദനം പോലെയാണോ?
0: അതെ മുത്തച്ഛ, വൃദ്ധസദനങ്ങൾ പലതരത്തിലുണ്ട്. നേഴ്സിംഗ് ഹോമുകൾ അവയിലൊന്നാണ്.
1: ഓ, അത് ശരി. ഇതുപോലെ വേറെയും ഉണ്ടോ? വിശദമായി ഒന്ന് പറയുമോളെ.
0: അതെ മുത്തച്ഛ, ഞാൻ വിശദമായി പറയാം. ആദ്യമായിട്ട് ഞാൻ റെസിഡൻഷ്യൽ ഹോംസിനെ കുറിച്ച് പറയാം. ഇവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം നൽകുന്ന പൊതുവായ ജീവിത സൗകര്യങ്ങൾ നൽകുന്നു. അതായത് താമസം, ഭക്ഷണം, പരിചരണം. അടുത്തതായി നേഴ്സിംഗ് ഹോംസ്. ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പ്രായമായ വ്യക്തികൾക്കുള്ളതാണിത്. അടുത്തത് റീഹാബിലിറ്റേഷൻ ഹോംസ്. ശസ്ത്രക്രിയയിൽ നിന്നോ പരിക്കിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന മുതിർന്നവർക്കുള്ളതാണ് റീഹാബിലിറ്റേഷൻ ഹോംസ്. ഇവിടെ അവർക്കായി വൈദ്യപരിചരണവും ഫിസിയോതെറാപ്പിയും വാഗ്ദാനം ചെയ്യുന്നു.
1: അപ്പോഴീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായവരുടെ കാര്യമോ, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ?
0: തീർച്ചയായും മുത്തച്ഛ, അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലൈസ്ഡ് ഹോംസ് ഉണ്ട്. ഡിമെൻഷ്യയോ അൾഷിമേഴ്സോ ബാധിച്ച പ്രായമായവരെയാണ് ഇവിടെ പരിചരിക്കുന്നത്. പരിചരണത്തിനായി പൂർണ്ണ പരിശീലനം ലഭിച്ച ജീവനക്കാരും ഉണ്ട്.
1: എന്റെ ലക്ഷ്മി മോളെ, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു.
0: താങ്ക് യു മുത്തച്ഛ. മുത്തച്ഛ, നമുക്ക് ബോധവൽക്കരണം തുടരാം. സുപ്രധാന സൗകര്യങ്ങളെ കുറിച്ച് അറിയാൻ ശ്രോതാക്കൾ കാത്തിരിക്കുകയാവും. അടൽ വയോ അഭ്യുദയ യോജന എന്ന പരിപാടിയിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്.
2: എന്റെ പേര് ഫ്രാൻസിസ് സേവിയർ. സാർവത്രിക സഹോദരി സമിതി അനാഥ മന്ദിരത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്.
0: അപ്പോ തീർച്ചയായിട്ടും സാർ, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം വയോജനങ്ങൾക്ക് വേണ്ടി പ്രാമുഖ്യം കൊടുക്കുന്നതാണ്. സാറിന്റെ ആ ഒരു സമിതിയില് എത്ര വയോജനങ്ങളാണുള്ളത്?
2: ഇവിടെ 86 സ്ത്രീ പുരുഷന്മാരുണ്ട്.
0: ഇപ്പോഴും
2: അവരിൽ ചിലർ മാനസിക രോഗമുള്ളവരും ഉണ്ട്. എങ്കിലും അവരെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി ചികിത്സയ്ക്ക് വിധേയമാക്കി മരുന്ന് കൊടുത്തു ശുശ്രൂഷിച്ച് അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും നല്ല നിലയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞു വരുന്നു.
0: അവിടെ ഈ പ്രധാനമായിട്ടും എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇവർക്ക് പ്രദാനം ചെയ്യുന്നത്?
2: ഞങ്ങള് കൂടുതലും തെരുവിൽ നിന്ന് വികൃതമായി നടക്കുന്ന ആൾക്കാരെ, കെട്ടും പാണ്ടങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ പിടിച്ചോണ്ട് വന്ന് അവരെ വൃത്തിയാക്കി 2-3 ദിവസം ഒബ്സർവ് ചെയ്ത് അവരെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെന്റിന് വിധേയമാക്കി അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുകയാണ്. ഇതില് അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഹാപ്പിയാണ്. കാരണം തെരുവിൽ അവർക്ക് ഭക്ഷണവും ഒന്നുമില്ലാതെ വലഞ്ഞിരുന്ന, കിടപ്പാടവും ഒന്നുമില്ലാതെ വലഞ്ഞിരുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കി അവരെ നന്നാക്കി എടുക്കുമ്പോഴേ അവരുടെ എല്ലാ നേരവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ടൈമിന് കിട്ടുകയും മരുന്നൊക്കെ ടൈമിന് കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴേ അവരെല്ലാവരും ഹാപ്പി തന്നെയാണ്. പിന്നെ തെരുവിൽ കൂടെ നടന്ന് കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് അവർക്കത് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. എങ്കിലും അവരെല്ലാവരും ഹാപ്പി തന്നെയാണ്. സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്.
0: വൃദ്ധസദനത്തിലേക്ക് വരുന്നവർക്ക് ഒരു പ്രൊസീജിയർ കാണുമല്ലോ സാർ, അത് എന്തൊക്കെയാണ്?
2: അവിടെ നമ്മൾ ഇവരുടെ അഡ്രസ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. അഡ്രസ്സ് കളക്ട് ചെയ്യാൻ പലർക്കും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോഴ ഭാഷയും എല്ലാം ഒരു പ്രശ്നങ്ങളാണ്. എങ്കിലും ഒരു ദൈവീക പദ്ധതി.

0: ആയിട്ട് ഇത് നടത്തുന്നതുകൊണ്ട് അവരുമായിട്ട് ആശയവിനിമയം ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരെ അഡ്രസ്സ് കണ്ടെത്തി അവരുടെ വീടുകളിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ആളുകൾ, മാനസിക രോഗം മൂലം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് ഈ തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. പലർക്കും അറിഞ്ഞുകൂടാ, അതാണ് ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട്. ഈ തെരുവിൽ കൂടെ നടക്കുന്നവരെല്ലാവരും അവരുടെ കുഴപ്പം കൊണ്ടല്ലാതെ അവരുടെ ആ രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ നടക്കുന്നത്. അത് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ എടുത്ത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ചിലരെ വീടുകളിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ എടുക്കണമെന്ന് പറയും, അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള ചില കേസുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, അവരെ എല്ലാം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്.
1: നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ലഹരി മരുന്ന് യൂസ് ചെയ്യുന്നവരുടെ കാര്യമൊക്കെ സാർ പറഞ്ഞു, അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കാറുണ്ടോ?
0: അവർക്ക് ബോധവൽക്കരണത്തിന് ഇടയ്ക്ക് ചില ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴേ അങ്ങനെ ലഹരി കഴിക്കണമെന്നുള്ളൊരു ടെൻഡൻസി അവർക്കില്ല, ഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല. ചിലർക്ക് വളരെ അപൂർവം ചില ആളുകൾ പുറത്തു പോയി കറങ്ങി അടിച്ച് നടക്കണമെന്നുള്ളൊരു ടെൻഡൻസി ഉള്ളവരും ഉണ്ട്. പക്ഷെ അവരെ നമ്മളെ അങ്ങനെ വിടത്തില്ല. എന്നാലും ചില ആളുകളൊക്കെ നമ്മളെ തപ്പി പോയെന്നിരിക്കും, എങ്കിലും പോകാതിരിക്കാൻ ശ്രമിക്കും നമ്മൾ.
1: അതിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരിക്കും.
0: അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, എങ്കിലും പുറത്ത് എന്തെങ്കിലും ചില ചില്ലറ ജോലികൾക്ക് വേണ്ടിയൊക്കെ ഇവരെ വിനിയോഗിക്കും. ഇവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവരെ നടന്ന് എന്തെങ്കിലുമൊക്കെ കൈയും കാലും ഒക്കെ അനങ്ങാനും ജോലിക്ക് വേണ്ടി വിടും. അതിലെ ജോലി ചെയ്യുന്നവർ കാണും, മാറി തള്ളത്തിൽ ഇരിക്കുന്നവർ കാണും. പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അതിൽ ചില ആളുകൾ നമ്മുടെ കണ്ണു വെട്ടിച്ച് പോയെന്നിരിക്കും, എങ്കിലും പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും.
1: അപ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ സാറ് പറഞ്ഞു, അപ്പോൾ ഒരു ദിവസം ഈ ഒരു സമിതിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കുമായിരിക്കും?
0: കൂടുതലും തറ വൃത്തിയാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ, പോച്ച പറിച്ച്, പിന്നെ കൃഷി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കും. കാലി വളർത്തലുണ്ട്, അതിനുള്ള അധ്വാനം അവരുടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും, അങ്ങനെയാണ് ഇത്. പിന്നെ അതിലെ ചിലരൊക്കെ മാറി കുറച്ചേരെ ഇരിക്കും, അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വിടും, അല്ലാതെ അവരെ നിർബന്ധിച്ച് നമ്മൾ ചെയ്യിക്കത്തില്ല. അവർക്ക് ഉല്ലാസമായിട്ട് പോകാനും വരാനും അവിടെ നടക്കാനും എല്ലാം ഉള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്.
1: നമ്മളിപ്പോൾ പല ദിക്കിൽ നിന്നാണ് ആളുകൾ വരുന്നത്, ഇവരെല്ലാം ഒരു ഏകോപിച്ച് ഒരു സൗഹൃദ വലയത്തിൽ എങ്ങനെയാണ് എത്തിക്കുന്നത്?
0: പറഞ്ഞു വരുമ്പോഴും ദൈവീയ പദ്ധതിയായിട്ടാണ്. ഇതെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, അവരോട് കൂടെ ദൈവം ഉണ്ട്. അത് നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പം കാല് കല്ലിൽ തട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും അവരെ കറക്റ്റ് ഹൈറ്റിന്റെ കാലെടുത്ത് വെച്ച് പോകും, അത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും അവർക്കൊരു സംരക്ഷണമുണ്ട്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നോണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്, അവരങ്ങനെ മുമ്പോട്ട്
1: പോകുന്നു.
0: പിന്നെ അവർക്കൊരു ഉല്ലാസം, പരസ്പരം സംസാരിച്ച് സന്തോഷിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒക്കെ പോകാനുള്ള ഒരു പല മനോഭാവത്തിലുള്ളവരാണ്. എങ്കിലും സൗഹാർദ്ദമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ട്. ഭക്ഷണ സമയത്ത് എല്ലാവരും നിരന്നിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഉള്ളത് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഒരു വലിയ നേട്ടമാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം വന്നാലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കും, ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യും. അതിലൊന്നും നമ്മൾ വീഴ്ച വരുത്തത്തില്ല. ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിലെ നമുക്കൊരു കൺസെഷൻ ഉണ്ട്, വളരെ ആത്മാർത്ഥമായിട്ട് അവർ അത് ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒരു ഹെൽപ്പുണ്ട്. ഗവൺമെന്റ് നോക്കേണ്ടതാണ്. ഒരു ബന്ധമില്ലാത്ത നമുക്കൊരു രക്തബന്ധമില്ല, ഒരു ഭാഷയും അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്ന്
1: ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തി തന്നെ
0: കൊണ്ടുവന്നത് ചെയ്യുമ്പോഴേ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം സമാധാനം ഉണ്ട്.
1: അപ്പൊ
0: ഞാന് പലപ്പോഴും വിചാരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
1: ഇവിടെയൊക്കെ
0: ചിരിയും ഇവിടെയൊക്കെ സംഭാഷണവും
1: ഒരുപാട്
0: നമുക്കൊരു സന്തോഷം.
1: ശരിയാണ്, ഏകാന്തതയാണല്ലോ ഒരു പക്ഷേ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴേ.
0: നമ്മൾ സ്നേഹിക്കുക, എല്ലാരെയും സ്നേഹിക്കുക, നിരവധിയും സ്നേഹിക്കുക. നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർ കാണും, അവരെ നമ്മൾ സ്നേഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ.
1: തീർച്ചയായും
0: എന്നെ അടിച്ചിട്ടുള്ളവരുണ്ട്, പക്ഷെ അവരെപ്പോഴും എന്നോട് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മള് വെറുക്കാൻ പോയാൽ ശരിയാകത്തില്ല, വെറുപ്പ് ഉദ്ദേശം വൈരാഗ്യം പാടില്ലെന്ന് ആണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും
0: അതൊക്കെ നമ്മളെ ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കി നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കണ്ട ഒരു ഫീൽഡാണ്. അങ്ങനെയാണിത് ഞാൻ എൻജോയ് ചെയ്യുന്നത്. എങ്ങനെയാണ്?
1: അതെ, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു മേഖലയാണെങ്കിൽ നമ്മളും കൂടെ
0: എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മള് വീടുകളിലെ ഒന്നും രണ്ടും മക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിതം മൊത്തം കളയുന്ന മാതാപിതാക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കള് അധ്വാനിക്കുന്നു. ഇത് കൂടുതൽ ആളുകൾ ഒരേ ടൈമിന് രക്ഷപ്പെടുന്ന ഒരു ഇത്, 10-90 ആൾക്കാര് ഇങ്ങനെ ഇത്. അല്ലാതെ എനിക്ക് മാനസിക രോഗികൾ മാത്രമായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, ഓൾഡ് ഏജിന്റെ ഇതില്ലേ ഉള്ള ആൾക്കാരുടെ എണ്ണമാണ് പറയുന്നത്. ടോട്ടൽ എനിക്കൊരു 400-odum ആൾക്കാരുണ്ട്. അവര് എല്ലാവിധ ചികിത്സ ആവശ്യമുള്ളവരും ചികിത്സ വേണ്ടാത്ത ആൾക്കാരും എല്ലാം ഉണ്ട്. പക്ഷെ മാനസിക രോഗം മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. 80% ആളുകളും
1: മാനസിക വിഭ്രാന്തി,
0: ഈ തെരുവിലുള്ളവര് മാനസിക വിഭ്രാന്തി ഉള്ളവരാണ്. അവരെ നമ്മള് കരുതലോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോയാല് ശരിയാവും.
1: തീർച്ചയായും ഏറ്റവും വലിയൊരു ദൗത്യം തന്നെയാണ്.
0: ഞാന് 650-odum ആൾക്കാരെ ഇതുവരെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം, അതൊക്കെ അവരുടെ ആ സന്തോഷം കാണുമ്പം നമുക്ക് എന്തെന്നില്ലാത്ത
1: സന്തോഷം.
0: നമ്മുടെ ഈ പ്രയത്നം കൊണ്ടുള്ള റിസൾട്ട്, ഇവരെല്ലാരും സന്തോഷമായിട്ട് വീടുകളിൽ എത്തുമ്പോഴുള്ള ഇതാണ്.
1: അതെ, നമുക്ക് അവളുടെ മുഖത്ത് കാണുന്ന സന്തോഷം നമ്മുടെ മനസ്സിലാണ്.
0: അതായത് ചില ആളുകള് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയ ആളുകള്, എന്നേക്കുമായി മരിച്ചുപോയെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ തിരിച്ചു കിട്ടുമ്പോള് അവരുടെ ആ സന്തോഷം
1: തീർച്ചയായും തീർച്ചയായും. നമുക്ക് ഈ ഇപ്പോ തന്നെ ഈ ഒരു അവസാന ഭാഗത്തിലേക്ക് ഞാനിപ്പോ കടക്കുകയാണ്. നമുക്ക് പുതിയ പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സമിതിക്ക്?
0: ഇതുപോലത്തെ സ്ഥാപനങ്ങൾ കൂടുതൽ വേണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പറ്റുമെങ്കിൽ ഗവൺമെന്റ് തലത്തില് ഈ MLA-മാരും MP-മാരുടെയൊക്കെ മേൽനോട്ടത്തില് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തണം ഗവൺമെന്റ് ചെലവിൽ. അപ്പോഴേ ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇതിപ്പം പബ്ലിക്കിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇത് നടത്തുന്നത്. നമ്മൾ നല്ലപോലെ നടക്കുന്നത് കൊണ്ട് ആളുകൾ ഇതിനെ വേണ്ടുന്ന ചെലവിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്.
1: അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എസ് എസ് സമിതി മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയർ സാറാണ്. അപ്പൊ സാറിന്റെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. നന്ദി സാർ.
0: താങ്ക് യു.
2: മോളെ ലക്ഷ്മി, ഒരു വൃദ്ധസദനത്തിൽ ആർക്കൊക്കെയാ താമസിക്കാൻ കഴിയുക?
3: വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹികമോ ആരോഗ്യപരമോ ആയ കാരണങ്ങളാൽ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത പ്രായമായ വ്യക്തികൾക്ക്, സുഹിയ മുത്തച്ഛൻ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങൾ പരിചരിക്കാനില്ലാത്തവർ, വിദൂരത്ത് താമസമുള്ള കുടുംബാംഗങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ബന്ധുക്കൾ വിദേശത്താണെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം വൃദ്ധസദനങ്ങളിൽ താമസിക്കാൻ അനുവാദമുണ്ട്. സാമ്പത്തികമില്ലാത്തവർ, ദൈനംദിന കാര്യങ്ങൾക്കായി വരുമാനം തികയാത്തവർ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് പ്രായമായവർ ഒരു അധികപ്പറ്റാണെന്ന് കരുതുമ്പോൾ അവർക്കും മറ്റു ബന്ധുക്കൾക്ക് ഇവരെ ശുശ്രൂഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കൂടാതെ തീവ്രമായ അസുഖങ്ങളുള്ളവരും കൃത്യമായ വൈദ്യസഹായം ആവശ്യമുള്ളവരും ശാരീരിക വൈകല്യം അനുഭവിക്കുന്നവരും വീൽചെയറിന്റെയോ മറ്റു സഹായങ്ങളോ ആവശ്യമുള്ളവർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ലഭിക്കും. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് എന്നീ രോഗങ്ങളുള്ളവരും ഏകാന്തതയിൽ നിന്നും മുക്തി നേടാനും സാമൂഹിക ഇടപെടൽ ഇഷ്ടപ്പെടുന്നവരും വൃദ്ധസദനങ്ങളെ ആശ്രയിക്കുന്നു. ചില പ്രായമായവരും പ്രത്യേകിച്ച് അസുഖം ഒന്നുമില്ലാത്തവരും വൃദ്ധസദനങ്ങളിൽ താമസിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്.
2: ഇവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ചില രേഖകൾ ആവശ്യമായി വരുമല്ലോ. എന്തെല്ലാമാണ് ആ രേഖകളൊന്ന് മോളൊന്ന് പറഞ്ഞാട്ടെ.
3: മുത്തച്ഛ, അത് വളരെ നിസ്സാരമാണ്. അതിനായിട്ട് ആവശ്യമുള്ളത് ഇനി പറയാം. തിരിച്ചറിയൽ കാർഡ്, അതായത് ആധാർ, പാൻ കാർഡ്, വോട്ടർ ഐ ഡി, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇവയിൽ ഏതെങ്കിലും. ജനന സർട്ടിഫിക്കറ്റ്, പെൻഷൻ കാർഡ്, റേഷൻ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആരോഗ്യനില, തീവ്രമായ ഏതെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന്റെ വിശദമായ രേഖകൾ, അലർജിയോ മാനസിക ആരോഗ്യത്തിന്റെ ഒരു റിപ്പോർട്ട് ആവശ്യമെങ്കിൽ മാത്രം. അഡ്രസ് പ്രൂഫിനായി ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ബിൽ, മൊബൈൽ ബിൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്ബുക്ക് വിത്ത് അഡ്രസ്, ഇവയിൽ ഏതെങ്കിലും പെൻഷൻ വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഫാമിലി ഡീറ്റെയിൽസ്, കുടുംബാംഗങ്ങളുടെ ലിസ്റ്റും കോൺടാക്ട് നമ്പറുകളും കൂടാതെ രക്ഷാധികാരിയോ കെയർ ഗീവറോ ഉണ്ടെങ്കിൽ അവരുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും ആവശ്യമായി വരും. മുതിർന്ന വ്യക്തിയുടെ സമ്മതപത്രം, അവർക്ക് അവിടെ താമസിക്കാൻ താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന സമ്മതപത്രം, ഇതൊക്കെയാണ് വൃദ്ധസദനങ്ങളിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർ കരുതേണ്ട രേഖകൾ. മുത്തച്ഛ, നമുക്കിനി പകൽ വീടിനെ കുറിച്ച് സ്വപ്ന രാജു മാഡം പറയുന്നത് കേൾക്കാം.
4: ഡോക്ടർ ഉമാ മോഹൻദാസിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ശ്രീനാരായണ വനിതാ സമിതി. അത് സ്ത്രീകളുടെ ഐക്യവും ശാക്തീകരണവും സമൂഹത്തിന് കെട്ടുറപ്പിന് സഹായമാകും എന്ന് മനസ്സിലാക്കി തന്റെ സുഹൃത്തായ ശ്രീമതി ഉഷാരാജനോടൊപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അന്നേരം ഇത് സമൂഹ സംഘടന കൊണ്ട് ശക്തരാവുക എന്നും ഗുരുവചനത്തിനെ ആസ്പദമാക്കി 1990 സെപ്റ്റംബർ 21 ഈ ശ്രീനാരായണ വനിതാ സമിതി രൂപം കൊണ്ടു. 45 മെമ്പേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ സമിതി ഇന്ന് ഏകദേശം 200 മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് കൂടിയ പകൽവീട് എന്നൊരു ആശയം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. 2008 തന്നെ പകൽവീട് സ്റ്റാർട്ട് ചെയ്തു. 2010 അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പണികൾ പൂർത്തീകരിക്കുകയും അവിടെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ആഘോഷം എന്ന് പറയുമ്പോൾ ഓണം. ഓണത്തിന് ഞങ്ങള് അതായത് ഏജ് ഒരു ബാറല്ല എന്നുള്ള രീതിയിലാണ് അവിടെ ആഘോഷങ്ങൾ നടത്തുന്നത്. അമ്മമാര് 70 മകളിലൊക്കെ ഉള്ള അമ്മമാര് ഞങ്ങളോടൊപ്പം തിരുവാതിര, പിന്നെ കോൽക്കളി, പാട്ട്, ഓണപ്പാട്ടുകൾ, ഡാൻസ്, സോളോ ഡാൻസുകൾ, സോളോ സോങ്സ്, സ്കിറ്റുകൾ, പിന്നെ മാവേലിയായിട്ട് അമ്മമാര് തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഞങ്ങളെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. കൂടാതെ പകൽ വീട്ടിലെ അമ്മമാരും ഒക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ഇതിന്റെ ഈ പ്രോഗ്രാംസിന് ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ ഞങ്ങളെ ഒരു സീനിയർ മെമ്പറായ ശ്രീമതി ശൈലജ രാജഗോപാലാണ്. അതുപോലെ തന്നെയാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തിയ ഞങ്ങളെ ഗസ്റ്റ് TKM എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായ റിട്ടയർഡ് പ്രൊഫസർ സീമ കെ നായരാണ്. ഈ സീമ കെ നായർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പകൽ വീട്ടിലെ ഒരു അമ്മയുടെ മകൾ കൂടിയായിരുന്നു. അമ്മ മരിച്ചുപോയി. ഈ കോവിഡ് സമയങ്ങളിലാണ് അമ്മ മരിച്ചുപോയത്. അന്നേരം ഈ കോവിഡ് സമയം വന്നപ്പോൾ ശരിക്കും ഈ പകൽ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന അമ്മമാർക്ക് ശരിക്കും ഒരു ഏകാന്തത അനുഭവപ്പെട്ട സമയമായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ ഒരു 6-7 അമ്മമാർ മരിച്ചു. അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരുന്നു. അന്നേരം ക്രിസ്മസ് വരുമ്പോൾ ഞങ്ങൾ സാന്റാക്ലോസ്, അത് ഞങ്ങളെ മെമ്പർ തന്നെയായിരിക്കും, സാന്റാക്ലോസ് ക്രിസ്മസ് ഡാൻസുകൾ, കരോൾ സോങ്സ്, സ്കിറ്റുകൾ ഇതൊക്കെ വെച്ച് വളരെ ഗ്രാൻഡ് ആയിട്ട് അത് നടക്കും. കൂടാതെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേയിലാണ് ശ്രീശിലെ കുട്ടികളുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ഫ്ലാഗ് ഓഫ് ചെയ്യുക, അവർക്ക് സ്വീറ്റ്സ് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ അമ്മമാർക്കായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസ്, സ്പോർട്സ് ഗെയിംസ് തുടങ്ങിയവയൊക്കെ ഞങ്ങൾ ഈ വർഷത്തിന്റെ പ്രത്യേകത ആയിരുന്നു. അത് ഈ സ്പോർട്സും ഗെയിംസും ഒക്കെ അങ്ങനെ ഇതെല്ലാം
5: നടത്തും.
4: കൂടാതെ ഞങ്ങള് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചും പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡും ഡയറ്റും ഇതിനെ കുറിച്ചൊക്കെയാണ്. കൂടാതെ ഒരു ഫിറ്റ്നസ് സെന്ററും സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. പിന്നെ വിമൻസ് ഡേ ഗ്രാൻഡായിട്ടാണ് എല്ലാ വർഷവും നടത്തുന്നത്. മറ്റുള്ള കൊല്ലം ജില്ലയിലുള്ള മറ്റുള്ള കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥിനികളെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്കൊരു സെമിനാറും ഒരു ഇന്ററാക്ഷൻ സെക്ഷനും, അതായത് കൊല്ലത്തുള്ള നല്ല പ്രഭാഷകരെ കൊണ്ട് ഞങ്ങൾ നടത്തിക്കുകയും ഒക്കെ ക്ലാസ്സുകൾ നടത്തുക, സെമിനാറ്, ടോക്ക്, ഇന്ററാക്ഷൻ സെക്ഷൻസ് എല്ലാം നടത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുത്ത മാസത്തെ പരിപാടികൾ. അതായത് ഞങ്ങൾ ഈ അമ്മമാരെ ഒരു ആഘോഷത്തിൽ നിന്ന് ഒന്നിൽ നിന്നും മാറ്റി നിർത്താറില്ല. ഈ വർഷം ഞങ്ങൾ ടൂറ് പോയപ്പോൾ, ടൂർ എന്ന് പറഞ്ഞാൽ 1-day ടൂറാണ് പോകുന്നത്, പോയപ്പം തന്നെ ഈ അമ്മമാരെയും കൂടെ കൂട്ടിയാണ് പോയത്.
5: അതായത് നമ്മുടെ പകൽവീട്ടിൽ ഇപ്പോ എത്ര അമ്മമാരുണ്ട്?
4: ഞങ്ങൾക്ക് ഏകദേശം 20 അമ്മമാരും, കൂടാതെ ഞങ്ങളെ സമിതിയിലെ തന്നെ പ്രായമായ അമ്മമാരും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 30 പേരൊക്കെ പകൽ വീട്ടിൽ കാണും. അവര് രാവിലെ ഒരു 9:30 ആകുമ്പോൾ എത്തും. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്. അങ്ങനെ അത് വേണോ എന്നുള്ളവർക്ക്

അകത്ത് ആളിരുന്നാൽ കാണുന്ന പൊക്കം കുറഞ്ഞ മതില്. സാധാരണ നാമെല്ലാം വീട്ടിലും മതിലും വേലിയും ഒക്കെ കെട്ടുന്നത് അകത്ത് നടക്കുന്നത് പെട്ടെന്നാരും കാണരുത് എന്ന് കരുതിയാണ്. ഈ മതിൽ അകത്തുള്ളത് മുഴുവൻ കാണാവുന്ന തരത്തിലാണ്. ഇന്നത്തെ ചില സിനിമാ താരങ്ങളുടെ ഡ്രസ്സ് പോലെ ആ മതിലിന്റെ ഉള്ളിൽ ചിന്നിയ

പതുക്കെയൊന്ന് ചാഞ്ഞ് കസൂപാടറിട്ട പട്ടുപാവാട ഇളകിക്കളിക്കുന്ന കുരുതരുകളുടെ മുകളിൽ കൂടി ഒരു വശത്താക്കി കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്രം ഉല്ലമാലമിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ട് കാണുമാറും അതിനിടയിൽ മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോല

0: കെട്ടിവച്ചും.
1: പൊന്താമര പോലും അടിപണിഞ്ഞു പോകുന്ന സുന്ദരമായ വലങ്കാൽ ഇടത്തെ തുടക്കാമ്പിൽ കയറ്റിവെച്ച് രാമച്ചവിശരി പനിനീരിൽ മുക്കി തോഴിയെക്കൊണ്ട് ഓമൽ കൈവളകിലിങ്ങുമാർ ഒട്ടി വീശിച്ച് ഈ രാമചന്ദ്രന്റെ സൗരഭ്യമുള്ളതാണ്. അത് പോരാഞ്ഞിട്ടായിരിക്കും പനിനീരിൽ മുക്കിക്കുക കൂടി ചെയ്തത്. ഏതായാലും കഞ്ചബാണ്.

0: കാമദേവന്റെ മട്ടമകിഷിയെപ്പോലെ ഒരു മഞ്ഞുളാങ്കി. അവൾ മതിമോഹിനിയാണ്. അതോ ഇനി വർണ്ണന മതി, അവൾ മോഹിനിയാണ് എന്ന് ആശാ സമ്മതിച്ചതാണോ എന്നറിയില്ല. ഏതായാലും കോഴിവാല് പോലെ കുറെ മുടിയും കാക്ക കണ്ണും ഏണേ കോണേ ത്രികോണേ മട്ടിലുള്ള പല്ലും ഒട്ടക കഴുത്തും കുറെ സമതല പ്രദേശങ്ങളുമായി പാടത്ത് കണ്ണു കിട്ടാതിരിക്കാൻ കെട്ടിനിർത്തുന്ന കോലം മാതിരിയല്ല ലോക സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം റാങ്കും ഒന്നാം സമ്മാനവും നേടാൻ പറ്റിയ ഒരപൂർവ സൗന്ദര്യ ധാമം.
1: രഞ്ജപാണം തന്റെ പട്ടം കെട്ടിയ രാജി പോലൊരു മഞ്ഞുളാങ്കിരിക്കുന്നു മതിമോഹിനി.
0: ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കരുണാമയനായ ഭഗവാൻ ബുദ്ധദേവൻ മാലോകർക്ക് മനഃശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ധർമ്മപ്രചാരണം നടത്തുന്ന ആ നല്ല കാലത്ത് രാജമല്ലി പൂത്തതുപോലെ പടിഞ്ഞാറ് ചാഞ്ഞ സൂര്യൻ തരിനിരയിൽ കൂടി മഞ്ഞയും ചുവപ്പും നിറം കലർന്ന കിരണങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഒരു സായം സന്ധ്യാ സമയത്ത് പുരാണ പ്രസിദ്ധമായ മധുരാനഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള വിശാലമായ രാജപാതയുടെ കിഴക്കേ അരികിൽ നീലാകാശത്ത് ഉമ്മ വയ്ക്കാൻ പറ്റിയ തരത്തിൽ പൊങ്ങി നിൽക്കുന്ന വെൺമണി മാളികയുടെ തെക്കുവശത്ത് വഴിയിൽ കൂടി കടന്നുപോകുന്ന ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ തന്നെ അകത്തിരിക്കുന്ന ആളെ കാണാവുന്ന വിധം പൊക്കം കുറഞ്ഞതും വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞവാതിലുള്ളതുമായ കൊച്ചു മതിലിന്റെ ഉള്ളിൽ മിന്നുന്ന പൂങ്കുല പട്ടുതൊങ്ങൽ തൂങ്ങുന്ന പൊന്നശോകം വിടർത്തിയ തൃക്കൊറ്റ കൊടിയുടെ കീഴിൽ മനോഹരമായ മാർബിൾ കല്ലുകൊണ്ട് നിർമ്മിച്ച നീണ്ട ഇരിപ്പിടത്തിന്റെ ചരിഞ്ഞ ഭാഗത്ത് നറുമണം തൂകുന്ന നവകുസുമങ്ങൾ വിരിച്ച മിന്നുന്ന പട്ടുമെത്തയിൽ മെല്ലെ തെല്ലൊന്ന് ചാഞ്ഞ് പൊൻകസവിട്ട പൂമ്പട്ടുവിടവ കുറുനിരകളുടെ മുകളിൽ കൂടി ഒരു വശത്തൊതുക്കി വെട്ടിത്തിളങ്ങുന്ന രത്നക്കല്ല് കമ്മലിട്ട് മുല്ലപ്പൂമൊട്ടുമാല ചാർത്തിയ കരിമുകിലൊത്ത ചികിരഭാരം അല്പം പുറത്തിട്ട് കസ്തൂരി കൊണ്ട് പൊട്ടുതൊട്ട് പൊന്നൊളി ചിന്തുന്ന അമ്പിളിക്കൊത്ത സുന്ദരമുഖം പുറത്തു കാട്ടി തൈക്കുളിർ കാറ്റേറ്റിളകിയ തങ്കത്താമര പോലും തോറ്റോടുന്ന വലങ്കാൽ ഇടത്തു തുടക്കാമ്പിൽ കയറ്റിവെച്ച് പയ്യപ്പയ്യ ചലിപ്പിച്ച് പരിമളം പൊഴിയുന്ന രാമച്ചവിശരി പനിനീരിൽ മുക്കിച്ച് പ്രിയ

അത്ഭുതപ്പെടാനില്ല. ആരും അറിഞ്ഞു പോകും ഈ സന്ധ്യാനേരത്ത് അവൾ എന്തിനാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അവിടെ വന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ ഒരു വേശി ആ നേരത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ചന്തം ചാർത്തേണ്ടത് എന്ന് ചോദിക്കുമായിരിക്കും. വഴിയിൽ കൂടി പോകുന്ന പൂവാലന്മാരെ വലവീശാനാണോ ഏതായാലും എന്തോ പ്രതീക്ഷിക്കുന്ന പോലെ ആകാംക്ഷാഭരിതമാണ് ആ മുഖഭാവം. ഈ സമയം

എന്തോ കാര്യത്തിന് വെളിയിൽ പോയി മടങ്ങി വരുന്ന മറ്റൊരു സൗന്ദര്യധാമം. അതാ നടന്ന് നടവരെത്തി. വാസവതത്തിയുടെ ചെഞ്ചുണ്ടുകളിൽ അരിമുല്ലപ്പൂ ഉതിർന്നത് പോലെ ഒരു പുഞ്ചിരി വിടർന്നു. നീലശംഖുപുഷ്പം പോലെ ചേതോഹരമായി സ്വപ്നം കാണുന്ന കടക്കണ്ണുകളിൽ ഉത്കണ്ഠ തുളുമ്പി നിന്നു. അവൾ തന്റെ കുനിതില്ലി കുടികാട്ടി വിളിച്ചതോടെ തൊടുകയോടെ അടുത്തെത്തിയ തോഴിയോട് അണപൊട്ടിയ വെള്ളച്ചാട്ടം പോലെ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ടു. ഫലിക്കിതോ

0: പ്രാവശ്യം തീർച്ചയായും സമ്മതിച്ചിരിക്കും. അദ്ദേഹം മനുഷ്യനാണ്, നീയാണെങ്കിൽ അത്യസമർത്ഥ്യമാണ്.
1: വാസവദത്ത അങ്ങനെ വിചാരിച്ചത് തെറ്റില്ല. പെണ്ണിന്റെ സാമർഥ്യത്തിന് മുമ്പിൽ ദേവാധിദേവന്മാരെ മുട്ടുകുത്തിയ ചരിത്രമേ നാം കേട്ടിട്ടുള്ളൂ. മേരയുടെ മുമ്പിൽ വിശ്വാമിത്രൻ, കാളിയുടെ അങ്കലാവണ്ണത്തിൽ പരാശരൻ, മോഹിനിയുടെ മുമ്പിൽ രുക്മാംഗദൻ, സത്യവതിയുടെ മുമ്പിൽ ശംധനു, തിലോത്തമയുടെ മുമ്പിൽ സുന്ദോപസുന്ദന്മാർ, രംഭയുടെ മുമ്പിൽ രാവണൻ, എന്തിന് ദാക്ഷായണിയുടെ ദേഹവിയോഗം കൊണ്ട് ഉഗ്രതപസ്സിയിരുന്ന സാക്ഷാൽ സംഹാരമൂർത്തി പരമശിവൻ, പാർവതിയുടെ അപാര സൗന്ദര്യം കണ്ടപ്പോൾ ഹരശ്ച കിഞ്ചിത് പരിലുപ്ത ധൈര്യ, ചന്ദ്രോദയാരംഭയോ അമ്പുരാശി, ഉമാമുഖേ ബിംബഫലാധുരോഷ്ടേ വ്യാപാരയാമാസ വിരോചനാനി എന്ന് കാളിദാസം പറയുന്നു. ചന്ദ്രോദയം കണ്ട മഹാസമുദ്രം പോലെ പാർവതിയുടെ ചെഞ്ചുണ്ടി എന്ന ചെന്താമരമുഖത്തേക്ക് വ്യാപാരയാമാസ വിലോചനാനി എന്ന് വെച്ചാൽ, കാരണം അവർ മുക്കണ്ണനാണല്ലോ, ആ എല്ലാ കണ്ണും വെച്ച് നോക്കിപ്പോയെന്ന്. ആ നിലയ്ക്ക് അദ്ദേഹം മനുഷ്യനല്ലേ എന്നിന്റെ ശ്രമം തീർച്ചയായും ഭരിച്ചിരിക്കുമെന്ന് വാസവദത്ത് തീരുമാനിച്ചെങ്കിൽ തെറ്റു പറയാൻ ഒക്കുമോ? അത് കേട്ടതും തോഴി വിഷമമെന്ന എന്ത്, എന്നെ കൊണ്ട് വിഷമമാണ്, വിമനച്ചായുരയ്ക്കുന്നു ആകെ ഒരമ്പരപ്പോടെ, താല്പര്യമില്ലാത്ത മനസ്സില്ലാ മനസ്സോടെ സംസാരിക്കുന്നു. ഞാൻ തോറ്റു, സമയം ആയില്ലെന്ന് താൻ ഇപ്പോഴും സ്വാമി നീ അവൻ വിമനസായുരയ്ക്കുന്നു വിഷമം എന്ന ഇപ്പോഴും സമയമായില്ലെന്ന് വാസവത്തേക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ആ കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം കിട്ടിയാൽ തന്നെ സായുജ്യം കൈവരിച്ചെന്ന്, ആ ദേഹത്തൊന്ന് തൊട്ട് കിട്ടിയാൽ സ്വർഗസാമ്രാജ്യം കൈവന്നെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. എന്നിട്ട് സമയമായില്ലെന്ന് പറയണമെങ്കിൽ അതാരായിരിക്കും? സംഭവം ഇതാണ്, വാസവദത്ത കാമുകന്മാരുടെ ഹരമായി കഴിയുന്ന കാലഘട്ടം. ഒരു ഗണിക എന്ന നിലയിൽ പണമുണ്ടാക്കണമെന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരാഗ്രഹം അവൾക്കില്ല. കാരണം താരുണ്യമാവത് സുതേ തരുണീജനാനാം മാരാസ്ത്രമേ, മഴ നിലാവത് നിത്യമല്ല, അന്ന് ആർജിതേന മുതൽ കൊണ്ട് കടക്ക വേണം വാർദ്ധക്യമെന്നൊരു വൻകടലുണ്ട് മുമ്പിൽ, നിലാവും മഴയിലും പോലെ യൗവനവും നിത്യമല്ല. വയസ്സായാൽ ഒരാമ്പുറനോനും തിരിഞ്ഞു നോക്കുകയില്ല, കരിമ്പെങ്കത്ത വലിച്ചെറിയും. അതുകൊണ്ട് അതുള്ള കാലത്ത് സമ്പാദിച്ചു കൂട്ടണം എന്നാണ് വേശികളുടെ തത്വശാസ്ത്രം. വാസവദത്തയും അതിൽ നിന്ന് വിഭിന്നയായിരുന്നില്ല. അവൾ പണത്തെയല്ലാതെ മറ്റൊന്ന് സ്നേഹിച്ചില്ല. നിത്യം ഓരോ വല്ലഭന്മാർ ഞങ്ങൾക്ക് എന്ന് പണ്ട് ദേവലോക ഗണികയായി രംഭ പറഞ്ഞതുപോലെ വാസവദത്തയുടെ ദാമ്പത്യശാസ്ത്രം നിലനിന്നിരുന്നു. പക്ഷേ ഒരാളുടെ മുമ്പിൽ മാത്രം സ്നേഹം അഭിനയിക്കാൻ അവൾ നിർബന്ധിതയായി. ഒരു തൊഴിലാളിത്തലവൻ, അയാളുടെ ഇഷ്ടകാമുകിയായിരുന്നു വാസവദത്ത. പണക്കാരനല്ലെങ്കിലും തൊഴിലാളിത്തലവനെ വെറുപ്പിച്ചാൽ, അയാളുടെ അപ്രീതിക്ക് മാത്രമായാൽ തൊഴിലാളികളിൽ നിന്ന് തന്റെ തൊഴിലിന് എന്തെങ്കിലും തടസ്സമുണ്ടാകും എന്ന് ഭയപ്പെട്ടാണോ എന്നറിയില്ല, അയാളുടെ ഇഷ്ടങ്ങൾക്ക് അവൾ വഴിപ്പെട്ടിരുന്നു. അക്കാലത്ത് ഒരു വൈകുന്നേരം വാസവദത്ത അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോൾ പതിവില്ലാത്തതുപോലെ തെരുവിൽ ഒരു ശബ്ദം കേട്ട് കിളിവാതിൽ കൂടി എത്തി

കുറെ ബുദ്ധമതിഭിക്ഷുക്കൾ ശരണം വിളിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അവരെ നയിക്കുന്ന ആ തേജോമയമായ രൂപം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുരുഷന്മാർക്ക് ഇത്രയും സൗന്ദര്യമോ? ജന്മസിദ്ധമായ സൗന്ദര്യം, ബ്രഹ്മചര്യം കൊണ്ട് അലൗകികമായി തീർന്നിരിക്കുന്ന അപൂർവ സിദ്ധിവിശേഷം,

0: ആസ്വാദത്ത് അത്ഭുതപ്പെട്ടുപോയി. കാടുകൾ പിടിച്ചിടും, മർത്യമാനസത്തിന്റെ മേടുകൾ നിരത്തി, ടൊക്കയും സമമാക്കി, കനിയും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് നനവുണ്ടാക്കിയ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുന്ന ബുദ്ധദേവന്റെ അരുമശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഉപഗുപ്തനെയാണ് വാസവദത്ത് കണ്ടത്. ആദ്യമായി അവളുടെ ഹൃദയം തുടിച്ചു. അദ്ദേഹത്തെ സ്വന്തമാക്കിയില്ലെങ്കിൽ തന്റെ ജീവിതം തന്നെ വ്യർത്ഥം. അവൾക്ക് തോന്നി, ധനത്തിന് വേണ്ടിയല്ല, മാംസദാഹ ശമനത്തിന് വേണ്ടിയല്ല, മാനസിക സംതൃപ്തിക്ക് വേണ്ടി അവൾക്ക് അദ്ദേഹത്തെ തേടി ആശ്രമത്തിൽ ചെല്ലണമെന്നുണ്ട്. പക്ഷേ താൻ അഭിസാരികയല്ല. ഈ ഗണികൾക്കും അഭിസാരിമാർക്കും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഗണിക വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഓടി ചെല്ലുന്നവളല്ല, അവളെ തേടി ആവശ്യക്കർ അവളുടെ സങ്കേതത്തിലെത്തണം. ഇന്ന് ചില വൻനഗരങ്ങളിൽ, നക്ഷത്ര ഹോട്ടലുകളിൽ, വൻതൂക്കുകളുടെ കിടപ്പറയിൽ ചെല്ലുന്ന കാൾ ഗേൾസ് എന്നൊക്കെ സുന്ദരപദം ചേർത്ത് പറയുന്നവരുടെ പണ്ടത്തെ പതിപ്പാണ് അഭിസാരിക. വാസ്തവത്തിൽ അതായിരുന്നില്ല. അതുകൊണ്ട് തന്റെ മണിമന്ദിരത്തിലേക്ക് ഉപഗുപ്തനെ ക്ഷണിക്കാൻ പല പ്രാവശ്യം തന്റെ പ്രഗത്ഭയായ പ്രിയതോടിയെ പറഞ്ഞയച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. ഇന്നെങ്കിലും അവൾ ശ്രമം ഫലിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് തോണി പറയുന്നത്,
1: സമയമായില്ലെന്ന് ഇപ്പോഴും
0: സമയമായില്ലേ. കയ്യിലിരുന്ന് കളിച്ചുണ്ട് താഴത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വാസവദത്ത് വേദനയോടെ പറഞ്ഞു,
1: സമയം ആയില്ല പോലും.

സമയമായില്ലത്രേ സമയം. എന്റെ ക്ഷമ നശിച്ചു. ഇങ്ങനെ സമയം നോക്കുന്ന ഒരു മനുഷ്യൻ കാട് ചൊല്ലുന്നതാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഓടുമേണ്ടി നടക്കും ഈ ഉൽപ്പലപാട്. എന്നെ കളിയാക്കുവാൻ വേണ്ടി പറഞ്ഞതാണോ? എനിക്ക് തോന്നുന്നത്

0: ചോദിക്കുവല്ലേ. കയ്യിൽ പണം കാണുകയില്ല, ഗണികയുടെ വീട്ടിലേക്കല്ലേ ക്ഷണിക്കുന്നത്?
1: അതെ, അതുകൊണ്ട് തന്നെയായിരിക്കും.
0: പക്ഷേ ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത് ആ കോമളന്റെ പ്രണയം മാത്രമാണെന്ന് നീ പറഞ്ഞില്ലേ?
2: ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത് ആ കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ?
0: അദ്ദേഹത്തിന്റെ പ്രണയത്തിൽ കവിഞ്ഞ്, ആ കോമളാംഗന്റെ സാമീപ്യത്തിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. നീ അത് പറഞ്ഞില്ലേ? വശംപദ സുഖരാണി വശക്കേട് എനിക്ക് വരാൻ വശമില്ലെന്നാലും വന്നത് അയുക്തമല്ല. സുഖ ലാലസയായി ഭോഗാസക്രിയായി കഴിഞ്ഞുകൂടുന്ന എനിക്ക് ഈ മാതിരി ഒരു വശക്കേട് ഹൃദയ ദൗർബല്യം വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ

0: വാസവദത്തയുടെ ആ വാദഗതി ശരിയാണ്. പന്തിയിൽ പരിപ്പിനും സാമ്പാറിനും രസത്തിനും കാളനും തൈരിനും ഓരോ തൊട്ട് ചൊറുവീതം വാങ്ങി മൂക്കറ്റം നിറച്ച് പാൽപ്പായസവും പഴപ്പായസവും പഞ്ചാര പാലട പ്രസവനും കുടിച്ച് മേലോട്ടെടുക്കാതിരിക്കാൻ നാരങ്ങാക്കറി നാക്കിൽ തൊട്ട് തേച്ച് സംഭോ സംഭോ എന്ന് എമ്പക്കവും വിട്ട് ഉപ്പൂറ്റി മുതൽ ഉർത്താംഗം വരെയുള്ള കുംഭോദരവും തടവി ചാരിക്കിടക്കുമ്പോൾ സാക്ഷാൽ പഞ്ചാമൃതം കണ്ടാൽ നാക്കത്ത് വെള്ളമൂറുന്നത് പതിവല്ലേ?
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വാസവദത്ത എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. പാട്ടുകളുടെ മാധുര്യം നുകരാൻ, വർത്തമാനത്തിലൂടെ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കാൻ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഓരോ പാട്ടിനുമൊപ്പം ഹൃദയം തുറക്കുന്ന വാക്കുകളുടെ ഇന്ദ്രജാലം നമുക്ക് ശ്രവിക്കാം. സങ്കടങ്ങളും സന്തോഷവും വിശേഷവും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണിത്. അല്പനേരം നമുക്ക് പരസ്പരം താങ്ങാവാം, തണലാവാം, കൂട്ടാവാം. ഹൃദ്യവും സുഖദവുമായ സംഭാഷണത്തിനും ഇഷ്ടഗാനങ്ങൾക്കും വേണ്ടി നമുക്ക് ഒരുമിക്കാം. തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? വലിയമേലയിൽ നിന്ന് ബാബു ചേട്ടാ, പറഞ്ഞോളൂ.
1: ഇവിടെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ എല്ലാരും സുഖമായിരിക്കുന്നു.
0: ഞാൻ ഒന്നും ചോദിക്കണ്ടല്ലോ, എല്ലാം ഇങ്ങോട്ട് പറയല്ലേ. അതന്നെ അതന്നെ, ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കണ്ടല്ലാന്ന് പറഞ്ഞതാ. ഇവിടെ എല്ലാവർക്കും സുഖം. ഇന്ന് കുറച്ച് ശ്രോതാക്കളൊക്കെ ഇവിടെ വന്നിരുന്നു, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് റേഡിയോയിലൂടെ പറഞ്ഞില്ലേ പ്രോഗ്രാമിനെ കുറിച്ച്? അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കുറച്ച് ശ്രോതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വന്ന് ഒരു മണി കഴിഞ്ഞപ്പോ തിരിച്ചു പോയി. മിത്രദേവന്റെ കേസല്ല ഇത്, കരുണാസായി റേഡിയോയുടെ കേസാണ്. കരുണാസായി റേഡിയോയിലെ അടുക്കള എന്ന് പറയുന്ന സെഗ്മെന്റും 500 എണ്ണമായി. അപ്പൊ അതിന്റെ ഒരു അതിന്റെ കുഞ്ഞൊരു ഫങ്ഷൻ ആയിരുന്നു ഇവിടെ നടന്നത്. അതിൽ കുറച്ച് ഗസ്റ്റുകളും കുറച്ച് ശ്രോതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കുറെ പേര് വന്നു. നമ്മള് സ്ഥിരം റേഡിയോയിലൂടെ വിളിക്കുന്ന, നമ്മളുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്ന കുറച്ച് ശ്രോതാക്കളൊക്കെ വന്നിരുന്നു. നമ്മൾ അവരെയൊക്കെ കണ്ടു, വർത്തമാനം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു, ചായ കുടിച്ചു, പിരിഞ്ഞു. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞങ്ങൾക്ക് വേണ്ട പാട്ട് അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, ഒരു പാട്ടുണ്ടല്ലോ.
0: അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. ബാക്കി പാട്.
1: അന്ന് നിന്റെ
0: വന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. ആ പാട്ടാണ് വേണ്ടത് എല്ലാവർക്കും കൂടെ വേണ്ടിട്ടല്ലേ.
1: അങ്ങക്ക് എല്ലാവർക്കും വേണ്ടിയാണ്, നമ്മളെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ്.
0: അത് തന്നെ, എല്ലാവർക്കും വേണ്ടി തന്നെ,
1: എല്ലാവർക്കും കൂടെ തന്നെ.
0: നമ്മളെ ഉണ്ണിച്ചേട്ടന് സുഖമാണല്ലോ.
1: ഉണ്ണിച്ചേട്ടന് നല്ല സുഖം.
0: ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയണേ.
1: അന്വേഷിച്ചു പറയാമല്ലോ.
0: ശരി, അപ്പോ ഭാസ്കരൻ ചേട്ടൻ അവിടെ ഉണ്ടോ?
1: ഭാസ്കരൻ ചേട്ടനും ഉണ്ട്. ഭാസ്കരൻ ചേട്ടന്റെ പല്ലൊക്കെ പോയി.
0: പല്ലൊക്കെ പോയാ?
1: ഓ, രണ്ടോ ഇനി ഒന്നാ രണ്ടാ പല്ലേ, അതാണ് സംസാരിക്കാത്തത്.
0: എല്ലാ പല്ലൊക്കെ ഇളകിയിട്ട് അടിപൊളി ആയിട്ട് കൊച്ചരി പല്ല് വെക്കാൻ പറയണം.
1: അന്നാണ് ഞങ്ങളും പറയണത്.
0: എന്നിട്ട് കൊച്ചരി പല്ലുള്ള മോന കാട്ടി നമ്മളോട് ചിരിക്കാൻ പറയണം. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? ഓക്കേ
1: ഓക്കേ.
0: ശരി, പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ബാബുചേട്ടനാണ് വലിയമലയിൽ നിന്ന് ഇപ്പോൾ സംസാരിച്ചത്. നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്. കുറെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണത്. ഒരു പകൽ വീടാണ്. അപ്പൊ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാവുന്ന സമയമാണ്. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. പ്രണയവും സുഗന്ധവും സുഖവും ദുഃഖവും സന്തോഷവും വേർപാടും ഒത്തുചേരലും ജീവിതഗന്ധവും നിറഞ്ഞ പാട്ടുകൾ നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? ദേവ ചക്രവാവയാണ് വിളിക്കുന്നത്. കുഞ്ഞുവാവ വസുമതിയാണോ?
1: അതെ.
0: ആ, പറഞ്ഞോളൂ വസുമതി കുട്ടി, പറയൂ. അടുക്കള അല്ലെങ്കിലും ഇങ്ങനെ നല്ലതായിട്ട് പോവല്ലേ? അടുക്കള നല്ലതായിട്ട് പോയില്ലെങ്കിൽ വീടിന്റെ അടിസ്ഥാനം തന്നെ തകർന്നു പോകില്ലേ? അടുക്കളയുടെ പ്രോഗ്രാം ഒക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു പോയി. അവശ്യതയൊന്നും ആയില്ല തന്നെ. വയ്യ വയ്യ എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം.
1: സങ്കടം തന്നെ.
0: സത്യമായിട്ടും
1: ബിന്ദുവിന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചിന്ന് 7 അഞ്ചാനിയാണെന്ന്.
0: പോയാ?
1: ഞാൻ ഒന്നും വഴി ഇറങ്ങണില്ലല്ലേ.
0: ബിന്ദു ബിന്ദു പോയാന്ന്?
1: ബിന്ദു ഇല്ല, 6 ദിവസം കൂടെ വരുന്നില്ല. എന്നിട്ട് ഇന്നലെ കാലത്ത് ഇവിടെ വന്നിട്ട് പോയി.
0: ആര് നോക്കണേ? അപ്പം
1: താഴെ മുരളി ഉണ്ടല്ലോ അവിടെ.
0: ശരി ശരി ശരി. ഒരു ബിന്ദു ഇല്ലെങ്കിൽ ഒരു മുരളി ഉണ്ടല്ലോ.

0: കാലങ്ങളോ മനസ്സിൽ വയ്ക്കുന്നതാണല്ലോ ഏറ്റവും വലിയ ദോഷം. അത് വച്ച് പെരുമാറുക എന്നുള്ളതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം.
1: അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് ഞാൻ നേരിട്ട് കണ്ടത് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. കാരണം എന്താണെന്നറിയാം, ഒരു പട്ടാളത്തിന്റെ കാറിന്റെ ഭാര്യയായിട്ട് 53 വർഷം ജീവിച്ചില്ലേ.
0: അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ എല്ലാരും കേക്കട്ടെ, അങ്ങനെ 53 വർഷങ്ങളാണ് വസുമതി അമ്മ. ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു?
1: കൃഷ്ണൻകുട്ടിപ്പിള്ള.
0: ആ, കൃഷ്ണൻകുട്ടിപ്പിള്ളയും വസുമതി അമ്മയുടെ 53 വർഷങ്ങളാണ് വളരെ മനോഹരമായ ഒരു ജീവിതം. ഓ, അങ്ങനെ കാലം അങ്ങനെ കടന്നു കടന്നു പോയി.
1: ഇപ്പൊ 5.5 വർഷം കൊണ്ട് കിടന്ന് അനുഭവിക്കണം.
0: സങ്കടപ്പെടണ്ട, ഇത്രയിനേക്കാളും വയ്യാത്ത ആൾക്കാരുണ്ടെന്ന് അങ്ങ് വിചാരിക്കുക. വസുവിനെ നോക്കാനായി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരുക. ഇന്നപ്പൊ ഏത് പാട്ട് വേണം?
1: സ്വാമി ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആതിരയാണോ?
0: ആതിരയാണെന്ന് തോന്നുന്നു. ആ തന്നെ
1: സംസാരിക്കാൻ വയ്യായിരുന്നു, ഭയങ്കര തൊണ്ടവേദന.
0: അപ്പൊ സ്വാമി അയ്യപ്പന്റെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം. അല്ലെങ്കിൽ ഭയങ്കര പരാതി ഉണ്ടായിരുന്നു, അതും കേട്ടു ഞാൻ. പുതിയ ആളുകൾ ഉള്ളപ്പോഴും പിന്നെ പഴയ ആളുകൾ ആരെയും വിളിക്കാൻ സമ്മതിക്കണില്ല, അതൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 10 പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ലല്ലോ.
0: കിട്ടിയില്ല, പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല,
1: ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: ഇതിലൊന്നും ഒരു മനഃപൂർവ്വത ഇല്ലല്ലോ.
1: പിന്നെ എല്ലാ പാട്ടുകളും നല്ലതല്ലേ, കേട്ടോണ്ട് കിടക്കണം.
0: അത്രേ ഉള്ളൂ. ശരി, അപ്പൊ പാട്ട് കേൾക്കാമോ?
1: പരാതി ഒന്നും പറയേണ്ട ആവശ്യം,
0: പരാതി ഒന്നും വേണ്ട, സുഖമായിട്ടിരിക്കണം. സന്തോഷം,
1: ജന്മനാളൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞ് ഇനിയിപ്പൊ ആശംസയില്ല.
0: ആശംസ ഒന്നും വേണ്ട, ഹൃദയത്തിൽ ആ എന്നോടുള്ള ആ സ്നേഹം കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതി.
1: വന്ന് കണ്ടതുകൊണ്ട് ആ സ്നേഹം എന്നും എന്റെ മനസ്സിലുണ്ടാകും.
0: മതി, ആ സ്നേഹം മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ.
1: നോക്കട്ടെ, ജീവിക്കാൻ നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഫെബ്രുവരി 3-ാം തീയതിയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം അവിടെ വരും, ചേട്ടന്റെ ആണ്ടിന് മുമ്പ് ഒരു ദിവസം വരും.
0: ഓക്കെ ഓക്കെ, വരണം.
1: മുരളി വന്നപ്പോ കണ്ടില്ല എന്ന് പരാതി.
0: മുരളി 10 മിനിറ്റ് നിൽക്കാൻ ഞാൻ മര്യാദക്ക് മുരളി എടുത്ത് പറഞ്ഞു,
1: കേട്ടില്ല.
0: ഞാൻ ഒരു സ്ഥലത്തായി പോയോണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്ത.
1: അന്ന് ഭാര്യയും കൂടെ വന്നായിരുന്നു, അവന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു.
0: മുരളിയും കാണാൻ പറ്റില്ല, ഭാര്യയും കാണാൻ പറ്റില്ല, എന്താ ചെയ്യുക? അതെ അതെ അതെ. അപ്പൊ നമുക്ക് സ്വാമിയപ്പന്റെ പാട്ട് കേൾക്കാമോ?
1: ഓക്കെ,
0: കേട്ട് ആശ്വസിക്കൂ. ശരി ശരി ശരി, ഓക്കെ
1: ഓക്കെ.
0: യെസ്, പോക്കുകൾ തത്സമയ പരിപാടി. നമ്മുടെ വസുമതി കുട്ടിയാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ 53 വർഷത്തിലെ ദാമ്പത്യ ജീവിതമൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വയ്യായ്മയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എപ്പോഴും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ സമയം. അപ്പം അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ വസുമതി അമ്മ ആവശ്യപ്പെട്ടതുപോലെ അയ്യപ്പൻ്റെ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പം നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739112. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പരസ്പരം നമുക്ക് സന്തോഷവും സങ്കടങ്ങളും ഒക്കെ കൈമാറാം. പാട്ടും കൂട്ടും വർത്തമാനവും ആയിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ, ഭൂമിയും പ്രകൃതിയും പൂക്കളും നക്ഷത്രങ്ങളും ഒക്കെ ഒരുമിക്കുന്ന സുന്ദര ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. മനസ്സിന് സാന്ത്വനമായ കുറച്ച് വാക്കുകൾ നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മേഡം, സൗമ്യയാണ്.
0: ആ പറഞ്ഞോളൂ സൗമ്യ. സുഖാണല്ലോ.
1: അവിടെ എല്ലാവർക്കും സുഖമല്ലേ?
0: ഇവിടെ എല്ലാവർക്കും സുഖം. ഇത് സുഖം വേണ്ടേ? അല്ല, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് വെച്ചപ്പോ എനിക്ക് തോന്നി ആ സുഖമൊന്നും വേണ്ട എന്ന് തോന്നി.
1: അയ്യോ, എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് എല്ലാവരും
0: എല്ലാവരും സന്തോഷവും സമാധാനവുമായി ഇരിക്കട്ടെ അല്ലേ.
1: അതെ തന്നെ.
0: മനഃപൂർവ്വമായി ആരെയും സങ്കടപ്പെടുത്താതിരിക്കുക.
1: ഇല്ല ഇല്ല ഇല്ല, തീർച്ചയായിട്ടും.
0: സൗമ്യ അങ്ങനെ അല്ലല്ലോ, സൗമ്യ ഒരു നല്ല കുട്ടിയല്ലേ അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഒരു നക്ഷത്ര കുഞ്ഞു പോലെ നല്ല കുട്ടിയാണ്. അയ്യടാ, കേട്ടങ്ങനെ സൂചിച്ചിരിക്കയാണ്. പറഞ്ഞ ചോറൊക്കെ കഴിച്ചാ?
1: മാഡം,
0: എന്തോന്നായിരുന്നു? വാഴക്ക മാത്രമേ കഴിച്ചോളാം.
1: വാഴക്ക ചോറ്
0: വാഴക്ക വെച്ച് എന്ത് ചെയ്ത്? അങ്ങനെ പറയണം. പിന്നെ വാഴയ്ക്ക ഞാൻ വിചാരിച്ച് പച്ച വാഴയ്ക്കും കഴിച്ച് ചോറ് നിന്ന് എന്ന് ഞാൻ വിചാരിക്കൂലേ. വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും മോരും ചോറ് മതി, അത്രയൊക്കെ ധാരാളം. സിമ്പിൾ, വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ സിമ്പിൾ ഫുഡിനോളം വരില്ല ഒരു കുഴിമന്തിയും. ഇന്നത്തെ പോലെ എന്റെ അടുത്ത് ചോറ് കഴിച്ചാന്ന് ചോദിച്ചാൽ ഇന്നത്തെ എന്റെ ഉത്തരം ചോറ് കഴിച്ചില്ലെന്നാണ്, സമയം കിട്ടിയില്ല. ഇനി പോയിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അത് എന്തിനൊക്കെയോ ഓടി നടന്നിട്ട് അവസാനം ചോറ് കഴിക്കാൻ സമയം കിട്ടിയില്ല. കുഴപ്പമില്ലടാ, ഞാൻ പോയി കഴിക്കും. നിന്റെ ഇരട്ടി ഇതില് ഞാൻ പോയി കഴിക്കും. നന്നായിട്ട് വിശക്കട്ടോ, അപ്പോഴാണ് ഒരു പറ ചോറ് കഴിക്കും. അപ്പൊ സൗമ്യ, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ? ചേട്ടനൊക്കെ സുഖല്ലേ? ഓണമൊക്കെ ഇനിയിപ്പോ വരും. തിരുവനന്തപുരം ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഈ വിഷമതകളൊക്കെ ഉണ്ടായപ്പോ ഓണത്തിന്റെ ഒന്ന് കുറഞ്ഞു. ചൂരമല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ
1: കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ,
0: കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് കുറേക്കലായി. ചൂരൽ മലയുടെ വിഷയമായിരുന്നു കഴിഞ്ഞ വർഷത്തെ
1: വിഷയം.
0: കുട്ടിക്ക് ഒന്നും അറിയില്ല എന്താ ഇപ്പൊ ചെയ്യ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വിഷയം അതായിരുന്നു, ഒരുപാട് വിഷമത ഒക്കെ ഉള്ള ഒരു വർഷമായിരുന്നു അത്. പിന്നെ എല്ലാ വിഷമങ്ങളും നമ്മള് മനുഷ്യരല്ലേ, എല്ലാം മറക്കും. നാളെ ഒരു നല്ലത് വരും എന്ന് വിചാരിച്ച് നമ്മളെല്ലാം മറക്കും.
1: അതന്നെ, തീർച്ചയായിട്ടും.
0: അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ വരട്ടെ അല്ലേ.
1: അതന്നെ.
0: അപ്പൊ ഈ വർഷമെങ്കിലും എറണാകുളത്ത് പോകാൻ പറ്റിയ?
1: ഇല്ല, ഇപ്പൊ അച്ഛൻ ഇപ്പൊ അവിടെ പോകുന്നോണ്ടേ ഇപ്പൊ എങ്ങോട്ടും പോവാ. 3 മാസായി, 3-4 മാസായി എങ്ങോട്ടും പോവാണ്ടിരിക്കുന്നു.
0: അച്ഛന് ജോലി കിട്ടിയില്ലേ?
1: അതന്നെ, അതുകൊണ്ട് ഇപ്പൊ ഈ പ്രദേശത്ത് മാത്രമേ ഇപ്പൊ പോവാൻ പറ്റുന്നുള്ളൂ.
0: അച്ഛന് ജോലി കിട്ടി എന്നുള്ളത് ഒരു സന്തോഷമല്ലേ?
1: അതന്നെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഈ പ്രദേശം മാത്രമേ പോവാൻ പറ്റുന്നുള്ളൂ.
0: അച്ഛന് ലീവ് ഇല്ല, അമ്പലം ഒന്നും തുറക്കാതിരിക്കാനും പറ്റൂല.
1: പറ്റൂല,
0: ദൈവങ്ങൾക്ക് എന്നും പൂജയും കാര്യങ്ങളും കൊടുത്തില്ലേ അവര് പിണങ്ങും.
1: അതന്നെ.
0: ഇപ്പൊ പെട്ടിരിക്കുന്നത് നമ്മുടെ സൗമ്യയാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല സൗമ്യ.
1: അതന്നെ, എന്തായാലും ഒരു എന്തായാലും
0: അതാണ്. ആ ചേട്ടൻ എന്തെങ്കിലും പറയണം, എന്നെ ഒന്ന് കൊണ്ടു പോകൂ ചേട്ടാ എന്ന് പറയും.
1: അവനും ഓഫീസിലോട്ട് പോകണ്ടേ?
0: എല്ലാരും തിരക്കിലാണ്, എന്താ ഇപ്പൊ
1: ചെയ്യണത്?
0: ശരി, എന്തോ ഒരു അവിടെ റേഞ്ചിന്റെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ശ്രീരാമനാമം,
0: ശ്രീരാമനാമം.
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് രണ്ടൊരു പാടിത്തരൂ?
1: ഓ, തീർച്ചയായിട്ടും
0: പാടിക്കോ.
1: ശ്രീരാമനാമം ജപസാരസാഗരം, ശ്രീപാദപത്മം ജനിമോക്ഷഗായകം, സരയൂ നദി പോ തിരയിടും ആത്മാവിൽ, ശ്രീരാമനാമം ജപസാരസാഗരം,
0: അപ്പോ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാൻ ഇനി ഓണത്തിനൊക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. തിരുവനന്തപുരമൊക്കെ ഇങ്ങനെ തിരക്കിൽ ഇങ്ങനെ അല്ലേ, ജനസമുദ്രമായിരിക്കും, ജനസമുദ്രം.
1: അപ്പൊ
0: അതിലൂടെ സൗമ്യക്കും ഇങ്ങനെ ഒഴുകി നടക്കാം.
1: അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.
0: ഓ, ഈ വർഷം ആദ്യത്തെ ഹാപ്പി ഓണം സൗമ്യയുടെ വകയാണ്. ഇരിക്കട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാരടുത്തും അന്വേഷണം പറയണേ.
1: തീർച്ചയായിട്ടും.
0: ശ്രീരാമനാമം നമുക്ക് കേൾക്കാം. ഓക്കെ
1: ഓക്കെ മാഡം.
0: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ സൗമ്യയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാവാണ് അങ്ങ് തെക്കേക്കോട്ടയിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത്, തിരുവനന്തപുരത്ത്. അപ്പം നമ്മളൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞ ഒരു മടിയില്ലാതെ ദാ അങ്ങ് പാട്ടെന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും സൗമ്യ ആവശ്യപ്പെട്ട ശ്രീരാമനാമം എന്നുള്ള പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം. ഓർമ്മകളെ നെഞ്ചിലേറ്റാനും മുറിവുകൾക്ക് മരുന്നാവാനും ഉറക്കത്തെ മാടി വിളിക്കാനും ഒക്കെ പാട്ടുകൾക്കും നല്ല വർത്തമാനങ്ങൾക്കും കഴിയും. പോക്കുവയിലൂടെ നമുക്ക് ഇഷ്ട വർത്തമാനങ്ങളും ഇഷ്ട ഗാനങ്ങളും ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ്, വടക്കേ വാവനൂര.
0: വടക്കേ വാവനൂര്, പറയൂ.
1: എന്താ നാട്ടില് മഴയാണ്? രാവിലെ മഴ തുടങ്ങിയതാണ്, മഴ, ഓരാത്ത മഴ.
0: അവിടെയോ? ഇവിടെ മഴ പെയ്യണമെന്നുണ്ട്, പക്ഷെ പെയ്യുന്നില്ല.
1: നമ്മുടെ മഴ ദിവസം തന്നെയാണ്.
0: കേരളത്തിലൊരു എന്താണ് ഒരു നിർദ്ദേശമൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം, മഴ പെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്.
1: പറയുന്നുണ്ട്, വടക്കൻ കേരളത്തിൽ മഴ ആവുമെന്നും പറഞ്ഞിട്ടുണ്ട്.
0: വടക്കൻ കേരളത്തിൽ മഴ പെയ്യല്ലേ ഇപ്പൊ?
1: അപ്പൊ വടക്കൻ കേരളമാണല്ലോ.
0: അതെ അതെ, തെക്കൻ കേരളത്തിൽ അവിടുത്തെ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉണ്ടാവട്ടെ അല്ലേ.
1: അടുത്ത കാലാവസ്ഥക്കാര് പറയും.
0: അതെ അതെ, നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: അതെ, പിന്നെ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കുക, അതൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഒരു അപകടങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. കഴിഞ്ഞ ഓണ സമയത്തൊക്കെ നമ്മൾ വിഷമിച്ചതുപോലെ ഒന്നും ആർക്കും ഒരു സങ്കടങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ.
1: അതന്നെ എപ്പോഴും നമുക്ക് പ്രാർത്ഥന.
0: അതെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് പൂവിരിയും പുലരി എന്ന സിനിമ ഉണ്ടായത് കണ്ടു, പിന്നെ സുന്ദരി പെണ്ണി ഏതു കീനാവിൽ, ആ പാട്ട്.
0: എനിക്ക് ആ പാട്ട് അത്ര പരിചയമില്ല.
1: ഏതാണ് കേട്ട് നോക്കുക, അപ്പൊ അറിയാം.
0: സിനിമയുടെ പേര് ഏതാ?
1: പൂവിരിയും പുലരി.
0: പൂവിരിയും പുലരി, ഇതൊക്കെ എവിടുന്ന്?
1: മമ്മൂട്ടി, ശങ്കര്, രാജകുമാർ, അംബിക എന്നുള്ളവരൊക്കെ അഭിനയിച്ച സിനിമയാണ്.
0: അതന്നെ, ഈ സിനിമയൊക്കെ എവിടെ നിന്ന് തപ്പിയെടുത്തോണ്ട് വരുന്നു? ശരി ശരി, പൂവിരിയും പുലരി. ശരി, അപ്പൊ അതിലെ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കേൾക്കാം. കണ്ടു കണ്ടു സുന്ദരി സൗഹൃദവാണി ഗ്രൂപ്പിന്. ഓക്കെ ഓക്കെ, ബൈ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ വടക്കേ വാവന്നൂരാണ് പി വി മുഹമ്മദ് ഇപ്പൊ സംസാരിച്ചത്. പൂവിരിയും പുലരി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി അത് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രോതാക്കളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു ദിവസമാണ്. ശബ്ദങ്ങളിലൂടെ മാത്രം നമ്മൾ കേൾക്കുന്നവർ, കാണുന്നവർ, സ്നേഹം പങ്കുവയ്ക്കുന്നവർ. അപ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഷെർലി മന്നൂർക്കാണ്.
0: ആ, പറഞ്ഞോളൂ ഷെർലി മന്നൂർ.
1: ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ കയറിയത്, ഞാൻ വിചാരിച്ചത് റേഡിയോ ഒന്ന് ഇടാന്ന്. അപ്പോഴത്തേക്ക് പാട്ടാണ് തുടക്കം.
0: ഇന്ന് വെള്ളനാട് വരെ വന്നിട്ട് തിരിച്ച് മന്നൂർക്കോണത്ത് എത്തിയതാണ്.
1: ആ, ഇപ്പൊ എത്തിച്ചെന്ന് വന്ന് കയറിയതാണ്. എന്തായാലും റേഡിയോ ഒന്ന് ഓണാക്കി, അപ്പോഴത്തേക്കാണ് ആ പാട്ടാണ് തുടങ്ങിയത്. അപ്പൊ വിചാരിച്ചു എന്തായാലും കോൾ ചെയ്ത് നോക്കാന്ന്. അപ്പോഴും കിട്ടുകയും ചെയ്തു.
0: ഫുഡ് കഴിച്ചാ?
1: ഇല്ല ഇല്ല, ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്ന് കയറി
0: തുടങ്ങിയപ്പോഴാണ്.
1: ഓ, മുക്കാൽ മണിക്കൂർ നെടുമ്പങ്ങാട് നിൽക്കേണ്ടി വന്നു ബസ്സില്ലാതെ.
0: ഓ,
1: അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടിയായിരുന്നു.
0: നെടുമ്പങ്ങാട്ട് നിന്ന് മന്നൂർക്കോണത്തേക്ക് പോകാനുള്ള ബസ്സാണ്
1: കിട്ടാത്തത്.
0: ശരി,
1: എന്തായാലും കിട്ടി. അതുകൊണ്ട് അവിടുത്തെ സന്തോഷങ്ങളെല്ലാം അങ്ങനെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാം കുറച്ചു പേരെ കാണാൻ പറ്റി.
0: അതെ അതെ, എല്ലാരും വരും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരിതല്ലായിരുന്നല്ലോ. പറ്റുന്നവരൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു.
1: ഇടവേള സമയമായതുകൊണ്ട് ഞാൻ കുറച്ചു പേർ കൂടെ ഒക്കെ കാണുമായിരിക്കും.
0: ഇല്ല, കാരണം ഇനിയിപ്പോ 11 February എന്തായാലും എല്ലാരും
1: വരുമല്ലോ. ഫെബ്രുവരി 11.
0: അതെ അതെ അതെ, അവരൊക്കെ വരട്ടെ.
1: അതെ അതെന്നെ. മേഡത്തിന് ഇന്നും ഡ്യൂട്ടി ഉണ്ടല്ലേ? ഒന്ന് ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഉള്ള ദിവസമല്ലേ?
0: ഓ, ഇന്ന് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി നടക്കുകയായിരുന്നു.
1: അതാണ് ഇപ്പൊ 3 മണിക്ക് ഡ്യൂട്ടി. ഇതുമായല്ലോ.
0: അപ്പൊ 3 മണിക്ക് ഇതായി. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: മോളെ കൊണ്ടുവരണം ഫെബ്രുവരി വരുമ്പോഴും പറ്റുമെങ്കിൽ. ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ കാണാമല്ലോ.
0: അതെ അതെ, കൊണ്ടുവരാം. മോളെയും കൂടെ എല്ലാരെയും പരിചയപ്പെടുത്തണം. ഒരു തവണ, കഴിഞ്ഞ തവണ വന്നപ്പോ കണ്ടിരുന്നു തോന്നുന്നു എല്ലാരും.
1: മോള് കൊണ്ടുവന്നു
0: കഴിഞ്ഞ തവണ വന്നോ? കഴിഞ്ഞ വർഷം?
1: ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ല, മറ്റേ ഇതായിരുന്നു, ബന്ധായിരുന്നു.
0: അതിന്റെ മുന്നത്തെ വർഷമാണ് വന്നത്.
1: മുന്നത്തെ വർഷമാണ് വന്നത്.
0: അപ്പൊ ഈ വർഷം നമുക്ക് വീണ്ടും കാണാലോ. അതെ അതെ. അപ്പൊ ഇന്ന് ഇനിയിപ്പോ ഉച്ച നമുക്ക് പാട്ട് കേട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം.
1: സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, മറ്റുള്ളവര് നല്ല തിരക്കല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും അവര് വിളിക്കട്ടെന്ന്.
0: അപ്പൊ ചോറൊക്കെ വെച്ചിട്ടാണോ ഇനി വന്നേ?
1: ആ, വെച്ചിട്ട് തന്നെ വന്നു. മക്കളുടെ സ്കൂളിൽ നിന്ന്.
0: ആ, ശരി ശരി ശരി.
1: ആ,
0: ചോറൊക്കെ വെച്ച് എന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്?
1: അവിയൽ വെച്ച്, തോരൻ വെച്ച്, കറി വെച്ച്, ഇതെല്ലാം വെച്ചിട്ട്. അപ്പൊ പിന്നെ തിരിച്ചു വരുമ്പോ ജോലിയില്ല.
0: അപ്പൊ ഇനി ഇന്ന് സ്വതന്ത്രമായി പാട്ടിന്റെ കൂടെ ഫുഡ് കഴിക്കാം.
1: ആ, 4:30 കേക്കാം.
0: അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ശ്യാമസുന്ദര പുഷ്പമേ.
0: അത് ശരി, മനോഹരമായ പാട്ടാണല്ലോ.
1: അതാണ്
0: യുദ്ധകാണ്ഡം എന്ന ചിത്രത്തിലെ.
1: ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും, അല്ലാതെ പെട്ടെന്ന് പറയുമ്പോ ഏതൊന്നും വരൂല്ല, കിട്ടൂല.
0: ഞാൻ ശ്യാമസുന്ദര പുഷ്പം ഉണ്ട് ഒരു പാടി തരട്ടെ?
1: ചോദിക്കണോ? അതിപ്പോ ചോദിക്കണ്ട. മാഡം പാടിയ പാട്ടും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പാടിയ പാട്ട് അവിടെ പാടിയത്.
0: ശ്യാമ സുന്ദര പുഷ്പമേ.

0: കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എനിക്ക് മാത്രമൊന്നുമല്ല, എനിക്കറിയാവുന്നുള്ള ഒരുപാട് പേർക്ക് ഈ പാട്ട് ഇഷ്ടമാണ്.
1: പാടിയതും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു.
0: താങ്ക്യൂ, താങ്ക്യൂ.
1: ആ പാട്ടും
0: ശരി. അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ,
1: ആ ശരി.
0: അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ മന്നൂർക്കോണത്ത് നിന്ന് ഷേളി ചേച്ചിയാണ് നമ്മളെ വിളിച്ചത്. മന്നൂർക്കോട് അവിടെ നിന്ന് ഒരുവിധം ദൂരമുണ്ട്. അവിടെ നിന്നാണ് ഇന്നത്തെ ഈ ഒരു അടുക്കള പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയത്. എന്തായാലും ആ ഒരു സ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് ശ്യാമസുന്ദര പുഷ്പം എന്ന മനോഹരമായ ഗാനം, ഒ എൻ വിയുടെ വരികൾ നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8894912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഒക്കുവേൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങളിലൂടെ, ഇഷ്ടവർത്തമാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പാട്ട് നമ്മളെ എപ്പോഴും സാന്ത്വനിപ്പിക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അർത്ഥഗാംഭീര്യവും ഭാവഗരിമയുമുള്ള ഇഷ്ട പാട്ടുകൾ നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: ആ നമസ്കാരം. ഇതാരാ?
1: വത്സലയാണ്.
0: എവിടത്തെ വത്സലയാണ്?
1: ശരി,
0: കിന്നാരം ചോദിക്കണം. കിന്നാരം ചോദിക്കണ ഒരു സന്തോഷമല്ലേ എന്റെ വത്സല കുട്ടി. വിശക്കണതാണെന്ന് തോന്നുന്നു ഇത്രയും സംസാരിക്കാനുള്ള ഒരു കാര്യം. വിശപ്പ് മറയ്ക്കാനുള്ള നല്ല മാർഗമാണ് ഇഷ്ടമുള്ളവരോട് വർത്തമാനം പറയുക എന്നുള്ളത്. എന്താ അങ്ങനെ അല്ലേ? അടുക്കള പൊളിച്ചില്ല, ഇങ്ങനെ പോയാ പൊളിയും. അല്ല, ഞാൻ വെറുതെ പറഞ്ഞ ചോദിച്ചു. എന്താ വരാത്തേ? റേഡിയോ ദിനത്തിന് വരണേ. അപ്പൊ വരുമ്പോ എന്താ കൊണ്ടുവരിക? അത് ഞാൻ പറയൂല. എന്താണ്? അത് മതി, എനിക്ക് മാത്രം തന്നാ ഞാൻ ആതിരക്കുള്ള രഹസ്യമായിട്ട് കൊടുക്കാം. കാരണം അത് ഞാൻ ആതിരയെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ വരിക, നിങ്ങളെ കാണുക, അത് തന്നെയാണ് ഏറ്റവും ഹൃദയം നിറഞ്ഞ കാര്യം. സുഖമാണ്, സുഖമാണ്. മോൾക്കും സുഖം, എല്ലാവർക്കും
1: സുഖം. ഒരു വർഷത്തിൽ
0: ആണോ? മരണ ബുധനാഴ്ച വിളിക്കൂ,
1: കിട്ടും.
0: നാളെ തന്നെ, ഞാൻ വിചാരിച്ച കുറെ ദിവസം ഉണ്ടോ. ഒരു ബോധം ഇല്ലാണ്ടായിരിക്കണു. ഇല്ല ഇല്ല, വിശപ്പൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് നടക്കും, ഒന്നും കുഴപ്പമില്ല. അവിടെ ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. നിന്റെ റേഡിയോടെ വേറെ പണിയൊന്നും ഇല്ലേ ഇന്ന്? മൂന്നുമണിയായിട്ട് നാലര മണിവരെ ജോലിയൊന്നും ചെയ്യൂല. ബ്രേക്ക് ഇന്ന് വിളിച്ച് കിട്ടിയിട്ടേ ഞാൻ അടങ്ങും. അങ്ങനെ എന്തായാലും ആ ഒരു നിഷ്ഠയോടുകൂടി ഇരുന്നത് കൊണ്ട് തന്നെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് പറ്റി. ചോറൊക്കെ കഴിച്ചു? കഴിച്ചു. എന്താണ്, ഒരു ഒരു ശബ്ദത്തിൽ ഒരു പഴയ ഒരു ഊർജസ്വലത ഇല്ലല്ലോ. ഉറപ്പാണോ?
1: കള്ളം പറയണ്ട,
0: കള്ളം പറയല്ലേ, പാവം കിട്ടും.
1: എന്റെ ടീച്ചർ എന്റെ ജീവനാണ്.
0: എനിക്ക് വയ്യ.
1: സാറ് എന്റെ ടീച്ചർ.
0: ഓക്കെ,
1: സാറ ടീച്ചറല്ലേ എന്റെ ജീവിതത്തിൽ. അല്ലെ, ഞാൻ ഭ്രാന്ത് എടുക്കുമായിരുന്നു.
0: അഥവാ ഭ്രാന്തെടുത്താലും നമ്മള് ചികിത്സിക്കും.
1: അങ്ങനെ ഞാൻ ഓടി വരുമായിരുന്നു.
0: അല്ല പിന്നെ, അങ്ങനെയൊന്നും വരില്ലെന്നേ, നമ്മളൊക്കെ ഇവിടെ ഇല്ല.
1: അതെ,
0: അങ്ങനെയൊന്നും വരൂല, അങ്ങനെയൊന്നും വരണ്ട. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് ഉത്രം നക്ഷത്രം.
0: ചിത്രയും
1: രാജേഷ്.
0: രാജേഷാ? അതാര് രാജേഷ്? കെ എസ് ചിത്ര മാത്രമേ ഈ പാട്ട് പാടിയിട്ടുള്ളൂ. ഈ രാജേഷ് ആര്? വീട്ടിന്റെ അടുത്തുള്ള രാജേഷല്ല. ചിലപ്പോ ഈ പാട്ട് കേട്ടിട്ട് രാജേഷ് വീട്ടിൽ ഇരുന്ന് പാടിക്കാണും. അങ്ങനെ ആയിരിക്കും. ചിത്ര പാടിയ സിനിമ അനുഭൂതി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അനുഭൂതി പൂക്കുന്ന മിഴികളിൽ നോക്കി ഞാൻ വെറുതെ ഇരുന്ന് ഏറെ നേരം. ഭയങ്കര നല്ല പാട്ടാണ്, പക്ഷെ എനിക്കത് പാടാറിഞ്ഞൂടാ. സത്യമായിട്ട് അറിഞ്ഞൂടാ, സത്യം കേട്ടിട്ടേ ഉള്ളൂ, എനിക്കത് പാടാൻ അറിയില്ല.
1: എന്താണ്
0: പ്രശ്നം? ഒരു വിധത്തിൽ ജീവിച്ചു പോവാൻ ശ്രമിക്കില്ല.
1: ഒന്ന് നല്ല പാട്ടൊക്കെ പാടി എന്ന് പറഞ്ഞു.
0: ആര് പറഞ്ഞു?
1: ഞാൻ കേട്ടോണ്ടിരിക്കന്നെ പറയണത്.
0: ആ അപ്പൊ ഞാൻ വേറൊരു പാട്ട് പാടാം, കൂടെ പാടിക്കോണം. പാടുപെടും, പാടണ്ട. ശരി, പാടാം നമുക്ക് പാ

0: മതിയാ?
1: ഓ മതി,
0: പാട്ട് ഇഷ്ടപ്പെട്ടു.
1: വയറു നിറഞ്ഞു വയറു നിറഞ്ഞു.
0: ഇനിയിപ്പോ ഞാൻ ചോറ് തിന്നണ്ടല്ലോ, നിങ്ങളെ വയറ് നിറഞ്ഞില്ല. കണ്ടോണ്ടിരിക്കുന്ന ആളുടെ വയറ് നിറഞ്ഞാലും നമുക്ക് കഴിക്കണ്ട, അങ്ങനെയാണ്. അപ്പോ അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ നോക്കി കെ ജയകുമാർ എഴുതിയ മനോഹരമായ പാട്ട്, സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന പാട്ട്. ഓ അങ്ങനെ, ഇത് ആതിരക്ക് പാടില്ല, വെറുതെ ഇങ്ങി വരും പാട്ട് ഇങ്ങി വന്ന താനെ.
1: അത് സിനിമ അറിയില്ല, വിധു പ്രതാപ് പാടിയ ഒരു പാട്ട്, നല്ല പാട്ട്. അത് ഞാൻ കേട്ടപ്പോ എഴുതിയെടുത്തതാണ്.
0: ഓർത്ത് വെക്കണേ,
1: പിന്നെ
0: വിളിച്ചമ്മ നമുക്ക് പാടാം. ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ, ബൈ
1: ബൈ.
0: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഉത്തരം കൊടുക്കുന്ന വത്സല ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോൾ ഇന്ന് കേൾക്കാൻ ഒരു വളരെ മനോഹരമായ പാട്ടാണെന്ന് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സ്നേഹവർത്തമാനങ്ങൾ പറയാം, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ദാരാ.
1: നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ. ഇതാരാണ്?
1: ഗിരിജ കല്ലാറ്.
0: ആ, എന്തൊക്കെ എന്ത് പറയുന്നു?
1: ഞാൻ വണ്ടിയിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. 10-ാം കല്ലിലായി. ചേട്ടന് സുഖമല്ലാതെ ആശുപത്രിയിലായി. ആശുപത്രി കൊണ്ടുപോയി. നെഞ്ചുവേദനയായിരുന്നു. അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വരെയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ശ്രീരാമൻ രക്ഷിച്ചു.
0: ശ്രീരാമനെ സീതയും രക്ഷിച്ചു.
1: രക്ഷിച്ചു.
0: അതെങ്ങനെ ശ്രീരാമനെ സീതയും രക്ഷിച്ചെന്നാണ് ഞാൻ ആലോചിക്കണത്.
1: അതെ, ശ്രീരാമൻ സാറും സീത
0: എന്റെ അമ്മ. ഇത്രയൊക്കെ വേണോ എന്റെ എന്റെ ഗിരിജ ചേച്ചി? അത്രയൊന്നും വേണം.
1: ഞാൻ അത്ര സങ്കടപ്പെട്ടു. എന്റെ പുള്ളിക്ക് വയ്യാതെ സുഖമല്ലാതെ ഒരാഴ്ചയിൽ കൂടുതലായി. സുഖമല്ലാതായി. ഞാൻ അപ്പൊ 10-ാം കല്ലി കഴിഞ്ഞ് അങ്ങോട്ട് പോണതേ ഉള്ളു. നെടുമങ്ങാടുന്ന്
0: എന്ന് പറയാ വീട്ടിലോട്ട് പോണു.
1: ഓ, വീട്ടിലോട്ട് പോണു.
0: ഡിസ്ചാർജ് ആയ?
1: ഓ ഓ
0: ഓ. അപ്പൊ ചേട്ടൻ അടുത്തിരിപ്പുണ്ടല്ലോ.
1: പുള്ളി അടുത്തിരിപ്പുണ്ട്. ഡ്രൈവർ വണ്ടി വർദ്ധിക്കണേ.
0: വൈകുന്നേരം പോയിട്ട് കേക്കണേ. 7 മണിക്ക് കേക്കണേ.
1: മഞ്ജു വിളിച്ചിരുന്നു. മഞ്ജു എന്നെ ഇപ്പൊ ഞാൻ ആശുപത്രി നിൽക്കുമ്പോ എന്നെ വിളിച്ചിരുന്നു. ചേച്ചി പുനഃപ്രക്ഷേപണമാണോ അതോ ഇതാണോ? ഞാൻ വിളിച്ചതൊക്കെ കിട്ടണില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട്.
0: പുനഃപ്രക്ഷേപണല്ല, ഇത് നടന്നോണ്ടിരിക്കുക.
1: അപ്പോഴേ ഞാൻ പറഞ്ഞ അല്ല, ഞാൻ അത് കേക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ വിളിച്ചെന്നിട്ട് കേക്കുള്ളൂ. ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന മഞ്ജു കിട്ടുന്നില്ല എന്ന് പറഞ്ഞു.
0: അത് ശരി. ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട്?
1: ആ, ഫുഡൊക്കെ ഞങ്ങള് ഞാനേ എനിക്ക് വിളിച്ചതൊക്കെ കിട്ടിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ പോകാൻ ഇവിടെ സീറ്റിൽ ഇട്ടിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വടയും ഉഴുന്നുവടയും വെറുംചായയും
0: കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരി.
1: എന്നിട്ട് തിരിച്ച് ഞാൻ അത് എടുത്തിട്ട് ഫോൺ എടുത്ത് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോഴാണ് കിട്ടിയത്.
0: ട്രൈ ചെയ്തതും കിട്ടി.
1: വെള്ളം കുടിക്കാത്ത കൊണ്ടിരുന്നു.
0: അതാണ് അതാണ്, ആ വിശന്നിരുന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ, ഫുഡ് കഴിച്ച് എന്തെങ്കിലും കഴിച്ച് ഒന്ന് ഒന്ന് ഓക്കെ ആയിട്ട് മതി എന്ന് വിചാരിച്ചു. ഈ സ്നേഹത്തിനൊക്കെ എന്താണ് പകരം തരിക എന്നാണ് ഞാൻ ഞാൻ ആലോചിക്കുന്നത്.
1: അങ്ങനെ പുള്ളിക്ക് സുഖമല്ലാതെ ആയപ്പോ എനിക്കും പിന്നെ ഒരു വിഷമായി. ടീച്ചറേ, എനിക്ക് വെള്ളം പോലും കിട്ടൂല. പുള്ളി കിടപ്പിലായി
0: പോയാലേ.
1: അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഒരു വിഷമവും സങ്കടമൊക്കെ ആയിപ്പോ.
0: ഒന്നും വരൂല, ഒന്നും വരൂല. ഒപ്പം ഉണ്ടാവും.
1: എനിക്ക് തോന്നി വിളിക്കണമെന്ന്. നെഞ്ചു ഞാൻ രാത്രിയിലൊക്കെ കൂടി പിന്നെ വെളുപ്പിലെ ആശുപത്രി കൊണ്ട് പിന്നെ മോള് വന്ന് പിന്നെ മോൻ വന്ന് എല്ലാരൊക്കെ കണ്ട് കണ്ടിട്ടൊക്കെ പോയി. മോള് ആശുപത്രിയില് വിതിരിയിൽ കൊണ്ടുപോയി. കുറവില്ല. അപ്പൊ പിന്നെ അവര് എക്കോ എടുക്കണോന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് ആശുപത്രി നെടുമ്പങ്ങാട് കൊണ്ടുവന്നു.
0: അപ്പൊ അവിടെ നിന്ന് എക്കോ ഒക്കെ എടുത്തിട്ട് വിട്ടു.
1: വിട്ടു.
0: എന്ത് പറഞ്ഞു അവര്?
1: പിന്നെ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഗുളിയിലേക്ക് ഒക്കെ എഴുതി തന്ന്. അതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുപോയാ.
0: മൂന്നാഴ്ച നന്നായിട്ട് റെസ്റ്റ് ചെയ്തിരുന്ന് മരുന്ന് കഴിക്കട്ടെ. അപ്പോഴത്തേക്കും ശരിയാവും. ഏത് പാട്ട് വേണം?
1: എനിക്ക് അതാണ് ഞാൻ പറഞ്ഞ സീതാദേവി സ്വയംവരം ചെയ്തൊരു സേതോയുഗത്തിൽ ശ്രീരാമൻ.
0: സീതാദേവിയെ സ്വയംവരം ചെയ്തൊരു സേതോയുഗത്തിൽ ശ്രീരാമൻ.
1: കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി.
0: ഓക്കെ, നല്ല ഒരു പാട്ടാണ്. അപ്പൊ ചേട്ടനോട് സമാധാനമായിട്ടിരിക്കാൻ പറയണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒപ്പമുണ്ട്, സ്നേഹമുണ്ട്. അപ്പൊ ഒരുപാട് കാലം രണ്ടുപേരും കൂടെ ഇങ്ങനെ പരസ്പരം ഊന്നുവടികളായിരിക്കുക.
1: പുള്ളിയിലെ മൂത്ത കുടുംബവും മോനും ഒക്കെ വന്ന് ഞായറാഴ്ച വന്ന് കണ്ടിട്ടൊക്കെ പോയി.
0: ശരി. ശരി. ആ സ്നേഹം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരുമായിട്ട് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട ഈ പാട്ട് കേൾക്കാം. കൃത്യമായ മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് ചെയ്യിപ്പിക്കണേ. ശരി, ഞങ്ങളുടെ സ്നേഹം ഒപ്പം.
1: മറ്റേ 500 എപ്പിസോഡ്
0: അടുക്കളായിരുന്നു. അത് ഇന്നായിരുന്നു, അത് കഴിഞ്ഞല്ലോ.
1: കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഈ
0: കുഴപ്പം നമുക്ക് റേഡിയോ ദിനത്തിന് വീണ്ടും കാണാം. അടുക്കള ചേച്ചി
1: ഗായത്രി
0: അടുക്കള എന്ന് പറഞ്ഞാ അവർക്ക് വിഷമാവൂലേ?
1: ഇല്ല, അടുക്കള എന്ന് പറഞ്ഞാ അമ്മ എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട് അതിനകത്ത്.
0: അവ ഗായത്രി അമ്മക്ക്
1: അമ്മയില്ലാതെ ഒരു അടുക്കള ഇല്ല.
0: ഇല്ല, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ?
1: കോവിലുണ്ട്. അടുക്കള ഇല്ലെങ്കിൽ ആ എന്നുള്ളൊരു അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ പിന്നെ അടുക്കള എന്നുള്ള ഒരു അച്ഛനും ഇല്ല, അമ്മ എന്നുള്ളൊരു വാക്കും ഇല്ല.
0: അതെ അതെ അതെ,
1: അതന്നെ. അത് മനസ്സിലാക്കാൻ അറിയണ്ടേ? മനസ്സിൽ
0: വേണ്ടേ?
1: ആദ്യം പാല് കുടിച്ച് വിളിക്കുമ്പോഴത്തേന് അമ്മ എന്നുള്ള വിളി വിളിക്കും. ആ കണ്ണി വെള്ളം വേണമെങ്കിലും അടുക്കളയിൽ പോണ്ടേ അമ്മക്ക്, അടുക്കളക്ക്.
0: എനിക്ക് ബുദ്ധി ഇല്ലാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നേ? ചില കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാവണം.
1: അമ്മ അമ്മ അടുക്കളയാണ് ആഹാരം തരുന്നത്, അമ്മയാണ് അന്നം തരുന്നതും. ആഹാരം പാകം ചെയ്യണമെങ്കിൽ അടുക്കള വേണം, അന്നം തരണമെങ്കിൽ അമ്മ വേണം, നമ്മൾ ഊട്ടി ഉറക്കണമെങ്കിലും അമ്മ വേണ്ടേ?
0: അമ്മയാണ് അമ്മ, എന്നെ ഈശ്വരനാണ് എന്റെ അമ്മ.
1: അതെ അതെ അതെ.
0: ഗായത്രി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. സീതാദേവിയെ സ്വയംവരം ചെയ്ത
1: 500 എപ്പിസോഡിന്റെ മെഗാ മികവോട്ട് നമ്മുടെ ഗായത്രി മാം.
0: എനിക്ക് വയ്യാതെ ആരിങ്ങനെയൊക്കെ പറയണം മെഗാ.

സീതാദേവിയെ സ്വയംവരം ചെയ്ത എന്നുള്ള ഒരു പാട്ട് നമുക്ക് ഗായത്രിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ 500-ാം എപ്പിസോഡിൻ്റെ ആ ഒരു സന്തോഷം പങ്കിടുന്നതിലേക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ മഹാമികവിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പോക്വേൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്വേലിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് നമ്മൾ പോക്വേലിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രിയ അനുഭവങ്ങൾ, വിഷമതകൾ എല്ലാം ശ്രോതാക്കൾ നമ്മളോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. അപ്പം തീർച്ചയായും അതൊക്കെ സന്തോഷം പകരുകയും ഒരേ സമയം സങ്കടങ്ങൾ പകരുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ മിനിയാണ് പറഞ്ഞിടത്ത്.
0: ആ, പറഞ്ഞോളൂ മിനി.
1: എല്ലാത്തിനും സുഖമാണ്. ഞാൻ കൊറേ നാളായി വിളിച്ചിട്ട്.
0: അതെന്താ വിളിക്കാത്തെ?
1: വിളിക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം വരാനും പറ്റിയില്ല. അവിടെ റേഡിയോ ദിനത്തിന്റെ അന്ന് ആ സമയത്ത് തന്നെ പട്ടി അടിച്ചു, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല.
0: പട്ടിയുടെ അടുത്ത് കൊണ്ട് കാല് വെച്ചു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു.
1: ഭയങ്കര ആഗ്രഹമായിരുന്നു വരണമെന്ന്. അങ്ങനെ അത് വരാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് റേഡിയോ കംപ്ലൈന്റ് ആയി പോയി. പിന്നെ അങ്ങനെ കുറച്ചു ദിവസം പിന്നെ ഇതിനിടയ്ക്ക് എന്റെ ഫോണ് മാറി. അപ്പം പുതിയ ഫോണ് വാങ്ങിയപ്പോ നമ്പർ പോയി. പിന്നെ നമ്പർ തപ്പി പിടിച്ചെടുത്തു.

0: അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കാൻ സമയമില്ല. ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ, ചൊവ്വാഴ്ച മാത്രം. അപ്പം എനിക്ക് ആ ദിവസം തന്നെ വീട്ടിൽ നിന്നാലല്ലേ വിളിക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ റേഡിയോയില് കരുണാസായി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ വണ്ടിയിലിരുന്ന് കരുണാസായി റേഡിയോ ഓണാക്കി കേട്ടു. അപ്പൊ ഇപ്പൊ കേട്ടോണ്ടിരിക്കായിരുന്നു. അതിനിടയിലാണ് പാട്ട് കോൾ കട്ട് വെച്ചോടെ, നേരത്തെ കോൾ വെച്ചോടെ ഞാൻ വിളിച്ചു തുടങ്ങി. അപ്പൊ എനിക്കറിയാം പാട്ടായതുകൊണ്ട് കിട്ടുമെന്ന്. അങ്ങനെ
1: ബുദ്ധിമതിയാണ്,
0: അങ്ങനെയാണ് വിളിക്കണമെന്ന് വിചാരിച്ചാ എങ്ങനെയെങ്കിലും ഞാൻ
1: എങ്ങനെയായാലും ഞാൻ വിളിച്ചിരിക്കും. കേക്കുന്നില്ല കേട്ടോ, കേക്കുന്നില്ല.
0: ഹലോ,
1: ആ ഇപ്പൊ കേക്കാം.
0: കൊറേ നാളായപ്പോ എനിക്കൊരു സങ്കടം, ഒരു ദിവസം വിളിക്കണം.
1: എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടണേ? വെപ്രാളപ്പെടാതെ സമാധാനത്തിൽ സംസാരിക്കൂ മിനി.
0: സമാധാനത്തിലാണ് പറയണത്, വണ്ടിയിലായതുകൊണ്ടാണ്.
1: ആ വണ്ടിയുടെ സ്പീഡ് കൊണ്ടാണ് മൊത്തത്തിൽ വർത്തമാനം സ്പീഡായിട്ട് തോന്നണേ.
0: അതുകൊണ്ടാണ്, കാരണം എനിക്ക് വീട്ടിലെത്തുമ്പോ ഈ പ്രോഗ്രാം കഴിയും, അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റണില്ല. അതാണ് എന്റെ ഉള്ളൊരു വിഷമം. അതാണ് അതാവുമ്പോ പോകുമ്പോ ഡൗൺലോഡ് ചെയ്തിട്ടാ ഇതാകുമ്പോ എപ്പോഴും കേൾക്കാലോ.
1: പോകുന്ന വഴികളിലെല്ലാം കേട്ടുകൊണ്ട്
0: അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്.
1: ഇപ്പൊ എല്ലാം ഒരുവിധം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
0: പിന്നെ സ്കൂളിൽ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നിൽക്കുകയാണ്. സ്കൂളിൽ നിന്ന് ഒരു ചേച്ചി വീണ് കാല് പൊട്ടലായിട്ട്, ആ ചേച്ചി വീട്ടിലാണ്.
1: ഓ,
0: പിന്നെ വേറൊരു ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി, ആ ചേച്ചിയും വരക്കില്ല. അപ്പൊ ഞാൻ സ്കൂളിലും കൂടെ നിൽക്കുന്നുണ്ട് അവര് വരുന്നത് വരെ. അപ്പൊ എനിക്ക് ഒട്ടും ടൈം കിട്ടണില്ല. അപ്പൊ അങ്ങനെയാണ് വണ്ടിയിൽ ഇരുന്നൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത്, ഈ പ്രോഗ്രാം കേൾക്കണ നമ്മ സ്കൂളിലെ ഒരു കുട്ടിയുണ്ട്, ജയശ്രീ.
1: ജയശ്രീ,
0: ജയശ്രീ അവളെ അമ്മരുടെ ഒരു സ്ത്രീലേഖ വെള്ളനാണുള്ളതാണ്. അവള് എന്നും എന്റെ അടുത്ത് വണ്ടി കയറുമ്പോ ആന്റി വിളിക്കാത്തുണ്ട്, ആന്റി വിളിക്കാത്തുണ്ടെന്ന് എപ്പോഴും ചോദിക്കും. ഞാൻ വിളിച്ച് സംസാരിക്കണം, അവര് വീട്ടിൽ ഇത്രയേറിയ വഴി കേട്ടു. അപ്പൊ എന്റെ അടുത്ത് പറയ, അമ്മയും ചോദിക്കണം, ആന്റി ഇപ്പം വിളിക്കാത്തുണ്ടോ വിളിക്കാത്തുണ്ടോ. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുമ്പോ
1: എന്നാ പിന്നെ അമ്മ എന്താ എന്നെ വിളിക്കാത്തേ.
0: ആ അമ്മക്ക് വിളിക്കാൻ എന്തെന്ന് ഞാൻ ചോദിച്ചു നോക്കാം, എന്തുകൊണ്ട് അമ്മ
1: വിളിക്കാൻ നാണമായത് കൊണ്ടായിരിക്കും വിളിക്കാൻ.
0: ആ ഞാൻ ചോദിക്കാം. അങ്ങനെ അങ്ങനെ ആ മോളെ എന്തും ചോദിക്കേണ്ടോ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ
1: ചോദിച്ചു നോക്കൂ, എന്ത് വിളിക്കാത്തേന്ന് ചോദിക്കൂ.
0: ഞാൻ ചോദിച്ചു നോക്കാം. പക്ഷെ അവര് പ്രോഗ്രാം കേൾക്കുന്നുണ്ട്.
1: പ്രോഗ്രാം കേട്ടാലും നമ്മളെ അടുത്ത് സംസാരിക്കണ്ടേ?
0: ആ സംസാരിക്കണം,
1: എന്നാലല്ലേ എനിക്ക് ആളിനെ അറിയാൻ പറ്റും.
0: അപ്പൊ എനിക്ക് അവളെ അമ്മേനെ കഴിഞ്ഞാൽ അവള് ശ്രീരേഖ, അത് അവളെ തന്നെ പറഞ്ഞത്, അവളെ പേര് ജയശ്രീ. അപ്പൊ അവളെ ഞാൻ പറഞ്ഞ വിളിക്കുമ്പോ പേര് പ്രത്യേകം പറയാം.
1: ജയശ്രീ എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ?
0: ആ ഈ സ്കൂളില് ഞങ്ങളുടെ സ്കൂളിലെ.
1: ആ ശരി ശരി ശരി,
0: ഈ സ്കൂളിലുള്ള കുട്ടിയാണ്.
1: വണ്ടിന്റെ
0: കൂടെ വരുന്ന കുട്ടി.
1: ഓ ശരി ശരി. അപ്പൊ ജയശ്രീ വീട്ടിലും ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്?
0: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
1: ശരി.
0: അത് കേട്ടിട്ടാണ് ഞാൻ എന്തോ അവ അമ്മ പറഞ്ഞു കൊടുത്തു, പറഞ്ഞ നിന്റെ വെച്ചിട്ട് പറഞ്ഞ ബിരിയാണിയാണ് ഈ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ അവക്കറിയാം.
1: ആ അതാണ് എനിക്ക്, ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നു അല്ലേ.
0: കേൾക്കുന്നുണ്ട്. അതിനിപ്പോ ഒരുപാട് പേര് ചോദിക്കണം, ഇപ്പൊ എന്ത് വിളിക്കാത്ത വിളിക്കാത്തേന്ന്.
1: അതാണ് മിനി ഇങ്ങനെ വിളിക്കാതിരിക്കണ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത.
0: അങ്ങനെ പിന്നെ റേഡി ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ഒരു ഫ്രീ ചാനൽ ഇടുമ്പോ ഞാൻ അതുകൊണ്ട് ഇപ്പൊ മൊബൈൽ ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം മൊബൈലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്താണ് ഇരുന്നത്.
1: കിട്ടാതിരിക്കാനുള്ള സാധ്യതയില്ലല്ലോ.
0: കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ
1: റേഡിയോക്ക് വല്ല പ്രശ്നമുണ്ടോ?
0: പ്രശ്നവും
1: അപ്പൊ ഇവിടത്തെ റേഡിയോക്കാണ് പ്രശ്നം.
0: അപ്പൊ ഇനി ഞാൻ വിളിക്കുമ്പോ ചോദിക്കണോന്ന് വിചാരിച്ചു, അവിടെ എന്തെങ്കിലും പ്രശ്നമോ നിലവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഉണ്ടായിരുന്നു ചോദിക്കണം. അപ്പൊ ആ പ്രശ്നമൊന്നും അല്ല അല്ലേ മാഡം?
1: അറിയില്ല, ഇവിടത്തെ റേഡിയോക്കാണോ പ്രശ്നം? പക്ഷെ ഇവിടെ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ആരും അങ്ങനെ പറയുന്നില്ലല്ലോ.
0: അത് തന്നെ, അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്പീക്കറിൽ കേൾക്കുന്നുണ്ട്.
1: ഓ ഓ,
0: പാട്ട് കേൾക്കുന്നുണ്ട്, റേഡി ഇടുന്നുണ്ട്.
1: ഇതിൽ എന്താണ് സത്യം സംഭവം എന്ന് നമുക്ക് അറിയില്ല.
0: അറിയില്ല.
1: പണ്ടൊരു കഥയിൽ പറഞ്ഞ പോലെ സത്യസംഭവം ഇതായിരുന്നു, ഏതായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പൊ ഇപ്പോഴും ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ?
0: ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കണം, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഇനി ഇറങ്ങാൻ. ഉറിയാക്കോടുള്ള ഒരു കുട്ടി മാത്രം, ഡ്രൈവർ ഉണ്ട്, ഞാനും.
1: ആ കുട്ടിയും കൂടെ ഇറക്കിയിട്ട് മിനി അവിടെ ഇറങ്ങും. മിനിയെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഡ്രൈവർ പോകും.
0: ഡ്രൈവറിന്റെ വീട്ടിൽ നടയിലാണ് വണ്ടി കിടന്നത്, ഡ്രൈവറിന്റെ സൗകര്യമായി.
1: അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാ? അതിന്റെ അതിന്റെ അടുത്താണ്?
0: അരശുമൂട്, അരശുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഉറിയക്കൂടെ കഴിഞ്ഞിട്ട് അരശുമൂട് എന്ന് പറയുന്ന
1: സ്ഥലത്താണ്. അരശുമൂട് അറിയാം.
0: ആ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ വീട് പൊന്നെടുത്തോളൂ.
1: അങ്ങോട്ട് നടന്നു പോകും. അതൊക്കെ ഉണ്ടാക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു അരശുമൂട് പൊന്നെടുത്ത ഒഴിയത് ഒരുവിധം നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ സ്വന്തം ടൂ വീലറിൽ വീട്ടിലേക്ക്
0: പോകും.
1: ചിന്താ കഥ. അപ്പോ എന്തായാലും കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മിനിയോട് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പം ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. ഇന്ന് ഏത് പാട്ട് വേണം?
0: ഞാൻ ചോദിച്ച പാട്ട് ശരിയൊരു പേര് അറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. മേലെ മാതേ നീലി പുതരിക്കും മഴ പെയ്താൽ ചോരുന്ന വീട്.
1: സിനിമ മറന്നുപോയ?
0: സിനിമ മറന്നുപോയി. നല്ല അറിയായിരുന്നു എനിക്ക്.
1: ഇങ്ങനെയൊക്കെ മറന്നുപോയ എന്ത് ചെയ്യും?
0: പക്ഷെ ബി വസന്തയാണ്
1: പാടിയെന്നറിയാം. ഇത് കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ പാട്ട്.
0: കൂട്ടുകുടുംബം
1: വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം പാടുന്ന പാട്ട്. മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. ആ പാട്ടാണ്.
0: സൂപ്പർ പാട്ടാണ്. അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ അവിടെ? എല്ലാരെയും തിരക്കെന്ന് പറയണേ.
1: ഇവിടെ ഞങ്ങളുടെ ഇവിടത്തെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം സുഖമായിരിക്കുന്നു.
0: സന്തോഷം.
1: മിനിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് കോളറാണ് താങ്കൾ. അപ്പൊ നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും ആയിട്ട് കേട്ടാലോ?
0: ശരി ശരി മാഡം.
1: ഓക്കെ മിനി. അപ്പോ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇന്ന് സംസാരിച്ചത് ഇന്നത്തെ ലാസ്റ്റ് കോളർ മിനിയാണ്. അങ്ങനെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. എന്തായാലും വിളിച്ചവരും സന്തോഷം പങ്കിട്ടവരുമായ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഒരു സ്നേഹം, ഈ ഒരു സൗഹൃദം എന്നെന്നും എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ ഞങ്ങൾക്കൊരു ചോദ്യം, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, നിശബ്ദനായ കൊലയാളി എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ് എന്നായിരുന്നു ചോദ്യം. അത് അമിതമായ രക്തസമ്മർദ്ദമാണ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഒരുപാട് പേർ വാട്സപ്പിലൂടെ ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇന്ദുവാണ് മുണ്ടേല നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും വാക്കുകൾ കൊണ്ട് തീർത്ത ഈ സായാഹ്നത്തിന് ഇവിടെ വിരാമമിടുമ്പോൾ പങ്കുവച്ച ചിന്തകളും പങ്കുചേർന്ന നിമിഷങ്ങളും നിങ്ങളുടെ മനസ്സിലൊരു വെളിച്ചമായി നിൽക്കട്ടെ. മറ്റൊരു ദിവസത്തിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. പൊലിഞ്ഞു പോകുന്ന ഓരോ വെയിലിലും നാളത്തെ പ്രഭാതത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓർമ്മകളുടെയും കവിതകളുടെയും ഈ സായാഹ്നം നിങ്ങളിൽ മനോഹരമായൊരു ഈണം, മനോഹരമായൊരു ചിന്ത ശേഷിപ്പിക്കും എന്ന് കരുതട്ടെ. പുതിയൊരു ദിവസം പുതിയ വെളിച്ചവുമായി പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. മിനിയാണ്, മിനി ചോദിച്ച പാട്ടാണ് പോക്കുവയൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

കേരളം നദികളുടെ നാടാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ ജനിച്ച് താഴ്വരകളെയും കൃഷിയിടങ്ങളെയും ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തഴുകി അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ് ഈ നാടിന്റെ ജീവനാഡികൾ. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും കാർഷിക സമൃദ്ധിയും മനുഷ്യവാസത്തിന്റെ വികാസവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുമെല്ലാം ഈ നദികളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിന്റെ നദികളെ അറിയണം. 1974 കേരളത്തിലെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമപരമായ നിർവചനങ്ങളും സംസ്ഥാന ജലവിഭവ രേഖകളും പ്രകാരം ഏകദേശം 15 കിലോമീറ്ററിലധികം നീളമുള്ള 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇവയിൽ 41 നദികൾ പശ്ചിമദിശയിലേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുമ്പോൾ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടൊഴുകി കാവേരി നദീതടത്തിന്റെ ഭാഗമാവുന്നു. വിസ്തീർണം താരതമ്യേന ചെറുതാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും സാന്ദ്രമായ നദീശൃംഖലകളിലൊന്നാണ് കേരളത്തിന്റേത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏകദേശം 244 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഇടുക്കിയിലെ ശിവഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് എറണാകുളം വഴി വേമ്പനാട്ട് കായലിൽ ചേരുന്നു. സംസ്ഥാനത്തിന്റെ വൈദ്യുത ഉൽപ്പാദനം, കുടിവെള്ള വിതരണം, ജലസേചനം, വ്യവസായ വികസനം എന്നിവയെല്ലാം പെരിയാറിനെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്ന വിശേഷണം ഈ നദിക്ക് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. 2 സ്ഥാനത്ത് 209 കിലോമീറ്റർ നീളമുള്ള ഭാരതപുഴയാണ്. നിള എന്ന പേരിൽ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഈ നദി സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും സംസ്കാരത്തിന്റെയും അനശ്വര പ്രതീകമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ അനേകം കവികളുടെയും കലാകാരന്മാരുടെയും പ്രചോദനമായ ഈ നദി പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ശേഷം 176 കിലോമീറ്റർ നീളമുള്ള പമ്പയാണ് കേരളത്തിലെ 3-ാമത്തെ വലിയ നദി. ശബരിമല തീർത്ഥാടനവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ നദി മതപരമായും സാമൂഹികപരമായും വലിയ പ്രാധാന്യമർഹിക്കുന്നു. 4 സ്ഥാനത്ത് 169 കിലോമീറ്റർ നീളമുള്ള ചാലിയാറും തുടർന്ന് ഏകദേശം 130 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴയും 178 കിലോമീറ്റർ നീളമുള്ള അച്ചൻകോവിലാറും 121 കിലോമീറ്റർ വീതം നീളമുള്ള കല്ലടയാറും മൂവാറ്റുപുഴയാറും 110 കിലോമീറ്റർ നീളമുള്ള വളപട്ടണം പുഴയും 105 കിലോമീറ്റർ നീളമുള്ള ചന്ദ്രഗിരി പുഴയും ഉൾപ്പെടുന്നു. ചാലക്കുടി പുഴയുടെ നീളത്തിൽ വിവിധ ഔദ്യോഗിക രേഖകളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നതിനാൽ ചില പ്രസിദ്ധീകരണങ്ങളിൽ അതിന്റെ സ്ഥാനം മാറിയേക്കാമെങ്കിലും കേരളത്തിലെ പ്രധാന നദികളിൽ ഒന്നാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല തന്നെ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ്. വെറും 16 കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ നദി നീളം കുറഞ്ഞതാണെങ്കിലും അതത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിലും കൃഷിയിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഒരു നദിയുടെ പ്രാധാന്യം അതിന്റെ നീളത്തിൽ മാത്രമല്ല, അത് സ്പർശിക്കുന്ന ജീവിതങ്ങളിലുമാണെന്ന് ഈ ചെറിയ നദി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ 44 നദികളിൽ 200 കിലോമീറ്ററിലധികം നീളമുള്ളത് പെരിയാറും ഭാരതപ്പുഴയും മാത്രമാണ്. അതുപോലെ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളും വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ്. എന്നാൽ വലിപ്പം ചെറുതെങ്കിലും കേരളത്തിലെ ഓരോ നദിയും ഓരോ പ്രദേശത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും കുടിവെള്ളത്തിന്റെയും കാർഷിക മേഖലയുടെയും അനിവാര്യ ഘടകങ്ങളാണ്. ഇന്ന് ഈ നദികൾ ഗുരുതരമായ വെല്ലുവിളികളെയാണ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, അനിയന്ത്രിതമായ മണലെടുപ്പ്, വ്യാവസായിക ഗാർഹിക മാലിന്യങ്ങൾ, നദീതടങ്ങളിലെ കയ്യേറ്റങ്ങൾ എന്നിവ നമ്മുടെ നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെയും ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മഴക്കാലത്ത് അതിരൂക്ഷമായ വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് രൂക്ഷമായ വളർച്ചയും അനുഭവപ്പെടുന്നതിന് ഈ പരിസ്ഥിതി നാശം ഒരു പ്രധാന കാരണമായി മാറിക്കഴിഞ്ഞു. നദികൾ വെറും ജലപ്രവാഹങ്ങളല്ല, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും സമ്പദ്വ്യവസ്ഥയും പരിസ്ഥിതിയും ഒരുമിച്ചൊഴുകുന്ന ജീവനാഡികളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മുടെ നദികളുടെ സ്വാഭാവിക ഒഴുക്കും നദീതടങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. നദികളെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെ മാത്രം സംരക്ഷിക്കലല്ല, വരും തലമുറയുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ കുറിച്ച് കേൾക്കാം. ആധുനിക ശാസ്ത്രത്തിന്റെ ചരിത്ര വഴികൾ രൂപപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ശാസ്ത്ര സംഘടനകളിലൊന്നാണ് 366 വർഷത്തെ സുദീർഘമായ ചരിത്രമുള്ള ലണ്ടനിലെ റോയൽ സൊസൈറ്റി. ലോകമെങ്ങുമുള്ള ശാസ്ത്രജ്ഞരുടെ സ്വപ്ന പദവിയായ ഈ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഈ നേട്ടത്തോടെ റോയൽ സൊസൈറ്റി ഫെലോ ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത എന്ന ചരിത്രപ്രധാനമായ പദവി ഇനി ഇവർക്ക് സ്വന്തം. ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ മൂത്ത മകളാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥനും മുൻപ് റോയൽ സൊസൈറ്റി ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിനാൽ ഇന്ത്യയിൽ നിന്ന് റോയൽ സൊസൈറ്റി ഫെലോ പദവി പങ്കിടുന്ന ഒരേയൊരു അച്ഛനും മകളും എന്ന അപൂർവവും ചരിത്രപരവുമായ ബഹുമതിയും ഇനി ഈ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്ന് ഈ പദവിയിലെത്തിയ മുൻഗാമികളുടെ നിര പരിശോധിച്ചാൽ ശ്രീനിവാസ രാമാനുജൻ, മേഘനാഥ് സാഹ, സത്യേന്ദ്രനാഥ് ബോസ്, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ തുടങ്ങിയ പ്രഗത്ഭരെ കാണാം. നൊബേൽ സമ്മാന ജേതാവായ സി വി രാമൻ 1924 ഫെലോ ആയെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ 1968 ഈ പദവി രാജിവെച്ചു. ശാസ്ത്രലോകത്ത് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് രാജിവെക്കുന്നത് അത്യപൂർവമാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടന്റെ രാജിയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം. അതേസമയം തികച്ചും അർഹരായിരുന്നിട്ടും ഇ കെ ജാനകി അമ്മാൾ, പ്രഫുല്ല ചന്ദ്ര റേ എന്നിവർക്ക് ഈ ബഹുമതി ലഭിക്കാതെ പോയത് ചരിത്രത്തിലെ ചില വിസ്മയങ്ങളാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് സ്ത്രീകൾ നേരിട്ടിരുന്ന കടുത്ത വിവേചനത്തിന്റെ നേർചിത്രമാണ് റോയൽ സൊസൈറ്റിയുടെ ചരിത്രം. 1660 സ്ഥാപിതമായ ഈ സൊസൈറ്റിയിലേക്ക് ഒരു സ്ത്രീക്ക് പ്രവേശനം ലഭിക്കാൻ നീണ്ട 360 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 1945 പ്രശസ്ത ക്രിസ്റ്റലോഗ്രാഫർ കാത്തലിൻ ലോണ്ടെയിൽ ആണ് സൊസൈറ്റിയിലെ ആദ്യ വനിതാ ഫെലോ ആയത്. ഇന്ത്യൻ വനിതകളുടെ ചരിത്രത്തിലേക്ക് വന്നാൽ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയെന്ന റെക്കോർഡ് പ്രശസ്ത ആരോഗ്യ വിദഗ്ധ ഡോക്ടർ ഗഗൻദീപ് കാങ്ങിനാണ്. വിവേചനത്തിന്റെ ഈ ദീർഘകാല ചരിത്രത്തെയും ലിംഗവിവേചനങ്ങളെയും ഭേദിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഇന്ത്യൻ വനിതയായി ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഈ പദവിയിലേക്ക് നടന്നുകയറുന്നത്. റോയൽ സൊസൈറ്റിയുടെ ചരിത്രത്തിലെ മറ്റൊരു രസകരമായ വസ്തുത, ഈ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഒരു ശാസ്ത്രജ്ഞനല്ല, മറിച്ച് ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്നതാണ്. 1841 ഫെലോഷിപ്പ് നേടിയ ആർദസീർ കർസറ്റ് ജി ആയിരുന്നു ആ വ്യക്തി. മുംബൈ തുറമുഖത്ത് മറൈൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുകളിൽ ഔദ്യോഗിക പദവിയിൽ നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയായിരുന്നു. ബോംബെ സ്റ്റീം ഫാക്ടറിയിലെ ചീഫ് എഞ്ചിനീയറായ അദ്ദേഹത്തിന് കീഴിൽ 100+ യൂറോപ്യൻ എഞ്ചിനീയർമാരും വെള്ളക്കാരായ ജീവനക്കാരും അക്കാലത്ത് ജോലി ചെയ്തിരുന്നു. 360+ വർഷത്തെ ചരിത്രമുള്ള റോയൽ സൊസൈറ്റിക്ക് നോബൽ പുരസ്കാരത്തോളം തന്നെ പൊലിമ കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആധുനിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ബ്രിട്ടന്റെ ആഗോള സ്വാധീനത്തിലുണ്ടായ ഇടിവ് ഇത്തരം ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പഴയ പ്രതാപത്തെയും നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഈ ഫെലോഷിപ്പ് പദവി. ലിംഗവിവേചനങ്ങളുടെയും പ്രാദേശിക മുൻവിധികളുടെയും മതിലുകൾ തകർത്ത് അന്താരാഷ്ട്ര ശാസ്ത്രവേദികളിൽ ഇന്ത്യൻ വനിതകൾ തങ്ങളുടെ കൊടിപടലം പാറിക്കുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ ഈ നേട്ടം. ആഗോള ആരോഗ്യ മേഖലയ്ക്ക് അവർ നൽകിയ സംഭാവനകൾക്കുള്ള തികഞ്ഞ അംഗീകാരം കൂടിയാണ് ഈ ആദരം. വരും തലമുറയിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ശാസ്ത്ര ഗവേഷണ രംഗത്ത് കടന്നു വരാൻ ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ ഈ ചരിത്ര നേട്ടം എന്നും വലിയൊരു പ്രചോദനമായിരിക്കും.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: പ്രബോധന ചിന്ത.
4: സ്നേഹമില്ലാത്ത ശരീരം ഉണക്കമരം പോലെ, അതിനെന്ത് ആർദ്രത, എന്തു തണൽ. തളിരും പച്ചയും പൂവും കായും എവിടെ? ചില്ലകളെവിടെ? ചില്ലകളിൽ വന്നിരുന്ന് പാടുന്ന കിളികളെവിടെ? വള്ളുവർ ചോദിക്കുന്നു. മരുഭൂമിയിൽ പട്ടുനിൽക്കുന്ന മരം എന്നെങ്കിലും തളിർക്കുമോ? അതുപോലെയുള്ളൂ ഉള്ളിൽ ഒരിറ്റു സ്നേഹമില്ലാത്തവൻ്റെ കുടുംബജീവിതവും. സ്നേഹത്തിൻ്റെ ആർദ്രത വറ്റാതെ നിലനിൽക്കുന്ന ശരീരം മാത്രമേ ശരീരമാകുന്നുള്ളൂ. അങ്ങനെയല്ലാത്ത ഒന്ന് വെറുതെ ഒരെല്ലിൻകൂടിന് പുറത്ത് തോൽ പുതച്ച ഒരു രൂപം മാത്രം. അങ്ങനെയൊന്നിൻ്റെ നിലനിൽപ്പിന് എന്താണൊരു അർത്ഥം? ഒരാളും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടായി തുടങ്ങുന്നുവോ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് കാര്യമായ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. സ്നേഹം പറഞ്ഞു തീർക്കാൻ പറ്റില്ല, പാടി തീർക്കാൻ പറ്റില്ല, എഴുതി തീർക്കാനും പറ്റില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും സ്നേഹത്തെപ്പറ്റി വീണ്ടും വീണ്ടും പറയുന്നത്, പാടുന്നത്, എഴുതുന്നത്. ജീവിതത്തോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരേ ഒരു വികാരം സ്നേഹമാണ് എന്നതാണ് അതിനു കാരണം. ലോകത്ത് നമുക്ക് ആദരിക്കാനുള്ളതും നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നതുമായ രണ്ടു വസ്തുക്കളെയുള്ളൂ, സ്നേഹവും ജ്ഞാനവും. സ്നേഹം യുദ്ധം ചെയ്ത് നേടാനാവുന്ന ഒന്നല്ല, മറ്റാരുടെയെങ്കിലും പക്കൽ നിന്ന് പിടിച്ചു പറിക്കാനാവുന്നതുമല്ല, മോഷ്ടിച്ചെടുക്കാനാവുന്നതുമല്ല. അത് കൊടുക്കാൻ മാത്രമുള്ളതാണ്, കൊടുക്കുന്നതിലൂടെ നേടാൻ മാത്രമുള്ളതാണ്. മനുഷ്യരാശിക്ക് ഒരൊറ്റ മതമേയുള്ളൂ, സ്നേഹം.
5: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂലൈ 28-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1794 ജൂലൈ 28, മാക്സിമിലിയൻ റോബ്സ്പിയർ എന്ന ഭീകര സ്വേച്ഛാധിപതി ഗില്ലറ്റൻ ഛേദത്തിന് വിധേയമായിരിക്കുന്നു. 1945 ജൂലൈ 28, രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് രാഷ്ട്രീയ നിരീക്ഷകരെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലേബർ പാർട്ടി നേതാവ് ക്ലമൻ ആറ്റ്ലി ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സാന്ത്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ബീഗം അക്തർ പാടുന്നത് കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ശുഭാ മുദ്ഗാളിന്റെ ഗീതം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ

ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലി മരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ എനിക്ക് കേൾക്കാം കുമാരഗന്ധർവയുടെ പാട്ട്.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസിന്റെ ഒരു കീർത്തനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
1: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, ഡിഎംകെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തു വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരി കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു.

0: ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: അടുത്തമായിരിക്കുന്ന സന്ധ്യകൾ നെയ്യാമ്പലികൾ 100 1000 എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നതുപോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഉസ്താദ് റഷീദ് ഖാന്റെ പാട്ട് കേൾക്കാം.

ഇന്ത്യ മരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞ ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ച കുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതടഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി പണ്ഡിറ്റ് ഭീംസെൻ ജോഷി പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിൻ്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കൗശിക് ചക്രബർത്തി പാടുന്നത് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. കാത്തിരുന്നു കേൾക്കാം കവിത പോലെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പാട്ടുകളുടെ മാധുര്യം നുകരാൻ, വർത്തമാനത്തിലൂടെ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കാൻ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഓരോ പാട്ടിനുമൊപ്പം ഹൃദയം തുറക്കുന്ന വാക്കുകളുടെ ഇന്ദ്രജാലം നമുക്ക് ശ്രവിക്കാം. സങ്കടങ്ങളും സന്തോഷവും വിശേഷവും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണിത്. അല്പനേരം നമുക്ക് പരസ്പരം താങ്ങാവാം, തണലാവാം, കൂട്ടാവാം. ഹൃദ്യവും സുഖദവുമായ സംഭാഷണത്തിനും ഇഷ്ടഗാനങ്ങൾക്കും വേണ്ടി നമുക്ക് ഒരുമിക്കാം. തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ഇതാരാണ്? വലിയമേലയിൽ നിന്ന് ബാബു ചേട്ടാ, പറഞ്ഞോളൂ.
2: ഇവിടെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ എല്ലാരും സുഖമായിരിക്കുന്നു.
1: ഞാൻ ഒന്നും ചോദിക്കണ്ടല്ലോ, എല്ലാം ഇങ്ങോട്ട് പറയല്ലേ. അതന്നെ അതന്നെ, ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കണ്ടല്ലാന്ന് പറഞ്ഞതാ. ഇവിടെ എല്ലാവർക്കും സുഖം. ഇന്ന് കുറച്ച് ശ്രോതാക്കളൊക്കെ ഇവിടെ വന്നിരുന്നു, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് റേഡിയോയിലൂടെ പറഞ്ഞില്ലേ പ്രോഗ്രാമിനെ കുറിച്ച്? അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കുറച്ച് ശ്രോതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വന്ന് ഒരു മണി കഴിഞ്ഞപ്പോ തിരിച്ചു പോയി. മിത്രദേവന്റെ കേസല്ല ഇത്, കരുണാസായി റേഡിയോയുടെ കേസാണ്. കരുണാസായി റേഡിയോയിലെ അടുക്കള എന്ന് പറയുന്ന സെഗ്മെന്റും 500 എണ്ണമായി. അപ്പൊ അതിന്റെ ഒരു അതിന്റെ കുഞ്ഞൊരു ഫങ്ഷൻ ആയിരുന്നു ഇവിടെ നടന്നത്. അതിൽ കുറച്ച് ഗസ്റ്റുകളും കുറച്ച് ശ്രോതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കുറെ പേര് വന്നു. നമ്മള് സ്ഥിരം റേഡിയോയിലൂടെ വിളിക്കുന്ന, നമ്മളുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്ന കുറച്ച് ശ്രോതാക്കളൊക്കെ വന്നിരുന്നു. നമ്മൾ അവരെയൊക്കെ കണ്ടു, വർത്തമാനം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു, ചായ കുടിച്ചു, പിരിഞ്ഞു. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഞങ്ങൾക്ക് വേണ്ട പാട്ട് അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. പാട്ടുണ്ടല്ലോ,
1: അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. ബാക്കി പാട്.
2: അന്ന് നിന്റെ
1: വന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി.
2: ആ
1: പാട്ടാണ് വേണ്ടത്. എല്ലാവർക്കും കൂടെ വേണ്ടിട്ടല്ലേ?
2: ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്, നമ്മളെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ്.
1: അത് തന്നെ, എല്ലാവർക്കും വേണ്ടി തന്നെ,
2: എല്ലാവർക്കും കൂടെ തന്നെ.
1: നമ്മളെ ഉണ്ണിച്ചേട്ടന് സുഖമാണല്ലോ?
2: ഉണ്ണിച്ചേട്ടന് നല്ല സുഖം.
1: ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയണേ.
2: അന്വേഷിച്ചു പറയാമല്ലോ.
1: ശരി, അപ്പൊ ഭാസ്കരൻ ചേട്ടൻ അവിടെ ഉണ്ടോ?
2: ഭാസ്കരൻ ചേട്ടനും ഉണ്ട്. ഭാസ്കരൻ ചേട്ടന്റെ പല്ലൊക്കെ പോയി.
1: പല്ലൊക്കെ പോയാ?
2: ഓ, രണ്ടോ ഇനി ഒന്നാ രണ്ടാ പല്ലേ, അതാണ് സംസാരിക്കാത്തത്.
1: എല്ലാ പല്ലൊക്കെ ഇളകിയിട്ട് അടിപൊളി ആയിട്ട് കൊച്ചരി പല്ല് വെക്കാൻ പറയണം.
2: അന്നാണ് ഞങ്ങളും പറയണത്.
1: എന്നിട്ട് കൊച്ചരി പല്ലുള്ള മോന കാട്ടി നമ്മളോട് ചിരിക്കാൻ പറയണം. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? ഓക്കേ
2: ഓക്കേ,
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. പ്രണയവും സുഗന്ധവും സുഖവും ദുഃഖവും സന്തോഷവും വേർപാടും ഒത്തുചേരലും ജീവിത ഗന്ധവും നിറഞ്ഞ പാട്ടുകൾ നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? ദേവത ചക്രവാവയാണ് വിളിക്കുന്നത്. കുഞ്ഞുവാവ വസുമതിയാണോ?
1: അതെ.
0: ആ പറഞ്ഞോളൂ വസുമതി കുട്ടി, പറയൂ. അടുക്കള അല്ലെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ട് പോവല്ലേ? അടുക്കള നല്ലതായിട്ട് പോലെ വീടിന്റെ അടിസ്ഥാനം തന്നെ തകർന്നു പോകില്ലേ? അടുക്കളയുടെ പ്രോഗ്രാം ഒക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു പോയി. അവശ്യതയൊന്നും ആയില്ല തന്നെ. വയ്യ വയ്യ എന്ന് കേക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം.
1: സങ്കടം തന്നെ.
0: സത്യമായിട്ടും
1: ബിന്ദുവിന്റെ അച്ഛൻ മരിച്ചു ഏഴ് അഞ്ചാനിയാണെന്ന്.
0: പോയാ?
1: ഞാൻ ഒന്നും വഴിയിറങ്ങണില്ല.
0: ബിന്ദു ബിന്ദു പോയാന്ന്?
1: ബിന്ദു ഇല്ല, ആറ് ദിവസം കൂടെ വരുന്നില്ല. എന്നിട്ട് ഇന്നലെ കാലത്ത് ഇവിടെ വന്നിട്ട് പോയി.
0: ആര് നോക്കണേ? അപ്പം
1: താഴെ മരളി

0: ഇല്ലല്ലോ, അവിടെ നിന്ന് തന്നെ ആകെ
1: ആ
0: ഉണ്ടായിരുന്നു.
1: ശരി ശരി ശരി. ഒരു
0: അവന്റെ
1: ഒരു ബിന്ദു ഇല്ലെങ്കിൽ ഒരു മുരളി ഉണ്ടല്ലോ.
0: ഭാര്യ ന്യൂസിലൻഡിൽ നിന്ന് വന്ന് ചാലഞ്ചായി.
1: അത് ശരി.
0: അത് മോളെ പ്രസവത്തിന് വേണ്ടി പോയിരുന്നു.
1: ഓക്കെ,
0: അങ്ങനെ പോയിട്ട് വന്ന് മോയ് അവരടുത്ത മാസം 25-ാം തീയതി വരും. ഞാൻ വെനങ്ങാന്ന് ആ പേട്ടുള്ള പത്മമാർ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചുണ്ട് കിടക്കായിരുന്നു.
1: എന്തായിരുന്നു പറഞ്ഞേ?
0: 42 വർഷം ഭാര്യ ഭർത്താവ് താമസിച്ചതിന് ഭയങ്കര ഒരു സന്തോഷം പറഞ്ഞു അതിൻ്റെത്.
1: നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ.
0: 53 വർഷം ഞങ്ങൾ, 53 വർഷവും 4 മാസവും.
1: മഹത്തായ 53 വർഷങ്ങൾ
0: 4 മാസവും.
1: എന്തായാലും സമ്മതിക്കണം, പരസ്പരം അടിയും വഴക്കും ഒന്നും ഇല്ലാതെ സ്നേഹത്തോടെ അങ്ങനെ
0: പോവാം.
1: പിണക്കമൊക്കെ സ്വാഭാവികല്ലേ, കാലങ്ങളോടെ മനസ്സിൽ വയ്ക്കുന്നതാണല്ലോ ഏറ്റവും വലിയ ദോഷം. അത് വച്ച് പെരുമാറുക എന്നുള്ളതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം.
0: അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് ഞാൻ നേരിട്ട് കണ്ടത് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. കാരണം എന്താണെന്നറിയാം, ഒരു പട്ടാളത്തിൻ്റെ ഭാര്യയായിട്ട് 53 വർഷം ജീവിച്ചില്ലേ.
1: അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ എല്ലാരും കേക്കട്ടോ, അങ്ങനെ 53 വർഷങ്ങളാണ് വസുമതി അമ്മ. ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു?
0: കൃഷ്ണൻകുട്ടിപ്പിള്ള.
1: ആ കൃഷ്ണൻകുട്ടിപ്പിള്ളയും വസുമതി അമ്മയുടെ 53 വർഷങ്ങളാണ് വളരെ മനോഹരമായ ഒരു ജീവിതം.
0: പക്ഷെ ഞങ്ങൾ ഉയർച്ചങ്ങളിലായിരുന്നു.
1: ഓ,
0: അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി.
1: അങ്ങനെ കാലം അങ്ങനെ കടന്നു കടന്നു പോയി.
0: ഇപ്പൊ 5.5 വർഷം കൊണ്ട് കിടന്ന് അനുഭവിക്കണം.
1: സങ്കടപ്പെടണ്ട, ഇത്രയിനേക്കാളും വയ്യാത്ത ആൾക്കാരുണ്ടെന്ന് അങ്ങ് വിചാരിക്കുക.
0: ഇപ്പൊ നാളെ വരുന്നു വരുമെന്ന് സഞ്ചാരി കഴിഞ്ഞതുകൊണ്ട് മാമി ഒറ്റയ്ക്ക് ഉള്ളതെന്നും പറഞ്ഞോട് അവിടെ പറഞ്ഞോണ്ട് നിക്കണം. നിങ്ങൾ വരുമെന്ന് പറയുന്നു
1: പിന്നെ വസുവിനെ ആര് നോക്കും വന്നില്ലെങ്കിൽ. വസുവിനെ നോക്കാനായി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരുക. ഇന്നപ്പോ ഏത് പാട്ട് വേണം
0: സ്വാമി? ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആതിരയാണോ ഇരുന്നേ അവിടെ?
1: ആതിരയാണെന്ന് തോന്നുന്നു. ആ തന്നെ
0: സംസാരിക്കാൻ വയ്യായിരുന്നു, ഭയങ്കര തൊണ്ടവേദന.
1: അപ്പൊ സ്വാമി അയ്യപ്പന്റെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാമിയെ ശരണമയപ്പ നമുക്ക് പാട്ട് കേൾക്കാം.
0: പാട്ട് കേൾക്കാം. എന്തെങ്കിലും ഭയങ്കര പരാതി ഉണ്ടായിരുന്നു, അതും കേട്ട് ഞാൻ പുതിയ ആളുകൾ ഉള്ളപ്പോഴും പിന്നെ പഴയ ആളുകളാരെയും വിളിക്കാൻ സമ്മതിക്കണില്ല. അതൊന്നുമില്ല, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 10 പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ലല്ലോ.
1: കിട്ടിയില്ല, പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല,
0: ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
1: ഇതിലൊന്നും ഒരു മനഃപൂർവ്വത ഇല്ലല്ലോ.
0: പിന്നെ എല്ലാ പാട്ടുകളും നല്ലതല്ലേ, കേട്ടോണ്ട് കിടക്കണം.
1: അത്രേ ഉള്ളൂ. ശരി, അപ്പൊ പാട്ട് കേൾക്കാമോ?
0: പരാതിയൊന്നും പറയേണ്ട ആവശ്യമില്ല,
1: പരാതിയൊന്നും വേണ്ട, സുഖമായിട്ടിരിക്കണം.
0: ജന്മനാളൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞ് ഇനിയിപ്പൊ ആശംസയില്ല.
1: ആശംസയൊന്നും വേണ്ട, ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹം കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതി.
0: വന്ന് കണ്ടത് കൊണ്ട് ആ സ്നേഹം എന്നും എന്റെ മനസ്സിലുണ്ടാവും.
1: മതി, ആ സ്നേഹം മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ.
0: നോക്കട്ടെ, ജീവിക്കാൻ നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ 3-ാം തീയതിയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം അവിടെ വരും, ചേട്ടന്റെ ആണ്ടിന് മുമ്പ് ഒരു ദിവസം വരും.
1: ഓക്കെ ഓക്കെ, വരണം.
0: മുരളി വന്നപ്പോ കണ്ടില്ല എന്ന് പരാതി.
1: മുരളി 10 മിനിറ്റ് നിൽക്കാൻ ഞാൻ മര്യാദക്ക് മുരളി എടുത്ത് പറഞ്ഞു
0: കേട്ടില്ല.
1: ഞാൻ ഒരു സ്ഥലത്തായി പോയോണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്ത.
0: അന്ന് ഭാര്യയും കൂടെ വന്നായിരുന്നു, അവന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു.
1: മുരളിയും കാണാൻ പറ്റില്ല, ഭാര്യയും കാണാൻ പറ്റില്ല, എന്താ ചെയ്യുക? അതെ അതെ അതെ. അപ്പൊ നമുക്ക് സ്വാമിയപ്പന്റെ പാട്ട് കേൾക്കാമോ?
0: ഓക്കെ,
1: കേട്ട് ആശ്വസിക്കൂ. ശരി ശരി ശരി. ഓക്കെ
0: ഓക്കെ,
1: യെസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.
1: ഖുശി കി ബാത് ഹേ യീ പിച്ലേ വർഷ് ഇസേ അനേക കാര്യ കിയേ ഗയേ ഹേ ജിൻമേ ഭാരതീയതാ കി ഭാവന കാ വിസ്താർ ഹുവാ ഓർ ഹംനേ ഔപനിവേശിക് മാനസികതാ കേ അവശോഷ് കോ ഖതം കർനേ കി ഓർ ഠോസ് കദം ഉഠായേ ഹേ. വികാസ് ഓർ ജനസേവാ കി യേ യാത്ര നിരന്തര ആഗേ ബഢേഗി തഥാ ഹം സബ് നേ സങ്കൽപ ഉത്സാഹ കേ സാഥ് അപ്നേ ലക്ഷ്യോ കി ഓർ അഗ്രസര ഹേ.
0: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൌപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
2: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10-ന്റെയും 20-ന്റെയും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN രാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പരസ്പരം നമുക്ക് സന്തോഷവും സങ്കടങ്ങളും ഒക്കെ കൈമാറാം. പാട്ടും കൂട്ടും വർത്തമാനവും ആയിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ, ഭൂമിയും പ്രകൃതിയും പൂക്കളും നക്ഷത്രങ്ങളും ഒക്കെ ഒരുമിക്കുന്ന സുന്ദര ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. മനസ്സിന് സാന്ത്വനമായ കുറച്ച് വാക്കുകൾ നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ മേഡം, സൗമ്യയാണ്.
1: ആ പറഞ്ഞോളൂ സൗമ്യ. സുഖാണല്ലോ?
2: അവിടെ എല്ലാവർക്കും സുഖമല്ലേ?
1: ഇവിടെ എല്ലാവർക്കും സുഖം. ഇത് സുഖം വേണ്ടേ? അല്ല, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് വെച്ചാ എനിക്ക് തോന്നിയ സുഖമൊന്നും വേണ്ട എന്ന് തോന്നി.
2: അയ്യോ, എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കണം.
1: എല്ലാവരും സന്തോഷവും സമാധാനവുമായി ഇരിക്കട്ടെ അല്ലേ?
2: അതെ തന്നെ.
1: മനഃപൂർവ്വമായി ആരെയും സങ്കടപ്പെടുത്താതിരിക്കുക.
2: ഇല്ല ഇല്ല ഇല്ല, തീർച്ചയായിട്ടും.
1: സൗമ്യ അങ്ങനെ അല്ലല്ലോ, സൗമ്യ ഒരു നല്ല കുട്ടിയല്ലേ? അല്ലേ?
2: തീർച്ചയായിട്ടും.
1: ഒരു നക്ഷത്ര കുഞ്ഞു പോലെ നല്ല കുട്ടിയാണ്. അയ്യടാ, കേട്ടങ്ങനെ സൂചിച്ചിരിക്കയാണ്. പറഞ്ഞ ചോറൊക്കെ കഴിച്ചാ?
2: ഇന്ന്
1: എന്തോന്നായിരുന്നു?
2: ഇന്ന് വാഴക്ക.
1: വാഴക്ക മാത്രമേ കഴിച്ചോളാം?
2: വാഴക്കും വെച്ച് ചോറും വെച്ചൊരു മോര്.
1: വാഴയ്ക്ക വെച്ച് എന്ത് ചെയ്ത്? അങ്ങനെ പറയണം. പിന്നെ വാഴയ്ക്ക ഞാൻ വിചാരിച്ചു പച്ച വാഴയ്ക്കും കഴിച്ച് ചോറ് നിന്ന് ഞാൻ വിചാരിക്കൂലേ. വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും മോരും ചോറും മതി, അത്രയൊക്കെ ധാരാളം. സിമ്പിൾ, വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ സിമ്പിൾ ഫുഡിനോളം വരില്ല ഒരു കുഴിമന്തിയും. എന്നത്തെ പോലെ എന്റെ അടുത്ത് ചോറ് കഴിച്ചാൽ ചോദിച്ചാൽ ഇന്നത്തെ എന്റെ ഉത്തരം ചോറ് കഴിച്ചിരുന്നാണ്, സമയം കിട്ടിയില്ല. ഇനി പോയിട്ട് വേണം എനിക്ക് കഴിക്കാൻ.
2: അത് ശരി. എന്ത് പറ്റി?
1: അത് എന്തിനൊക്കെയോ ഓടി നടന്നിട്ട് അവസാനം ചോറ് കഴിക്കാൻ സമയം കിട്ടിയില്ല.
2: അയ്യോടാ,
1: കുഴപ്പമില്ലടാ, ഞാൻ പോയി കഴിക്കും.
2: ഓക്കെ ഓക്കെ,
1: ഇതിന്റെ ഇരട്ടി ഇതില് ഞാൻ പോയി കഴിക്കും.
2: ഓക്കെ ഓക്കെ,
1: നന്നായിട്ട് വിശക്കട്ടെ, അപ്പോഴും വേണം ഒരു പറ ചോറ് കഴിക്കും. അപ്പൊ സൗമ്യ, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ?
2: ആ അച്ഛൻ സുഖം മേഡം.
1: ചേട്ടനൊക്കെ സുഖല്ലേ?
2: എല്ലാരും സുഖം മേഡം.
1: ഓണമൊക്കെ ഇനിയിപ്പൊ വരും, തിരുവനന്തപുരം ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും.
2: അതെ, തിരക്ക് വന്ന്, റോഡ് മുഴുവൻ തിരക്കാ.
1: കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഈ വിഷമതകളൊക്കെ ഉണ്ടായപ്പോ ഓണത്തിന്റെ ഒന്ന് കുറഞ്ഞു.
2: അതന്നെ,
1: ചൂരന്മല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ
2: കൊറോണയുടെ പ്രശ്നം, ആ പ്രശ്നങ്ങളൊക്കെ വന്നു.
1: കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് കുറേക്കലായി. ചൂരൽമലയുടെ വിഷയമായിരുന്നു കഴിഞ്ഞ വർഷത്തെ
2: വിഷയം.
1: കുട്ടിക്ക് ഒന്നും അറിയില്ല എന്താ ഇപ്പൊ ചെയ്യാ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വിഷയം അതായിരുന്നു, ഒരുപാട് വിഷമതയൊക്കെ ഉള്ള ഒരു വർഷമായിരുന്നു അത്. പിന്നെ എല്ലാ വിഷമങ്ങളും നമ്മള് മനുഷ്യരല്ലേ, എല്ലാം മറക്കും. നാളെ ഒരു നല്ലത് വരും എന്ന് വിചാരിച്ച് നമ്മളെല്ലാം മറക്കും.
2: അതന്നെ, തീർച്ചയായിട്ടും.
1: അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ വരട്ടെ അല്ലേ?
2: അതന്നെ.
1: അപ്പൊ ഈ വർഷമെങ്കിലും എറണാകുളത്ത് പോകാൻ പറ്റിയാ?
2: ഇല്ല, ഇപ്പൊ അച്ഛൻ ഇപ്പൊ അവിടെ പോകുന്നോണ്ടേ ഇപ്പൊ എങ്ങോട്ടും പോ, മൂന്ന് മാസായി, മൂന്ന് നാല് മാസായി എങ്ങോട്ടും പോവാണ്ടിരിക്കുന്നു.
1: അച്ഛൻ ജോലി കിട്ടിയില്ലേ?
2: അതന്നെ, അതുകൊണ്ട് ഇപ്പൊ ഈ പ്രദേശത്ത് മാത്രമേ ഇപ്പൊ പോവാൻ പറ്റുന്നുള്ളൂ.
1: അച്ഛന് ജോലി കിട്ടിയെന്നുള്ളത് ഒരു സന്തോഷമല്ലേ?
2: അതന്നെ, തീർച്ചയായിട്ടും.
1: ഓക്കെ,
2: അതുകൊണ്ട് ഇപ്പൊ എന്താ, ഈ പ്രദേശം മാത്രമേ പോവാൻ പറ്റുന്നുള്ളൂ.
1: അച്ഛന് ലീവ് ഇല്ല, അമ്പലം ഒന്നും തുറക്കാതിരിക്കാനും പറ്റൂല.
2: പറ്റൂല,
1: ദൈവങ്ങൾക്ക് എന്നും പൂജയും കാര്യങ്ങളും കൊടുത്തില്ലേ അവര് പിണങ്ങും.
2: അതന്നെ,
1: ഇപ്പൊ പെട്ടിരിക്കുന്നത് നമ്മുടെ സൗമ്യയാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല സൗമ്യ.
2: അതന്നെ, എന്തായാലും ഒരു എന്തായാലും
1: അതാണ്. ആ ചേട്ടൻ എന്തെങ്കിലും പറയണം, എന്നെ ഒന്ന് കൊണ്ടു പോകൂ ചേട്ടാ എന്ന് പറയും.
2: അവനും ഓഫീസിലോട്ട് പോകണ്ടേ?
1: എല്ലാരും തിരക്കിലാണ്, എന്താ ഇപ്പൊ ചെയ്യണത്? ശരി, എന്തോ ഒരു അവിടെ റേഞ്ചിന്റെ ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് മറ്റേ
1: ശ്രീരാമനാമം.
2: അതെ അതെ.
1: അപ്പൊ നമുക്ക് രണ്ടു പേര് പാടിത്തരൂ?
2: ഓ, തീർച്ചയായിട്ടും
1: പാടിക്കോ.
2: ശ്രീരാമനാമം ജപസാരസാഗരം, ശ്രീപാദപത്മം ജനിമോക്ഷദായകം, സരയൂ നദി പോ തിരയിടുമാത്മാവിൽ, ശ്രീരാമനാമം ജപസാരസാഗരം.
1: ഓക്കെ. അപ്പോ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാൻ ഓണത്തിനൊക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. തിരുവനന്തപുരമൊക്കെ ഇങ്ങനെ തിരക്കിൽ ഇങ്ങനെ അല്ലേ, ജനസമുദ്രമായിരിക്കും, ജനസമുദ്രം. അതിലൂടെ സൗമ്യക്കും ഇങ്ങനെ ഒഴുകി നടക്കാം.
2: അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, അഡ്വാൻസ് എല്ലാവർക്കും ഹാപ്പി ഓണം.
1: ഓ, ഈ വർഷം ആദ്യത്തെ ഹാപ്പി ഓണം സൗമ്യയുടെ വകയാണ്. ഇരിക്കട്ടെ.
2: അപ്പൊ
1: ഓക്കെ, അപ്പൊ എല്ലാരടുത്ത് അന്വേഷണം പറയണേ.
2: തീർച്ചയായിട്ടും.
1: ശ്രീരാമനാമം നമുക്ക് കേൾക്കാം.
2: ഓക്കെ ഓക്കെ മാഡം,
1: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ സൗമ്യയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ നമ്മുടെ പ്രിയ ശ്രോതാവാണ് അങ്ങ് തെക്കേ കോട്ടയിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത്, തിരുവനന്തപുരത്ത്. അപ്പം നമ്മളൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞ ഒരു മടിയില്ലാതെ ദാ അങ്ങ് പാട്ടെന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായാലും സൗമ്യ ആവശ്യപ്പെട്ട ശ്രീരാമനാമം എന്നുള്ള പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേയിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം. ഓർമ്മകളെ നെഞ്ചിലേറ്റാനും മുറിവുകൾക്ക് മരുന്നാവാനും ഉറക്കത്തെ മാടി വിളിക്കാനും ഒക്കെ പാട്ടുകൾക്കും നല്ല വർത്തമാനങ്ങൾക്കും കഴിയും. പോക്കുവേയിലൂടെ നമുക്ക് ഇഷ്ട വർത്തമാനങ്ങളും ഇഷ്ട ഗാനങ്ങളും ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ്, വടക്കേ വാവനൂര.
0: വടക്കേ വാവനൂര് പറയൂ.
1: എന്താ നാട്ടില്? മഴയാണ്, രാവിലെ തുടങ്ങിയതാണ്. മഴ വരാത്ത മഴ
0: അവിടെയോ?
1: ആ,
0: ഇവിടെ മഴ പെയ്യണമെന്നുണ്ട്, പക്ഷെ പെയ്യുന്നില്ല.
1: ആ, നമ്മുടെ മഴ ദിവസം തന്നെയാണ്.
0: ആ, കേരളത്തിലെ ഒരു എന്താണ് ഒരു നിർദ്ദേശമൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം, മഴ പെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്.
1: പറയുന്നുണ്ട്, വടക്കൻ കേരളത്തിൽ മഴ ആവുമെന്നും പറഞ്ഞിട്ടുണ്ട്.
0: ആ, വടക്കൻ കേരളത്തിൽ മഴ പെയ്യല്ലേ ഇപ്പൊ?
1: ആ, അപ്പൊ അതിനെ ഞങ്ങളിപ്പോ വടക്കൻ കേരളമാണല്ലോ.
0: അതെ അതെ, തെക്കൻ കേരളത്തിൽ അവിടുത്തെ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉണ്ടാവട്ടെ അല്ലേ. അതെ അതെ, നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കുക,
0: ഒരു അപകടങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. കഴിഞ്ഞ ഓണ സമയത്തൊക്കെ നമ്മൾ വിഷമിച്ചത് പോലെയൊന്നും ആർക്കും ഒരു സങ്കടങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ.
1: നമുക്ക് പ്രാർത്ഥന.
0: അതെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് പൂവിരിയും പുലരി എന്ന സിനിമ ഉണ്ടായിരുന്നു, കണ്ടു നിന്നെ സുന്ദരി പെണ്ണി ഏതു കീനാവിൽ. ആ പാട്ട്?
0: ആ, എനിക്ക് ആ പാട്ട് അത്ര പരിചയമില്ല.
1: കേട്ട് നോക്കുക, അപ്പൊ അറിയാം.
0: സിനിമയുടെ പേര് ഏതാ?
1: പൂവിരിയും പുലരി.
0: പൂവിരിയും പുലരി, ഇതൊക്കെ
1: മമ്മൂട്ടി, ശങ്കർ, രാജകുമാർ, അംബിക എന്നുള്ളവരൊക്കെ അഭിനയിച്ച സിനിമയാണ്.
0: അതന്നെ സിനിമയൊക്കെ എവിടുന്ന് തപ്പിയെടുത്തോണ്ട് വരുന്നു? പൂവിരിയും പുലരി.
1: അതെ, പൂവിരിയും പുലരി.
0: ശരി, അപ്പൊ അതിൽ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കേൾക്കാം. കണ്ടു കണ്ടു സുന്ദരി സൗഹൃദവാണി ഗ്രൂപ്പിന്. ഓക്കെ ഓക്കെ, ബൈ. പോക്കുവേയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ വടക്കേ വാവന്നൂരാണ് പി വി മുഹമ്മദ് ഇപ്പൊ സംസാരിച്ചത്. പൂവിരിയും പുലരി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി അത് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രോതാക്കളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു ദിവസമാണ്. ശബ്ദങ്ങളിലൂടെ മാത്രം നമ്മൾ കേൾക്കുന്നവർ, കാണുന്നവർ, സ്നേഹം പങ്കുവയ്ക്കുന്നവർ. അപ്പോ ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഷെർലി മന്നൂർക്കാണ്.
0: പറഞ്ഞോളൂ ഷെർലി മന്നൂർ.
1: ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ കേറിയത്, ഞാൻ വിചാരിച്ചത് റേഡിയോ ഒന്ന് ഇടാന്ന്. അപ്പോഴത്തേക്ക് പാട്ടാണ് തുടക്കം. വിളിച്ചു നോക്കി കിട്ടി.
0: ഇന്ന് വെള്ളനാട് വരെ വന്നിട്ട് തിരിച്ച് മന്നൂർക്കോണത്ത് എത്തിയതാണ്.
1: ഇപ്പൊ എത്തിച്ചെന്ന് വന്ന് കേറിയതാണ്. എന്തായാലും റേഡിയോ ഒന്ന് ഓണാക്കി. അപ്പോഴത്തേക്കാണ് പാട്ടാണ് തുടങ്ങിയത്. അപ്പൊ വിചാരിച്ചു എന്തായാലും കോൾ ചെയ്ത് നോക്കാന്ന്. അവിടെ കിട്ടുകയും ചെയ്തു.
0: ഫുഡ് കഴിച്ചാ?
1: ഇല്ല ഇല്ല, ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്ന് കേറി തുടങ്ങിയപ്പോഴാണ് ഇത് കിട്ടിയത്.
0: കേറിയതല്ലേ ഉള്ളല്ലേ വീട്ടിൽ.
1: ഓ, 3/4 മണിക്കൂർ നെടുമ്പങ്ങാട് നിക്കേണ്ടി വന്നു ബസ് ഇല്ലാതെ.
0: ഓ,
1: അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടിയായിരുന്നു.
0: നെടുമ്പങ്ങാട്ട് നിന്ന് മന്നൂർക്കോണത്തേക്ക് പോകാനുള്ള ബസ്സാണ് കിട്ടാത്തത്. ശരി,
1: എന്തായാലും കിട്ടി. അതുകൊണ്ട് അവിടുത്തെ സന്തോഷങ്ങളെല്ലാം അങ്ങനെ മനസ്സിൽ അങ്ങനെ നിക്കണുണ്ട്. എല്ലാ കുറച്ചു പേരെ കാണാൻ പറ്റി.
0: അതെ അതെ, എല്ലാരും വരും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരിതല്ലായിരുന്നല്ലോ.
1: ഇടവേള സമയമായതുകൊണ്ട് ഞാൻ കുറച്ചുപേരെ കൂടെ ഒക്കെ കാണുമായിരിക്കും.
0: ഇല്ല, കാരണം ഇനിയിപ്പോ 11 ഫെബ്രുവരിയിൽ എന്തായാലും എല്ലാരും വരുമല്ലോ.
1: അതാണ് ഫെബ്രുവരി 11.
0: അതെ അതെ അതെ, അവരൊക്കെ വരട്ടെ.
1: അതെ തന്നെ, അതെ തന്നെ. മേഡത്തിന് ഇന്നും ഡ്യൂട്ടി ഉണ്ടല്ലേ? ഒന്ന് ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഉള്ള ദിവസമല്ലേ?
0: ഓ, ഇന്ന് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി നടക്കുകയായിരുന്നു.
1: അതാണ് ഇപ്പൊ 3 മണിക്ക് ഡ്യൂട്ടി. ഇതുമായല്ലോ.
0: ഓ, അപ്പൊ 3 മണിക്ക് ഇതായി. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: മോളെ കൊണ്ടുവരണം ഫെബ്രുവരി വരുമ്പോഴും പറ്റുമെങ്കിൽ. ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ കാണാമല്ലോ.
0: അതെ അതെ, കൊണ്ടുവരാം. മോളെയും കൂടെ എല്ലാരെയും പരിചയപ്പെടുത്തണം.
1: എല്ലാരെയും പരിചയപ്പെടുത്താം.
0: ഒരു തവണ കഴിഞ്ഞ തവണ വന്നപ്പോ കണ്ടിരുന്നു തോന്നുന്നു എല്ലാരും.
1: മോള് കൊണ്ടുവന്നു
0: കഴിഞ്ഞ തവണ വന്നോ? കഴിഞ്ഞ വർഷം?
1: ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ല, മറ്റേ ഇതായിരുന്നു, ബന്ധായിരുന്നു.
0: അതിന്റെ മുന്നത്തെ വർഷമാണ് വന്നത്.
1: അപ്പൊ
0: ഈ വർഷം നമുക്ക് വീണ്ടും കാണാലോ. അതെ അതെ. അപ്പൊ ഇന്ന് ഇനിയിപ്പോ ഉച്ച നമുക്ക് പാട്ട് കേട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം.
1: സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു, മറ്റുള്ളവര് നല്ല തിരക്കല്ലേ, അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും അവര് വിളിക്കട്ടെന്ന്.
0: അപ്പൊ ചോറൊക്കെ വെച്ചിട്ടാണോ ഇനി വന്നേ?
1: വെച്ചിട്ട് തന്നെ വന്നു.
0: ശരി ശരി ശരി. ചോറൊക്കെ വെച്ച് എന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്?
1: അവിയൽ വെച്ച്, തോരൻ വെച്ച്, കറി വെച്ച്, ഇതെല്ലാം വെച്ചിട്ട് വന്നു. അപ്പൊ പിന്നെ തിരിച്ചു വരുമ്പോ ജോലിയില്ല.
0: അപ്പൊ ഇനി ഇത് സ്വതന്ത്രമായി പാട്ടിന്റെ കൂടെ ഫുഡ് കഴിക്കാം.
1: 4:30 വരെ കേക്കാം.
0: അതെ തന്നെ, അതെ തന്നെ. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ശ്യാമസുന്ദര പുഷ്പമേ.
0: അത് ശരി, മനോഹരമായ പാട്ടാണല്ലോ.
1: അതാണ്
0: യുദ്ധകാണ്ഡം എന്ന ചിത്രത്തിലെ.
1: ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും, അല്ലാതെ പെട്ടെന്ന് പറയുമ്പോ ഏതൊന്നും വരൂല്ല, കിട്ടൂല.
0: ഞാൻ ശ്യാമസുന്ദര പുഷ്പം ഉണ്ട് ഒരു പാടി തരട്ടെ?
1: പറഞ്ഞു ചോദിക്കണോ? അത് ചോദിക്കണ്ട. മേഡം പാടിയ പാട്ടും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പാടിയ പാട്ട് അവിടെ പാടിയത്.
0: ശ്യാമ സുന്ദര പുഷ്പമേ, ശ്യാമ

0: അത്ര മതിയേ.
1: ആ ശരി ശരി.
0: കാരണം എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എനിക്ക് മാത്രമൊന്നുമല്ല, എനിക്കറിയാവുന്നുള്ള ഒരുപാട് പേർക്ക് ഈ പാട്ട് ഇഷ്ടമാണ്.
1: മാഡം പാടിയത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു.
0: താങ്ക് യു, താങ്ക് യു.
1: ആ പാട്ടും
0: ശരി. അപ്പൊ നമുക്ക് കേൾക്കാം.

0: ഇഷ്ടഗാനങ്ങളിലൂടെ ഇഷ്ടവർത്തമാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പാട്ട് നമ്മളെ എപ്പോഴും സാന്ത്വനിപ്പിക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അർത്ഥഗാംഭീര്യവും ഭാവഗരിമയുമുള്ള ഇഷ്ട പാട്ടുകൾ നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: ആ നമസ്കാരം, ഇതാരാ?
1: വത്സലയാണ്.
0: എവിടത്തെ വത്സലയാണ്? ശരി, കിന്നാരം ചോദിക്കണം. കിന്നാരം ചോദിക്കണ ഒരു സന്തോഷമല്ലേ എന്റെ വത്സല കുട്ടി. വിശക്കണതാണെന്ന് തോന്നുന്നു ഇത്രയും സംസാരിക്കാനുള്ള ഒരു കാര്യം. വിശപ്പ് മറയ്ക്കാനുള്ള നല്ല മാർഗമാണ് ഇഷ്ടമുള്ളവരോട് വർത്താനം പറയുക എന്നുള്ളത്. എന്താ അങ്ങനെ അല്ലേ? അടുക്കള പൊളിച്ചില്ല, ഇങ്ങനെ പോയാ പൊളിയും. അല്ല, ഞാൻ വെറുതെ പറഞ്ഞ ചോദിച്ചു. എന്താ വരാത്തെ? റേഡിയോ ദിനത്തിന് വരണേ. അപ്പൊ വരുമ്പോ എന്താ കൊണ്ടുവരിക?
1: എന്ത് വേണം?
0: അത് ഞാൻ പറയൂല. എന്താണ്? അത് മതി, എനിക്ക് മാത്രം തന്നാ ഞാൻ ആതിരക്കുള്ള രഹസ്യമായിട്ട് കൊടുക്കാം. കാരണം അത് ഞാൻ ആതിരയെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങളെ വരിക, നിങ്ങളെ കാണുക, അത് തന്നെയാണ് ഏറ്റവും ഹൃദയം നിറഞ്ഞ കാര്യം. സുഖമാണ്, സുഖമാണ്. മോൾക്കും സുഖം, എല്ലാവർക്കും
1: സുഖം. ഒരു വർഷത്തിൽ കൂടുതലായി
0: വരണ. ബുധനാഴ്ച വിളിക്കൂ, കിട്ടും.
1: നാളെ
0: നാളെ തന്നെ. ഞാൻ വിചാരിച്ചു ഇനി കുറെ ദിവസം
1: ഉണ്ടാവും.
0: ഒരു ബോധം ഇല്ലാണ്ടായിരിക്കണോ? ഇല്ല ഇല്ല, വിശപ്പൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് നടക്കും, ഒന്നും കുഴപ്പമില്ല. അവിടെ ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. നിന്റെ റേഡിയോടെ വേറെ പണിയൊന്നും ഇല്ലേ ഇന്ന്? മൂന്ന് മണി തൊട്ട് നാലര മണി വരെ ജോലി ഒന്നും ചെയ്യൂല, ബ്രേക്ക്. ഇന്ന് വിളിച്ച് കിട്ടിയിട്ടേ ഞാൻ അടങ്ങും. അങ്ങനെ എന്തായാലും ആ ഒരു നിഷ്ഠയോടുകൂടി ഇരുന്നത് കൊണ്ട് തന്നെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് പറ്റി. ചോറൊക്കെ കഴിച്ചു? കഴിച്ചു. എന്താണ് ഒരു ഒരു ശബ്ദത്തിൽ ഒരു പഴയ ഒരു ഊർജസ്വലത ഇല്ലല്ലോ. ഉറപ്പാണ്?
1: കള്ളം പറയണ്ട,
0: കള്ളം പറയല്ലേ, പാവം കിട്ടും.
1: എന്റെ ടീച്ചർ എന്റെ ജീവനാണ്.
0: എനിക്ക് വയ്യ.
1: സാറ് എന്റെ ടീച്ചർ.
0: ഓക്കെ,
1: സാറ ടീച്ചറല്ലേ എന്റെ ജീവിതത്തിൽ? അല്ലെങ്കിൽ ഞാൻ ഭ്രാന്ത് എടുക്കുമായിരുന്നു.
0: അഥവാ ഭ്രാന്ത് എടുത്താൽ നമ്മൾ ചികിത്സിക്കും.
1: അങ്ങനെ ഞാൻ ഓടി വരുമായിരുന്നു.
0: അല്ല പിന്നെ അങ്ങനെയൊന്നും വരില്ലെന്നേ, നമ്മളൊക്കെ ഇവിടെ ഇല്ല.
1: അതെ,
0: അങ്ങനെയൊന്നും വരൂല, അങ്ങനെയൊന്നും വരണ്ട. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് ഉത്രം നക്ഷത്രം. ആയുഷല്ലേ പാടിയത്?
0: ചിത്രയും
1: രാജേഷ്.
0: രാജേഷാ? അതാര് രാജേഷ്? കെ എസ് ചിത്ര മാത്രമേ ഈ പാട്ട് പാടിയിട്ടുള്ളൂ. ഈ രാജേഷ് ആര്? വീട്ടിന്റെ അടുത്തുള്ള രാജേഷല്ല. ചെലപ്പോഴേ പാട്ട് കേട്ടിട്ട് രാജേഷ് വീട്ടിൽ ഇരുന്ന് പാടിക്കാണും. അങ്ങനെ ആയിരിക്കും. ചിത്ര പാടിയ സിനിമ അനുഭൂതി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അനുഭൂതി പൂക്കുന്നിൻ മിഴികളിൽ നോക്കി ഞാൻ വെറുതെ ഇരുന്നേറെ നേരം. ഭയങ്കര നല്ല പാട്ടാണ്, പക്ഷെ എനിക്കത് പാടാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് അറിഞ്ഞൂടാ, സത്യം കേട്ടിട്ടേ ഉള്ളു, എനിക്കത് പാടാൻ അറിയില്ല. എന്താണ് പ്രശ്നം? ഒരു വിധത്തിലും ജീവിച്ചു പോവാൻ
1: നല്ല പാട്ടൊക്കെ പാടിയെന്ന് പറഞ്ഞായിരുന്നു.
0: ആര് പറഞ്ഞു?
1: ഞാൻ കേട്ടോണ്ടിരിക്കുക തന്നെ.
0: ആ അപ്പൊ ഞാൻ വേറൊരു പാട്ട് പാടാം,
1: ആ
0: കൂടെ പാടിക്കോണോ? പാടട്ടെ.
1: ഞാൻ പാടൂല.
0: ആ പാടുപെടും, പാടണ്ട.
1: വാ അതെ
0: ശരി. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം.

0: മതിയാ?
1: ഓ മതി,
0: പാട്ട് ഇഷ്ടപ്പെട്ടു.
1: വയറ് നിറഞ്ഞു വയറ് നിറഞ്ഞു.
0: ഇനിയിപ്പോ ഞാൻ ചോറ് തിന്നണ്ടല്ലോ, നിങ്ങളെ വയറ് നിറഞ്ഞില്ലേ? കണ്ടോണ്ടിരിക്കുന്ന ആളുടെ വയറ് നിറഞ്ഞാലും നമുക്ക് കഴിക്കണ്ട, അങ്ങനെയാണ്. അപ്പോ അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ നോക്കി കെ ജയകുമാർ എഴുതിയ മനോഹരമായ പാട്ട്, സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന പാട്ട്. ഓ അങ്ങനെ, ഇത് ആദരിക്ക് പാടില്ല, വെറുതെ ഇങ്ങി വരും പാട്ട് ഇങ്ങി വന്ന് താനെ.
1: അത് സിനിമ അറിയില്ല, വിധു പ്രതാപ് പാടിയ ഒരു പാട്ട്, നല്ല പാട്ട്, അത് ഞാൻ കേട്ടപ്പോ എഴുതി എടുത്തതാണ്.
0: ഓർത്തു വെക്കണേ,
1: ഓ
0: ഇനി വിളിച്ചമ്മ നമുക്ക് പാടാം. ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ, ബൈ
1: ബൈ.
0: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഉത്തരം കൊടുക്കുന്ന വത്സല ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോ ഇന്ന് കേൾക്കാൻ ഒരു വളരെ മനോഹരമായ പാട്ടാണെന്ന് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സ്നേഹവർത്തമാനങ്ങൾ പറയാം, ജീവിതത്തിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ആരാ?
1: നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഗിരിജ കല്ലാറ്.
0: ആ, എന്തൊക്കെ എന്ത് പറയുന്നു?
1: ഞാൻ വണ്ടിയിൽ ഇപ്പഴും ഇരിക്കയാണേ, 10-ാം കല്ലിലായി.
0: അതെന്താ വണ്ടിയിൽ ഇരിക്കണേ?
1: ചേട്ടന് സുഖമല്ലാതെ ആശുപത്രിയിലായി, ആശുപത്രി കൊണ്ടുപോയി. നെഞ്ചുവേദനയായിരുന്നു, അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വരെയായിരുന്നു.
0: ഇപ്പൊ എങ്ങനെ ഉണ്ട്?
1: ഇപ്പൊ കുഴപ്പമില്ല, ശ്രീരാമൻ രക്ഷിച്ചു.
0: ശ്രീരാമനെ രക്ഷിച്ചു
1: രക്ഷിച്ചു.
0: അതെങ്ങനെ ശ്രീരാമനെ സീതയെ രക്ഷിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
1: അതെ, ശ്രീരാമൻ സാറും സീത ടീച്ചറും.
0: എന്റെ അമ്മ, ഇത്രയൊക്കെ വേണോ? എന്റെ ഗിരിജ ചേച്ചി,
1: അത്രയൊക്കെ വേണോ?
0: അത്രയൊന്നും വേണം.
1: ഞാൻ അത്ര സങ്കടപ്പെട്ടു. എന്റെ പുള്ളിക്ക് വയ്യാതെ അസുഖമല്ലാതെ ഒരാഴ്ച കൂടുതലായി, സുഖമല്ലാതായി. ഞാൻ അപ്പൊ 10-ാം കല്ലി കഴിഞ്ഞ് അങ്ങോട്ട് പോണതേ ഉള്ളൂ, നെടുമങ്ങാടുന്ന്.
0: ആ, എന്ന് പറയാ വീട്ടിലോട്ട് പോണു.
1: ഓ, വീട്ടിലോട്ട് പോണം.
0: ഡിസ്ചാർജ് ആയ?
1: ഓ ഓ
0: ഓ. അപ്പൊ ചേട്ടൻ അടുത്തിരിപ്പുണ്ടല്ലോ.
1: പുള്ളി അടുത്തിരിപ്പുണ്ട്, ഡ്രൈവർ വണ്ടി വർദ്ധിക്കണേ.
0: വൈകുന്നേരം പോയിട്ട് കേക്കണേ, 7 മണിക്ക് കേക്കണേ.
1: മഞ്ജു വിളിച്ചിരുന്നു. ആ മഞ്ജു എന്നെ ഇപ്പൊ ഞാൻ ആശുപത്രി നിൽക്കുമ്പോ എന്നെ വിളിച്ചിരുന്നു. ചേച്ചി, പുനഃപ്രക്ഷേപണമാണോ അതോ പിന്നെ ഇതാണോ? ഞാൻ വിളിച്ചതിനൊക്കെ കിട്ടണില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട്.
0: പുനഃപ്രക്ഷേപണം അല്ല ഇത്, നടന്നോണ്ടിരിക്കുക.
1: അപ്പോഴേ ഞാൻ പറഞ്ഞ ഇല്ല, ഞാൻ അത് കേക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കേക്കുള്ളൂ. ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന മഞ്ജു കിട്ടണില്ല എന്ന് പറഞ്ഞു.
0: അത് ശരി. ഫുഡൊക്കെ കഴിച്ചോ എന്നിട്ട്?
1: ആ, ഫുഡൊക്കെ. ഞാനേ എനിക്ക് വിളിച്ചതൊക്കെ കിട്ടിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ പോകാൻ ഇവിടെ പിന്നെ സീറ്റിൽ ഇട്ടിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വടയും ഉഴുന്നുവടയും വെറുംചായയും
0: കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരി.
1: എന്നിട്ട് തിരിച്ച് ഞാൻ അത് എടുത്തിട്ട് ഫോൺ എടുത്ത് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്തതാണ്, അപ്പോഴാണ് കിട്ടിയത്.
0: ട്രൈ ചെയ്തതും കിട്ടി.
1: വെള്ളം കുടിക്കാത്ത കൊണ്ടിരുന്നു.
0: അതാണ് അതാണ്, ആ വിഷം നിരുന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഫുഡ് കഴിച്ച് എന്തെങ്കിലും കഴിച്ച് ഒന്ന് ഒന്ന് ഓക്കെ ആയിട്ട് മതി എന്ന് വിചാരിച്ചു. ഈ സ്നേഹത്തിനൊക്കെ എന്താണ് പകരം തരിക എന്നാണ് ഞാൻ ഞാൻ ആലോചിക്കുന്നത്.
1: അങ്ങനെ പുള്ളിക്ക് സുഖമില്ലാതൊക്കെ ആയപ്പോ എനിക്കും പിന്നെ ഒരു വിഷമായി. ടീച്ചറേ, എനിക്ക് വെള്ളം പോലും കിട്ടൂല, പുള്ളി കിടപ്പിലായി പോയാലേ.
0: അതെ അതെ അതെ അതെ, നമ്മള് താമസിക്കുന്ന

0: ഏത് പാട്ട് വേണം?
1: എനിക്ക് അതാണ് ഞാൻ പറഞ്ഞ സീതാദേവി സ്വയംവരം ചെയ്തൊരു സേതോ യുഗത്തിൽ ശ്രീരാമൻ.
0: സീതാദേവിയെ സ്വയംവരം ചെയ്തൊരു സേതായുഗത്തിലെ ശ്രീരാമൻ.
1: കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ
0: നല്ലൊരു മോഹിനിയായി. ഓക്കെ, നല്ല ഒരു പാട്ടാണ്. അപ്പൊ ചേട്ടനോട് സമാധാനമായിട്ടിരിക്കാൻ പറയണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒപ്പമുണ്ട്, സ്നേഹമുണ്ട്. അപ്പൊ ഒരുപാട് കാലം രണ്ടുപേരും കൂടെ ഇങ്ങനെ പരസ്പരം ഊന്നുവടികളായിരിക്കുക.
1: പിന്നീട് മൂത്ത കുടുംബവും മോനും ഒക്കെ വന്ന് ഞായറാഴ്ച വന്ന് കണ്ടിട്ടൊക്കെ പോയി.
0: ശരി, ശരി. ആ സ്നേഹം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരുമായിട്ട് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട ഈ പാട്ട് കേൾക്കാം. കൃത്യമായ മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് ചെയ്യിപ്പിക്കണേ. ശരി, ഞങ്ങളുടെ സ്നേഹം ഒപ്പം.
1: മറ്റേ 500 എപ്പിസോഡ് അത് ഇന്നായിരുന്നു.
0: അത് കഴിഞ്ഞല്ലോ. നമുക്ക് റേഡിയോ ദിനത്തിന് വീണ്ടും കാണാം. അടുക്കള ചേച്ചി
1: ഗായത്രി
0: അടുക്കള എന്ന് പറഞ്ഞാ അവർക്ക് വിഷമാവൂലേ?
1: ഇല്ല, അടുക്കള എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട് അതിനകത്ത്.
0: ഗായത്രി അമ്മക്ക്.
1: അമ്മയില്ലാതെ ഒരു അടുക്കള ഇല്ല.
0: ഇല്ല, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ?
1: കോവിലുണ്ട്. അടുക്കള ഇല്ലെങ്കിൽ ആരെന്നുള്ളൊരു അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ പിന്നെ അടുക്കള എന്നുള്ള ഒരു അച്ഛനും ഇല്ല, അമ്മ എന്നുള്ളൊരു വാക്കും ഇല്ല.
0: അതെ അതെ അതെ,
1: അതന്നെ. അത് മനസ്സിലാക്കാൻ അറിയണ്ടേ? മനസ്സിൽ
0: വേണ്ടേ?
1: ആദ്യം പാല് കുടിച്ച് വിളിക്കുമ്പോഴത്തേന് അമ്മ എന്നുള്ള വിളി വിളിക്കും. കണ്ണി വെള്ളം വേണമെങ്കിലും അടുക്കളയിൽ പോണ്ടേ അമ്മക്ക്, അടുക്കളക്ക്.
0: അത്
1: ചെയ്തത് തെറ്റല്ലല്ലോ, നല്ല
0: കാര്യമാണ്. എനിക്ക് ബുദ്ധിയില്ലാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്?
1: അമ്മ അടുക്കളയാണ് ആഹാരം തരുന്നതും അമ്മയാണ് അന്നം തരുന്നതും. ആഹാരം പാകം ചെയ്യണമെങ്കിൽ അടുക്കള വേണം, അന്നം തരണമെങ്കിൽ അമ്മ വേണം, നമ്മൾ ഊട്ടി ഉറക്കണമെങ്കിലും അമ്മ വേണ്ടേ?
0: അമ്മയാണ് അമ്മ, എന്റെ ഈശ്വരനാണ് എന്റെ അമ്മ.
1: അതെ അതെ അതെ.
0: ഓക്കെ, ഗായത്രി അമ്മക്ക് വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. സീതാദേവിയെ സ്വയംവരം ചെയ്യുക.
1: 500 എപ്പിസോഡിന്റെ മെഗാ മികവോടെ നമ്മുടെ ഗായത്രി മാം.
0: എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ പറയണം, മെഗാ മികവോടെ എനിക്ക് വയ്യ. താങ്കൾ ഒരു സംഭവമാണ്
1: പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ, മികവോടെ വീണ്ടും വീണ്ടും വീണ്ടും വരട്ടെ. അപ്പൊ നമുക്ക് ഈ സീതാദേവിയെ സ്വയംവരം ചെയ്യുന്നുള്ള പാട്ട് ഗായത്രി ചേച്ചിക്ക് വേണ്ടി കേൾക്കാം. ഓക്കെ, ബൈ ബൈ. എടുത്തെടുത്ത് ഇങ്ങ എടുത്തിട്ടുണ്ട്. ഉമ്മയൊക്കെ ഞാൻ വലിച്ചു വാരി എടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് നമ്മൾ പോക്കുവയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ പ്രിയ അനുഭവങ്ങൾ, വിഷമതകൾ എല്ലാം ശ്രോതാക്കൾ നമ്മളോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. അപ്പൊ തീർച്ചയായും അതൊക്കെ സന്തോഷം പകരുകയും ഒരേ സമയം സങ്കടങ്ങൾ പകരുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ മിനിയാണ്.
0: ആ, പറഞ്ഞോളൂ മിനി.
1: കേരളത്തിന് സുഖമാണോ? ഞാൻ കൊറേ നാളായി വിളിച്ചിട്ട്.
0: അതെന്താ വിളിക്കാത്തെ?
1: വിളിക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു.
0: ആ,
1: എനിക്ക് കഴിഞ്ഞ ദിവസം വരാനും പറ്റിയില്ല. അവിടെ റേഡിയോ ദിനത്തിന്റെ അന്ന് ആ സമയത്ത് തന്നെ പട്ടി അടിച്ച്, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല.
0: പട്ടിയുടെ അടുത്ത് കൊണ്ട് കാല് വെച്ചു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു.
1: എനിക്ക് ആഗ്രഹമായിരുന്നു വരണമെന്ന്. അങ്ങനെ അത് വരാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് റേഡിയോ കംപ്ലൈന്റ് ആയി പോയി. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം പിന്നെ ഇതിനിടയ്ക്ക് എന്റെ ഫോണ് മാറി. അപ്പൊ പുതിയ ഫോണ് വാങ്ങിയപ്പോ നമ്പര് പോയി. പിന്നെ നമ്പർ തപ്പിപ്പിടിച്ചെടുത്തു. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കാൻ സമയമില്ല. ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളു, ചൊവ്വാഴ്ച മാത്രം. അപ്പം എനിക്ക് ആ ദിവസം തന്നെ വീട്ടിൽ നിന്നാലല്ലേ വിളിക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ റേഡിയോയില് കരുണാസായി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ വണ്ടിയിലിരുന്ന് കരുണാസായി റേഡിയോ ഓണാക്കി കേൾക്കും. അപ്പൊ കേട്ടോണ്ടിരിക്കായിരുന്നു. അതിനിടയിലാണ് പാട്ട് കോൾ കട്ട് വെച്ചോടെ, നേരത്തെ കോൾ വെച്ചോടെ ഞാൻ വിളിച്ചു തുടങ്ങി. അപ്പൊ എനിക്കറിയാം പാട്ടായതുകൊണ്ട് കിട്ടുമെന്ന്. അങ്ങനെ അങ്ങനെയാണ് വിളിക്കണമെന്ന് വിചാരിച്ച. എങ്ങനെയെങ്കിലും ഞാൻ
0: എങ്ങനെയായാലും ഞാൻ വിളിച്ചിരിക്കും. കേക്കുന്നില്ല കേട്ടോ, കേക്കുന്നില്ല.
1: ഹലോ.
0: ആ, ഇപ്പൊ കേക്കാം.
1: കൊറേ നാളായപ്പോ എനിക്കൊരു സങ്കടം. ഒരു ദിവസം വിളിക്കണം.
0: എന്തിനാണിങ്ങനെ വെപ്രാളപ്പെടണേ? വെപ്രാളപ്പെടാതെ സമാധാനത്തിൽ സംസാരിക്കൂ മിനി.
1: സമാധാനത്തിലാണ് പറയണത്, വണ്ടിയിലായതുകൊണ്ടാണ്.
0: ആ, വണ്ടിയുടെ സ്പീഡ് കൊണ്ടാണ് മൊത്തത്തില് വർത്തമാനം സ്പീഡായിട്ട് തോന്നണേ.
1: അതുകൊണ്ടാണ്, കാരണം എനിക്ക് വീട്ടിലെത്തുമ്പോ ഈ പ്രോഗ്രാം കഴിയും.
0: ആ,
1: അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റണില്ല.
0: ആ,
1: അതാണ് എന്റെ ഉള്ളൊരു വിഷമം.
0: അതാണ്,
1: അതാവുമ്പോ പോകുമ്പോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാകുമ്പോ എപ്പോഴും കേൾക്കാലോ.
0: പോകുന്ന വഴികളിലെല്ലാം കേട്ടുകൊണ്ട്
1: അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്.
0: ഇപ്പൊ എല്ലാം ഒരുവിധം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
1: പിന്നെ സ്കൂളിൽ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നിൽക്കുകയാണ്. സ്കൂളിൽ നിന്ന് ഒരു ചേച്ചി വീണ് കാല് പൊട്ടലായിട്ട്, ആ ചേച്ചി വീട്ടിലാണ്.
0: ഓ,
1: വേറൊരു ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി. ആ ചേച്ചിയും വരക്കില്ല. അപ്പൊ ഞാൻ സ്കൂളിലും കൂടെ നിൽക്കുന്നുണ്ട് അവര് വരുന്നത് വരെ. അപ്പൊ എനിക്ക് ഒട്ടും ടൈം കിട്ടണില്ല. അപ്പൊ അങ്ങനെയാണ് വണ്ടിയിലിരുന്നൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണത്, ഈ പ്രോഗ്രാം കേൾക്കണം. നമ്മ സ്കൂളിലെ ഒരു കുട്ടിയുണ്ട്, ജയശ്രീ.
0: ജയശ്രീ,
1: ജയശ്രീ, അവളെ അമ്മരുടെ ഒരു സ്ത്രീലേഖ വെള്ളനാണുള്ളതാണ്. അവള് എന്നും എന്റെ അടുത്ത് വണ്ടി കയറുമ്പോ ആന്റി വിളിക്കാത്തുണ്ട്, ആന്റി വിളിക്കാത്തുണ്ടെന്ന് എപ്പോഴും ചോദിക്കും. ഞാൻ വിളിച്ച് സംസാരിക്കണം, അവര് വീട്ടിൽ ഇത്രയേറിയ വഴി കേട്ടു. അപ്പൊ എന്നിട്ട് പറയ, അമ്മയും ചോദിക്കണം, ആന്റി ഇപ്പം വിളിക്കാത്തുണ്ട് വിളിക്കാത്തുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ
0: വിളിക്കുമ്പോ നിന്റെ
1: ആ അമ്മക്ക് വിളിക്കാൻ എന്ന് ഞാൻ ചോദിച്ചു നോക്കാം എന്തുകൊണ്ട് അമ്മ
0: വിളിക്കാൻ നാണമായത് കൊണ്ടായിരിക്കും വിളിക്കുക.
1: ആ ഞാൻ ചോദിക്കാം. അങ്ങനെ അങ്ങനെ ആ മോളെ എന്നും ചോദിക്കേണ്ടോ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ
0: ചോദിച്ചു നോക്കൂ, എന്ത് വിളിക്കാത്തേന്ന് ചോദിക്കൂ.
1: ഞാൻ ചോദിച്ചു നോക്കാം. പ്രോഗ്രാം കേൾക്കുന്നുണ്ട്.
0: പ്രോഗ്രാം കേട്ടാലും നമ്മളെ അടുത്ത് സംസാരിക്കണ്ടേ?
1: ആ സംസാരിക്കണം, വേണം.
0: എന്നാലല്ലേ എനിക്ക് ആളിനെ അറിയാൻ പറ്റും.
1: അപ്പൊ എനിക്ക് അവളെ അമ്മേനെ കഴിഞ്ഞാൽ അവള് സ്ത്രീലേഖ, അത് അവളെ തന്നെ പറഞ്ഞത്. അവളെ പേര് ജയശ്രീ. അപ്പൊ അവളെ ഞാൻ പറഞ്ഞ വിളിക്കുമ്പോ പേര് പ്രത്യേകം പറയാം.
0: ജയശ്രീ എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ?
1: ആ, ഈ സ്കൂളിൽ ഞങ്ങൾ.
0: ആ, ശരി ശരി ശരി.
1: ഈ സ്കൂളിലുള്ള കുട്ടിയാണ്.
0: ആ ആ, അപ്പൊ
1: വണ്ടിന്റെ കൂടെ വരുന്ന കുട്ടി.
0: ഓ, ശരി ശരി. അപ്പൊ ജയശ്രീ വീട്ടിലും ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്?
1: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
0: ആ, ശരി.
1: അത് കേട്ടിട്ടാണ് ഞാൻ എന്തോ അവ അമ്മ പറഞ്ഞു കൊടുത്ത്, പറഞ്ഞ നിന്റെ വെച്ചിട്ട് പറഞ്ഞ മിനിയാഞ്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ അവക്കറിയാം.
0: ആ, അതാണ് എനിക്ക് ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നു അല്ലേ?
1: കേൾക്കുന്നുണ്ട്. അതിനിപ്പൊ ഒരുപാട് പേര് ചോദിക്കണം, ഇപ്പൊ എന്ത് വിളിക്കാത്തേ വിളിക്കാത്തേ.
0: അതാണ് മിനി ഇങ്ങനെ വിളിക്കാതിരിക്കണ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
1: അങ്ങനെ പിന്നെ റേഡി ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ഒരു ഈ ചാനലിടമ്പ ഞാൻ അതുകൊണ്ട് ഇപ്പൊ മൊബൈൽ ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം മൊബൈലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്താണ് ഇരുന്നത്.
0: ഇതിപ്പോ സ്ഥലം സ്ഥലം എവിടായിരുന്നു?
1: ഒന്നിടത്ത കോഴി
0: കിട്ടാതിരിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ.
1: കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ
0: റേഡിയോക്ക് വല്ല പ്രശ്നമുണ്ടോ?
1: പ്രശ്നവും
0: അപ്പൊ ഇവിടത്തെ റേഡിയോക്കാണ് പ്രശ്നം.
1: അപ്പൊ ഇനി ഞാൻ വിളിക്കുമ്പോ ചോദിക്കണോന്ന് വിചാരിച്ചില്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഉണ്ടായിരുന്നു ചോദിക്കണം. അപ്പൊ ആ പ്രശ്നമൊന്നും അല്ല അല്ലേ മാഡം?
0: അറിയില്ല, അവിടത്തെ റേഡിയോക്കാണോ പ്രശ്നം? പക്ഷെ ഇവിടെ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ആരും അങ്ങനെ പറയുന്നില്ലല്ലോ. ഇതിൽ എന്താണ് സത്യം സംഭവം നമുക്ക് അറിയില്ല. പണ്ടൊരു കഥയിൽ പറഞ്ഞ പോലെ സത്യം സംഭവം ഇതായിരുന്നു, ഏതായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പോഴും ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ?
1: ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കണം. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഇനി ഇറങ്ങാൻ, ഉറിയാപ്പോടുള്ള ഒരു കുട്ടി മാത്രം. ഡ്രൈവറുണ്ട്, ഞാനും ഉണ്ട്.
0: ആ കുട്ടിയും കൂടെ ഇറക്കിയിട്ട് മിനി അവിടെ ഇറങ്ങും. മിനിയെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഡ്രൈവർ പോകും.
1: ഡ്രൈവർ ഡ്രൈവറിന്റെ വീട്ടിൽ നടയിലാണ് വണ്ടി കിടന്നത്. ഡ്രൈവറിന്റെ സൗകര്യമായി.
0: അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാ? അതിന്റെ അതിന്റെ അടുത്ത്
1: അരശുമൂട്. അരശുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉറിയാക്കോട് കഴിഞ്ഞിട്ട് അരശുമൂട് എന്ന് പറയുന്ന
0: സ്ഥലത്താണ് അരശുമൂട്. അറിയാം.
1: അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ വീട് പൊന്നെടുത്തോളൂ.
0: അങ്ങോട്ട് നടന്നു പോകും. അതൊക്കെ ഉണ്ടാക്കും.
1: സ്കൂട്ടി അവിടെ വെച്ചിട്ടാണ് വന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു അരശുമൂട് പൊന്നെടുത്ത ഒഴിയത് ഒരുവിധം നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ സ്വന്തം ടൂ വീലറിൽ വീട്ടിലേക്ക്
1: പോകും.
0: ചിന്താ കഥ. അപ്പോ എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മിനിയോട് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പം ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. ഇന്ന് ഏത് പാട്ട് വേണം?
1: ഞാൻ ചോദിച്ച പാട്ട് ശരിയൊരു പേര് അറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. നേരെ മാതേ നീലി കുതരിക്കും മഴ പെയ്താൽ ചോരുന്ന വീട്.
0: സിനിമ മറന്നുപോയാ?
1: സിനിമ മറന്നുപോയി. നല്ല അറിയായിരുന്നു എനിക്ക്.
0: ഇങ്ങനെയൊക്കെ മറന്നുപോയ എന്ത് ചെയ്യും? വസന്ത പാടി. ഇത്
1: കൂട്ടുകുടുംബം
0: എന്ന ചിത്രത്തിലെ പാട്ട്. വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം നടന്ന പാട്ട്. മേലേ മാനത്തെ നീലിപ്പൂലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. ആ പാട്ടാണ്.
1: സൂപ്പർ പാട്ടാണ്. അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ അവിടെ? എല്ലാരെയും തിരക്കെന്ന് പറയണേ.
0: ഇവിടെ ഞങ്ങളുടെ ഇവിടത്തെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം സുഖമായിരിക്കുന്നു.
1: സന്തോഷം.
0: മിനിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് കോളറാണ് താങ്കൾ. അപ്പൊ നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും ആയിട്ട് കേട്ടാലോ?
1: ശരി ശരി മാഡം, താങ്ക് യു.
0: ഓക്കെ മിനി. അപ്പോ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇന്ന് സംസാരിച്ചത് ഇന്നത്തെ ലാസ്റ്റ് കോളർ മിനിയാണ്. അങ്ങനെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. എന്തായാലും വിളിച്ചവരും സന്തോഷം പങ്കിട്ടവരുമായ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഒരു സ്നേഹം, ഈ ഒരു സൗഹൃദം എന്നെന്നും എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമസ്തെ മലയാളത്തിൽ ഞങ്ങൾക്കൊരു ചോദ്യം, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, നിശബ്ദനായ കൊലയാളി എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ് എന്നായിരുന്നു ചോദ്യം. അത് അമിതമായ രക്തസമ്മർദ്ദമാണ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഒരുപാട് പേർ വാട്സപ്പിലൂടെ ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇന്ദുവാണ് മുണ്ടേല നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും. ശ്രോതാക്കൾക്ക് അതിന്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും വാക്കുകൾ കൊണ്ട് തീർത്ത ഈ സായാഹ്നത്തിന് ഇവിടെ വിരാമമിടുമ്പോൾ പങ്കുവച്ച ചിന്തകളും പങ്കുചേർന്ന നിമിഷങ്ങളും നിങ്ങളുടെ മനസ്സിലൊരു വെളിച്ചമായി നിൽക്കട്ടെ. മറ്റൊരു ദിവസത്തിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. പൊലിഞ്ഞു പോകുന്ന ഓരോ വെയിലിനും നാളത്തെ പ്രഭാതത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓർമ്മകളുടെയും കവിതകളുടെയും ഈ സായാഹ്നം നിങ്ങളിൽ മനോഹരമായ ഒരു ഈണം, മനോഹരമായ ഒരു ചിന്ത ശേഷിപ്പിക്കും എന്ന് കരുതട്ടെ. പുതിയൊരു ദിവസം പുതിയ വെളിച്ചവുമായി പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. മിനിയാണ്, മിനി ചോദിച്ച പാട്ടാണ് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ദേവദാസ് രചിച്ച ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങൾ സാഹിത്യത്തിന്റെ നന്ദനോദ്യാനത്തിൽ വിരിയുന്ന കാഴ്ച കമനീയമായിരിക്കുന്നത് മലയാളത്തിന്റെ തിരുമുറ്റത്താണ്. അത്രയേറെ സൗഭാഗ്യം ഒരുപക്ഷെ ഇതര ഭാഷകളിൽ കുറവായിരിക്കുന്നു എന്ന് തന്നെ പറയാം. അനുഗ്രഹീതമായ കാവ്യകൽപ്പനകൾ കൊണ്ട് സമൃദ്ധമാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. ഉപമയും ഉൽപ്രേക്ഷയും രൂപകാലങ്കാരങ്ങളും ചലച്ചിത്ര ഗാനങ്ങളെ പലപ്പോഴും കവിതയുടെ തട്ടകത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. മഴവിൽ കൊതുമ്പിലേറി വന്നു വെണ്ണിലാക്കിളി എന്നെഴുതുമ്പോൾ രാത്രിയിൽ എവിടെയാണ് മഴവില് എന്ന് ചോദിക്കുന്നത് ആസ്വാദനത്തിലെ പിഴവാണ്. എന്നാൽ വെണ്ണിലാവിനെ ഒരു കിളിയായി കവി സങ്കല്പിക്കുന്നു. വെണ്ണിലാവാകുന്ന കിളി, രൂപകാലങ്കാരത്തിന്റെ സൗന്ദര്യം, മഴവില്ലിന്റെ ആകൃതിയിലുള്ള കൊതുമ്പ് വള്ളം, അത് ചന്ദ്രക്കലയാണെന്ന് കൽപ്പന. രൂപകാലങ്കാരം തൽപുരുഷ സമാസത്തോടും ബഹുവ്രീഹി സമാസത്തോടും സമന്വയിക്കുന്ന മനോഹാരിത. ചലച്ചിത്ര ഗാനങ്ങളുടെ ഈ സമ്മോഹനത്തിന് മലയാളത്തിൽ വിസ്മയമാകുന്നത് പോലെ മറ്റെവിടെയാണ് ഇത്രമേൽ ഹൃദ്യമാകുന്നത്? സമൃദ്ധസുന്ദരമായി ഗാനങ്ങൾ എഴുതിയവരുടെ കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്ന പാട്ടുകളുമായി വന്നവരുണ്ട്. അതും ചേതോഹരങ്ങളായ ഗാനങ്ങൾ. അതിലൊരാളാണ് ദേവദാസ്. ജീവിതത്തെ പിടിച്ചു നിർത്താൻ കവിത മതിയാകില്ലെന്ന് തോന്നിയതുകൊണ്ടാവും ദേവദാസ് വളരെ കുറച്ചേ എഴുതിയുള്ളൂ. രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലെ കാട്ടുകുറഞ്ഞി പൂവം ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ് എന്ന പാട്ട് മലയാളി എങ്ങനെ മറക്കാനാണ്? മലയോര ഗ്രാമീണതയുടെ ഒരു നേർചിത്രം ദേവദാസ് ആ വരികളിൽ ആവാഹിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതിയത് ദേവദാസാണ്. വർണ്ണരഥങ്ങളിൽ ഉഷസ്സണയുന്നു, വെള്ളിച്ചിറക് വീശി പകൽ മറയുന്നു, ഒന്നിനോടൊന്നും ചേരാതിവിടെ നിയതി തൻ നിയമം തുടരുന്നു എന്നും രാധ എന്ന പെൺകുട്ടിക്ക് വേണ്ടി ദേവദാസ് എഴുതിയിട്ടുണ്ട്. എന്നാലും കാട്ടുകുറഞ്ഞി പൂവം ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ് എന്ന പാട്ട് തന്നെയാണ് മലയാളിക്ക് ഗൃഹാതുരത്വം.

ഗ്രാമവീഥിയിൽ എവിടെയോ നിന്ന് ചെറുമഴ നനയുന്ന പോലൊരു പ്രതീതിയാണ് ദേവദാസിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇലച്ചാർത്തുകളിൽ മഴത്തുള്ളികൾ ഉണ്ടാക്കുന്ന മർമ്മരം പോലെ മൃദുലവും സൗമ്യവുമായ അനുഭൂതി ആ പാട്ടുകൾ നമുക്ക് പകർന്നു തരുന്നു. ഒരു യഥാർത്ഥ ചിത്രം പോലെ നേർമയുള്ളതും നിർമ്മലവുമായ പാട്ടുകൾ, മനസ്സിൽ നിലാവ് പെയ്യുന്ന അനുഭവം, ശ്രുതിമധുരമായി അത് ഹൃദയത്തിന്റെ തന്ത്രികളെ സംഗീതാത്മകമാക്കുന്നു. ജീവനിൽ പുളകമായി നിറയുവാനും ഓർമ്മകൾ ഗാനമായി പാഴിടാമെന്നും കവി പറയുന്ന വാക്കുകളിൽ പ്രണയത്തിന്റെ നീലനില ചന്തമാണുള്ളത്. നിഷ്കളങ്കമായ പ്രണയത്തിന്റെ പ്രസൂനങ്ങൾ ആ ഗാനധാരയിലാകെ പൂത്തു നിൽക്കുന്നു. ദേവദാസിന്റെ പാട്ടുകളിൽ ഗ്രാമം ഹരിതാഭമായി സമൃദ്ധിയിൽ നിറഞ്ഞു കാണുന്നു.

പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലേതാണ് നീ നിറയൂ ജീവനിൽ പുളകമായി എന്ന പാട്ട്. ജോൺസന്റെ സംഗീതമാണ്. അതുപോലെ എം കെ അർജുനൻ സംഗീതം ചെയ്ത മറ്റൊരു ഹൃദ്യമായ പാട്ടുണ്ട്. ശശികുമാറിന്റെ സംവിധാനത്തിൽ നാഗമഠത്തെ തമ്പുരാട്ടി എന്ന ചിത്രത്തിലേക്ക് വേണ്ടി ദേവദാസ് എഴുതിയ പാട്ട്. മാൻമിഴിയാൽ മനം കവർന്നു, തിരുമധുരമുള്ളിൽ പകർന്നു തന്നു എന്നാരംഭിക്കുന്ന വരികൾ. മേഘങ്ങളുടെ ഇടയിൽ നിന്ന് എവിടെ നിന്നോ തേരിലേറി വരുന്ന പ്രണയിനി, ആ മണിത്തേരിൽ തനിക്കിടമുണ്ടോ എന്ന് ചോദിക്കുന്ന കാമുകൻ. നിർമ്മലമായ കാവ്യരചന.

ജോൺസന്റെ തന്നെ സംഗീതത്തിൽ ദേവദാസ് രചന നിർവഹിച്ച ഒരു ഗാനമുണ്ട്, ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ പാട്ട്. ജെൻസിയും കെ ജി മാർക്കോസും ചേർന്ന് ആലപിച്ചതാണിത്. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കെ എന്റെ മനസ്സിൽ പുൽകാൻ നീ വന്നുവെന്നാണ് വരികൾ. വ്യഥിതമോ വ്യർത്ഥമോ ആയ ജീവിതാവസ്ഥയിലേക്ക് പ്രണയത്തിന്റെ ചിത്രശലഭങ്ങൾ പറന്നെത്തുമ്പോഴുള്ള ആനന്ദം ഈ വരികളിലുണ്ട്. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി എന്നൊരു പ്രയോഗം കൂടി കവി നടത്തുന്നുണ്ട്. ലളിതമായ പദാവലികൾ അനശ്വരമായ സംഗീതത്തിന്റെ കൂട്ടുചേരുമ്പോഴുണ്ടാകുന്ന ഹൃദ്യത, ദേവദാസും ജോൺസണും തമ്മിലുള്ള രസതന്ത്രം കലയുടെ കന്മതമായി ആസ്വാദക ഹൃദയങ്ങളിൽ എത്തിച്ചേരുകയാണ്. കേവലം ഒരു പ്രണയഗാനം മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു നല്ല പാട്ട് എന്ന് തോന്നിക്കും വിധം കാതുകളെ തഴുകി തലോടിപ്പോകുന്ന ഒരു പാട്ട്, ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുന്ന സൗമ്യ സുന്ദരമായ പാട്ട്.

പുന്നാര പൂമുത്തേ പുന്നല്ലിൻ പൂങ്കരളെ എന്ന പാട്ട് രവീന്ദ്ര സംഗീതമാണ്. കെ എസ് ചിത്രയാണ് ആലാപനം. ഒന്നും ഒന്നും പതിനൊന്ന് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. രവിഗുപ്തൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. ദേവദാസിന്റെ വരികൾ, ലളിത സുന്ദരമായ വരികൾ, അത് നമ്മുടെ ഹൃദയത്തിലാണ് ദേവദാസ് എഴുതി വയ്ക്കുന്നത്. സ്നേഹവും വാത്സല്യവും ചേർന്ന് സമ്മോഹനമായ ഒരു ഭാവഗാനമിതാ.

വടക്കിന് പൂമുഖത്ത് അന്നൊരിക്കൽ ഞാൻ ഇടം വലം നോക്കാതെ കാത്തുനിന്നു, കാണാതെ വന്നു കണ്ണൊന്നു പൊത്തി എന്ന് ദേവദാസ് എഴുതുന്നതിലെ ഗ്രാമീണ ലാളിത്യം ചാരുതയാർന്നതാണ്. ചന്തമുള്ളൊരു പാട്ട്, പഴയകാലത്തെ ഒരു പ്രണയം, നേരിൽ കാണുന്നത് പോലെ ഒരു ചിത്രീകരണം ദേവദാസ് ആ വരികളിൽ സാക്ഷാത്കരിക്കുന്നു. ഒരു ചെറു വസന്തം പൂത്തുലഞ്ഞു നിൽക്കുന്ന പ്രതീതി, അയാൾ എന്ന ചിത്രത്തിലെ പാട്ട്. അനുരാധ ശ്രീറാം ആലപിച്ച പാട്ടാണിത്. മോഹൻ സിത്താരയാണ് സംഗീതം.

മാനസം വിങ്ങി, നിമിഷങ്ങൾ തേങ്ങി, വിട ചൊല്ലിടാനായി മിഴികൾ വിതുമ്പി എന്ന വരികൾ. പല വരികളിലും എന്ന പോലെ ലളിതമായ സൗന്ദര്യം, ഹൃദ്യമായ ഒരു ഹൈക്കുവിനെ ഓർമ്മിപ്പിക്കുന്ന വരികൾ. പ്രേമഗീതങ്ങളിലെ ഈ പാട്ടും ചേതോഹരമാണ്. ഒരു ചന്ദ്രോദയത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അതും കാർമേഘാവൃതമായ ഒരു ചന്ദ്രോദയത്തെ ഓർമ്മിപ്പിക്കുന്നു. വിഷാദം ഒരു സൗന്ദര്യമായി അനുഭവപ്പെടുന്നത് പോലെ ജോൺസന്റെ സംഗീതം, ശാന്തവും സ്വസ്ഥവുമായ ഒരു പാട്ട്, സ്വപ്നം, വെറുമൊരു സ്വപ്നം.

ജോഷി സംവിധാനം ചെയ്ത ശരം എന്ന ചിത്രം. അതിൽ കെ ജി ജോയ് ഈണമിട്ട ഒരു ഗാനം ദേവദാസിന്റെ രചനയാണ്. വെൺമേഘക്കുട ചൂടും എൻ കിനാചന്ദ്രികയിൽ പുഷ്പരാഗത്തേരിൽ സ്വപ്നലോല ഗായകൻ വന്നടുക്കുന്നു. എന്റെ മൗനതീരത്തിൽ നിത്യരാഗസ്നേഹവുമായി എന്നും നീ നൽകി ജീവിതം, ഈ ധന്യജീവിതം തളിരണിഞ്ഞു എന്ന് ദേവദാസ് എഴുതുന്നു. ആർക്കും മനസ്സിലാവുന്ന വാക്കുകൾ, മാലയായി കോർത്തെടുത്ത വരികൾ, പര്യായങ്ങളും നാനാർത്ഥങ്ങളും ഒന്നും ദേവദാസ് തന്റെ കവിതയിൽ കിട്ടുന്നില്ല. നേരെ വാ നേരെ പോ എന്ന പോലെ പരിചിതമായ വാക്കുകൾ ദാ കേട്ടോളൂ എന്ന ഭാവരസം. ദേവദാസ് എന്ന എഴുത്തുകാരന്റെ എല്ലാ പാട്ടുകളും സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പുകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവ അനുസ്വരങ്ങളായി മലയാള പാട്ടുശാഖയിൽ ഇന്നും പൂവിട്ടു നിൽക്കുന്നു.

ജീവിതത്തിന്റെ കാവ്യാത്മകതകളിൽ ഈണം തെറ്റിപ്പോയ ഒരു കലാകാരൻ, അങ്ങനെയുള്ള അനേകം പേരിൽ ഒരാൾ. ഗാനരചയിതാവ് എന്നതിനു പുറമെ ദേവദാസ് ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു, നിർമ്മാതാവുമായിരുന്നു. അതീവ ഹൃദ്യമായ ഗാനങ്ങൾ അനശ്വരമായി. എന്നാൽ ഗാനരചയിതാവിന് മുഖ്യധാരയിലേക്ക് കടന്നുവരാനായില്ല. അതോ അനുവദിക്കപ്പെട്ടില്ലയോ? 1979 മലയാള ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് പ്രവേശിച്ചത്. സുന്ദരമായ വരികളുടെ ഈ രചയിതാവ് പക്ഷേ എന്തുകൊണ്ടോ മൗനത്തിലായി. കാലത്തിന്റെ ആവേഗത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ആകാതെ പോയതുകൊണ്ടാവാം.

കാട്ടുകുറിഞ്ഞിപ്പൂവും കന്നിപ്പൂമാനവും മാൻമിഴിയാളും എഴുതിയ കവി. ഏകാന്തതയുടെ പരവതാനികളിലിരുന്ന് മാനം നോക്കി കേൾക്കാൻ പറ്റിയ പാട്ടുകൾ, ഗൃഹാതുരതയുടെ വയൽപ്പരപ്പുകളിലേക്ക് മാടി വിളിക്കുന്ന പാട്ടുകൾ, അവ ചെണ്ടുമല്ലിയെ ഓർമ്മിപ്പിക്കുന്നു. തൊടികളിൽ വിടർന്നു നിൽക്കുന്ന ചെമ്പരത്തിയെയും തെച്ചിപ്പൂക്കളെയും ഓർമ്മിപ്പിക്കുന്നു. കാവും തുളസിയും തുമ്പയും ചേർന്ന ഒരു പൂങ്കാവനത്തെ അത് അനുഭവിപ്പിക്കുന്നു.

പൊടി പൊടി പൊടി പൊടി പൂരം കണ്ടോ കണ്ടോ പൂരം പൊടി പൊടി പൊടി പൊടി പൂരം ആയിരം ആയിരം പെൺപട നിരയെ ചെണ്ട കൊത്തണ പൂരം ആയിരം ആയിരം പെൺപട നിരയെ ചെണ്ട കൊത്തണ പൂരം തൃശ്ശൂരും പൂരം കോലോത്തും പൂരം കണ്ടോണ്ടിരിക്കണം നമ്മുടെ ഉള്ളിലും കമ്പം പത്തും പൂരം.

0: ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ചിങ്ങോലി സ്വദേശിയാണ് ദേവദാസ്. രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിൽ ആദ്യത്തെ ഗാനരചന, അത് അപ്പാടെ തന്നെ സ്വീകരിച്ച കേരളക്കര. പാട്ടാസ്വദിച്ചപ്പോഴും മൂളിയപ്പോഴും കൂടെ പാടിയപ്പോഴും പക്ഷേ രചന ദേവദാസ് എന്ന് പറയാൻ നമ്മൾ മറന്നുപോയി. അതാണ് സത്യം. 1-1-11 എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു ദേവദാസ്. വർണ്ണരഥങ്ങളിൽ ഉഷസണയുന്നു എന്നെഴുതിയ ഗാനരചയിതാവ്, സപ്തസ്വരരാഗ ധാരയിലലിയുവാൻ എന്നെഴുതിയ കവി, പളങ്കുകൊണ്ട് ഒരാന എന്ന സ്വപ്നം കണ്ട മനുഷ്യൻ, ദേവദാസ് എന്ന ഗാനരചയിതാവ്, മലയാള ചലച്ചിത്ര ഗാനനഭസിൽ വാക്കുകൾ കൊണ്ട് പൊട്ടുകുത്തിയ എഴുത്തുകാരനാണ്, ഗൃഹാതുരതയിലേക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ കവി.
1: മയ മയ മ

ഒറ്റക്കമ്പി നാദം, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഗതം ഈ നേരം.
1: സുഖതം ഈ നേരം. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ഏതു നേരവും സുഖതമാണ്. അതിന് രാവെന്നോ പകലെന്നോ ഇല്ല, ഉച്ചയെന്നോ സന്ധ്യയെന്നോ ഇല്ല. ഇപ്പൊ എന്തുകൊണ്ടോ മനസ്സിൽ സന്തോഷത്തിന്റെ നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. ഈ നല്ല ദിവസത്തിന്റെ പ്രകാശം കൊണ്ടാവണം ഹൃദയം ആനന്ദത്താൽ സമ്മോഹനമാവുന്നുണ്ട്. അതുകൊണ്ടാവണം ഈ നേരം അത്രമേൽ സുഖതമായിരിക്കുന്നത്. സുഖതം ഈ നേരം. ഇന്നലെ കൊണ്ട് വായിച്ചു തീർത്ത ഒരു നല്ല പുസ്തകം. ഒത്തിരി ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ ദിവസമെടുത്താണ് വായിച്ചു തീർത്തത്.

അത്ത ഇരട്ടകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ദി സൈലന്റ് ട്വിൻസ്. മോർജോറി വാലാസ് എന്നൊരാളാണ് അതെഴുതിയത്. ജൂൺ ഗിബ്ബൺ, ജെന്നിഫർ ഗിബ്ബൺ എന്നീ രണ്ട് പേരാണ് കഥാപാത്രങ്ങൾ. ഇരട്ടകളാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേർക്ക് മാത്രമായി ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്നതാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ അവർക്ക് ഭാഷണ വൈകല്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് അവർ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അവർ അവരുടെ തന്നെ ഒരു ഭാഷ ഉണ്ടാക്കിയെടുത്തു. അത് മാറ്റാനായി രക്ഷിതാക്കൾ രണ്ടാളെയും വ്യത്യസ്ത ബോർഡിംഗ് സ്കൂളുകളിൽ ചേർക്കുകയുമുണ്ടായി. അതുപക്ഷേ രണ്ടാളിന്റെയും മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് കണ്ട് രക്ഷിതാക്കൾ അവരെ വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നു. അവർ രണ്ടുപേർക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ അവർ വളരെ കംഫർട്ടായി ജീവിച്ചു. ഒപ്പം കുട്ടികൾ രണ്ടാളും ഡയറി എഴുതുകയും ചെയ്തിരുന്നു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറി എഴുതുന്നത് ഇംഗ്ലീഷിലായിരുന്നു എന്നതാണ്. ഡയറിയിലെ ഭാഷാ സൗന്ദര്യം കണ്ട് പിതാവ് അവരെ ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സിന് കൊണ്ടുചെന്നാക്കി. അതുണ്ടാക്കിയ ഫലം നിസ്സാരമായിരുന്നില്ല. ജൂൺ ഗിബ്ബൺ പെപ്സി കോള അഡിക്റ്റ് എന്നൊരു നോവൽ തന്നെ എഴുതി. ഇംഗ്ലീഷ് നോവൽ സാഹിത്യത്തിലെ അത്ഭുതാവഹമായ നോവലായി അത് മാറി. ഇന്നും വായനക്കാർക്ക് ജൂൺ ഗിബ്ബൺ എന്നത് ആരാധനാമൂർത്തിയാണ്. പക്ഷെ പ്രശസ്തി വന്നു മൂടിയപ്പോൾ കൂടുതൽ പ്രശസ്തരാവാൻ വേണ്ടിയായിരുന്നുവോ എന്നറിഞ്ഞുകൂടാ. കളവ്, പിടിച്ചുപറി, വ്യഭിചാരം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അവർ കടന്നു. ഒരുപക്ഷെ അവരിൽ ഒളിഞ്ഞുകിടന്ന വ്യക്തിത്വ വൈകല്യമായിരിക്കാം ഇതൊരു കാരണമായി തീർന്നത്. അതിനിടയിൽ അവർ ജയിലിലാവുകയും ചെയ്തു. അവർ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു, രണ്ടിലൊരാൾ മരിച്ചാൽ പിന്നെ മറ്റേയാൾ ഒരു കാരണവശാലും അവരുടെ ഭാഷ ഉപയോഗിക്കില്ല എന്ന്. 1993 ജെന്നിഫർ ഗിബ്ബൺ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അധികം വൈകാതെ അവർ മരിച്ചു. ജൂൺ ഗിബ്ബൺ അതോടെ അങ്ങ് ഒതുങ്ങിയെന്ന് വേണം പറയാൻ. പിന്നെയും പലതും എഴുതി, പക്ഷെ അതൊന്നും അങ്ങനെ ക്ലിക്കായില്ല. അവരുടെ ജീവിതകഥയാണ് മിണ്ടാത്ത ഇരട്ടകൾ എന്ന പേരിൽ മാർജോറി വാലാസ് നോവലാക്കിയത്. അതൊരു ജീവിതകഥയാണ്. അതിനകത്ത് ജീവിതത്തിന്റെ ചോര പൊടിയുന്നുണ്ട്. വായിക്കണം. വായിച്ചാൽ നമ്മൾ ചിലപ്പോൾ കരയും, നമ്മൾ ചിലപ്പോൾ ചിരിക്കും, നമ്മൾ ചിലപ്പോഴെന്നല്ല വായനയിലുടനീളം നന്നായി ചിന്തിക്കുകയും ചെയ്യും.

രണ്ടുപേർ മാത്രം സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ജൂണിന്റെയും ജെന്നിഫറിന്റെയും മാത്രം ഭാഷയായിരുന്നു. എന്നാൽ കോഡ് ഭാഷയായിരുന്നില്ല താനും അത്. കോഡ് ഭാഷകൾ പല രാജ്യങ്ങളിലുമുണ്ട്. ഡാൻ ബ്രൗണിന്റെ നോവലുകളിലെമ്പാടുമുള്ളത് കോഡ് ഭാഷയാണ്. നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു കോഡ് ഭാഷ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അത് ഉപയോഗിച്ചിരുന്നു എന്നതിന് സി വി രാമൻപിള്ളയുടെ കൃതികൾ സാക്ഷ്യം പറയുന്നുണ്ട്. മൂലഭദ്രി എന്നാണ് ആ കോഡ് ഭാഷയുടെ പേര്. പരമേശ്വരൻ പിള്ളയോട് യുവരാജാവ് ചോദിക്കുന്നത് ടപിവുനോ എന്നാണ്, മറുപടി ലൂളി അഞ്ഞം എന്ന്. കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് എന്തു മനസ്സിലാകാനാണ്? സംഗതി എന്താ ചോദിച്ചതെന്നറിയുമോ? ചതിക്കുമോ എന്നാണ്. ലൂളി അഞ്ഞം എന്നു മറുപടി എന്നുവെച്ചാൽ സൂക്ഷിക്കണം. മൂലഭദ്രം എന്നും മൂലഭദ്രി എന്നും ഈ കോഡ് ഭാഷ അറിയപ്പെടും. ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം തന്നെയുണ്ട് കേട്ടോ. അത് പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അഗോ ഖഗോ ഖൈവ ചടോ ഞണ തപോമന ജൽസോ ഠഡോ ദൈവ ബഭോ ധഭ ചഠേദിച്ച യശോ രഷോ ലസൈവ വഹക്ഷള ഴറക്രമാൽ ഗഞ്ചണ്ടന്തം പന്ന ഇൻഡ ഇറ്റ ഇൻ ഇൽ ഇർ ഇൾ എന്നതാണ് അടിസ്ഥാനം. ഒരിക്കൽ കൂടെ പറയാതിരിക്കുന്നതാണ് നല്ലതല്ലേ? പക്ഷേ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. ഇതുപ്രകാരം കൊഷുതുൽപ അംപഷാനോ എന്ന് ചോദിച്ചാൽ ഒരു പുസ്തകം തരാമോ എന്നേ അർത്ഥമുള്ളൂ. പണ്ട് ഞാനും നിഷയും, നിഷ എന്റെ വകയിലൊരു പെങ്ങളാണ്, ഞങ്ങൾ രണ്ടാളും ഈ മൂലഭദ്രി ഭാഷ ഹൃദിസ്ഥമാക്കി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ടായ തലതരിപ്പ് നിസ്സാരമല്ല കേട്ടോ. നാമിഖമേ തഴണ്ണു ഒന്തിഷുമ്പാൽ മിഖർ കമ്പേ അസച്ചു പഴിച്ചും കെമ്പു കുഴത്തസേ എന്ന് പറഞ്ഞാൽ വല്ല പിടിയും കിട്ടുമോ? അടിതരാൻ തോന്നില്ലേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയുമോ? ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയും എന്നുറപ്പല്ലേ എന്നാണ്. ഇന്നും മൂലഭദ്രി എനിക്ക് വശമാണ്. നിഷാദ് മറന്നുപോയിട്ടുണ്ടാവുമോ? എനിക്കറിഞ്ഞുകൂടാ. അവൾ അവളെ തന്നെ മറന്നുപോയിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്.

ഈ ലോകത്തെല്ലാം കൂടി എത്ര ഭാഷകളുണ്ടാവും? 5000 മുതൽ 6000 വരെ എന്നാണ് കണക്ക്. ടർക്കിയിലെ ഓട്ടോമാനിഷ് ഭാഷ സംസാരിക്കുന്നത് 900 പേർ മാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ചൈനയുടെ മൻഡാരിൻ ഭാഷ സംസാരിക്കുന്നത് 1052 മില്യൺ ആളുകളാണ്. കോഴിക്കോട് സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്തെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കത്തുകൾ എഴുതിയിരുന്നതും മറ്റും കവിതാരൂപത്തിലായിരുന്നു.

ഞാൻ എടുത്തു വയ്ക്കാം. പിറ്റേന്ന് ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തു. പഞ്ചാര വേണ്ട പച്ചക്കറിയിൽ നിന്ന് ഇത്തിരി വേണ്ട വഴുതന ലേശം പച്ചമുളക്, പിന്നെ അരത്തുണ്ടം ചേന ചേമ്പും മുട്ട, ചേട്ടാ മനസ്സുണ്ടെങ്കിൽ കാശു വാങ്ങാതെ മൂന്ന് തേങ്ങ, മഞ്ഞൾ 100, മല്ലിപ്പൊടി 50, മുളകും 200, മത്തിക്കരുവാട് 1 കവറ്, കണ്ണിൽ ചോരയുണ്ടെങ്കിൽ 2 ആഴ്ച കടത്തിലേക്ക്, ഇത്തിരി തേയില, പിന്നെ സൺഫ്ലവർ ഓയിൽ 1/2 കിലോ, കടുക് 100, വെളുത്തുള്ളി 50, മസാലപ്പൊടി 1 കവർ, വെള്ളം ചൂടാക്കി കുടിക്കുവാൻ ഒരല്പം പതിമുഖം, പിന്നെ ചേട്ടാ ചേട്ടന്റെ വക 3-4 കിലോ മട്ട അരി കൂടി അളന്നെടുത്തു. കവിത ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ, ഞങ്ങളുടെ കഷ്ടപ്പാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്തോ, കക്ഷി മുഴുവൻ സാധനവും ലിസ്റ്റിൻ പ്രകാരം ഞങ്ങൾക്ക് തന്നു. കാശു വാങ്ങിയില്ല. മുറിയിൽ കൊണ്ടുവന്ന് അരി തട്ടിവെക്കുമ്പോൾ അതിലൊരു തുണ്ട് കടലാസ്. ഞങ്ങളതെടുത്തു വായിച്ചു. കവിത കൊള്ളാമിടോ പിള്ളാരെ, ഇനിയും ഒരുപാട് എഴുതണം. കവിതയിൽ നിങ്ങൾക്ക് ഭാവിയുണ്ടെങ്കിലും കഷ്ടപ്പാട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ ഇമ്മാതിരി കവിതയുമായി മേലിൽ എന്റെ കടയിലേക്ക് എഴുന്നള്ളാതിരിക്കണം. ആഴ്ചതോറും ഇങ്ങനെ വ്യഞ്ജനം സൗജന്യമായി പൊതിഞ്ഞുകൊണ്ടുവന്നൂട്ടുവാൻ നിങ്ങളുടെ പെങ്ങളെ ഞാനോ എന്റെ പെങ്ങളെ നിങ്ങളിൽ ഒരാളോ വേളി കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വരാൽക്കാവിനടുത്ത് കവിതകൾ ഇഷ്ടപ്പെട്ടിരുന്ന കുഞ്ഞുകൃഷ്ണേട്ടൻ 30 ആണ്ടിൻ്റെ ഓർമ്മകളിൽ ഒരു കാവ്യശകലം പോലെ അതിപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്.

മറ്റൊരു മൃഗത്തിനുമില്ലാത്ത വിധമുള്ള ഭാഷണശക്തി. മനുഷ്യന് ഇതെങ്ങനെ കരഗതമാകുന്നു? തലച്ചോറിന്റെ ഭാഷണ ഏരിയകളെക്കുറിച്ച് ധാരണകളില്ലാതിരുന്ന കാലത്ത് വാക്കുകൾ നമുക്ക് തന്നത് ദൈവമാണെന്ന് വിശ്വസിച്ചു. വാണിദേവി തന്നെ ഉണ്ടായി, സരസ്വതി പൂജകളും സരസ്വതങ്ങളും ഉണ്ടായി. എന്നാൽ ഇന്ന് നമുക്കറിയാം, മസ്തിഷ്കത്തിന്റെ മാറ്റാണ് വാക് സഞ്ചയങ്ങൾക്ക് കാരണമെന്ന്. ആറുമാസം പ്രായമാകുമ്പോൾ ശബ്ദങ്ങൾ കട്ടിയിൽ സ്വരങ്ങളായി പരിണമിക്കുന്നത് കാണാം. ഒരു വയസ്സാകുമ്പോൾ വാക്കുകൾ തിരുന്താൻ തുടങ്ങും. രണ്ടു വയസ്സാകുമ്പോൾ കൊഞ്ചിക്കൊണ്ടുള്ള വാക്കുകൾ. മൂന്ന് വയസ്സിൽ ഏതാണ്ട് 1000 വാക്കുകൾ തലച്ചോറിലെ നിഘണ്ടുവിൽ നിറയും. ഒരു വർഷം കൂടി കഴിയുമ്പോൾ അത് 3000 പിന്നെ അത് 10,000, 100,000 അങ്ങനെ കൂടും. വാക്കുകളുടെ ഒരു അയ്യൊരു കളി. ഒരു ദിവസം ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങും വരെയുള്ള സംസാരത്തിനിടയിൽ നമ്മൾ എത്ര ലക്ഷം വാക്കുകളാകും പറയുക എന്നോർത്തു നോക്കിയിട്ടുണ്ടോ? വാക്ക് എന്തൊരത്ഭുത ശക്തിയാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞത് വെറുതെയല്ല. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നു വയലോപ്പിള്ളി. അച്ഛനും അമ്മയും വാക്കെന്നു ചൊല്ലി ഞാൻ അക്ഷരപ്പിച്ച നടന്നു എന്ന് വി മധുസൂദനൻ നായർ. വാക്കെന്റെ തൂലികത്തുമ്പിൽ നിന്ന് അടരുന്നതല്ല, നിലാവിറ്റു വീഴുന്ന പോൽ അതെന്നാത്മസത്തയിൽ നിന്ന് ഊറി വരുന്നതാണ് എന്ന് ഞാൻ.

നിങ്ങൾക്ക് ഏതു ഭാഷയിലും സംസാരിക്കാം. ഇംഗ്ലീഷിൽ, ഉറുദുവിൽ, ഹിന്ദിയിൽ, പാഴ്സിയിൽ, അറബിയിൽ, സ്പാനിഷിൽ ഒക്കെ സംസാരിക്കാം. ആരും ചോദിക്കാൻ വരില്ല, അതിലൊരു തെറ്റുമില്ല. എന്നാൽ നിങ്ങൾ ഏതു ഭാഷയിലാണോ പിറന്നു വീണിരിക്കുന്നത്, ആ ഭാഷയുടെ നീതി പുലർത്തണം. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയോട് നീതി പുലർത്തുന്നുവോ, അത്രയും ആ ഭാഷ കരുത്താർജിക്കും. നിത്യജീവിതത്തിൽ കഴിഞ്ഞുകൂടാൻ പോളിഗ്ലോട്ട്സ് ആയവരാണ് നമ്മളിൽ പലരും. ഈ പോളിഗ്ലോട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ മംഗ്ലീഷ് എന്ന് പറയില്ലേ, ആ സാധനം തന്നെയാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അതിൻ്റെ മലയാളം എന്താ മക്കളെ, എനിക്കതങ്ങോട്ട് കിട്ടുന്നില്ല, ഇംഗ്ലീഷായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്നൊക്കെ. നിങ്ങളുടെ മാനേജർ നിങ്ങളോട് വന്ന് പറയുന്നുണ്ടോ, മെയിൽ അയക്കാൻ മലയാളത്തിലായതുകൊണ്ട് പറ്റുന്നില്ല എന്ന്? എങ്കിൽ കേട്ടോളൂ, ഇവരെല്ലാം ചേർത്താണ് ഇ വി കൃഷ്ണപിള്ള അൽപ്പന്മാർ എന്ന് വിളിച്ചത്. തമിഴൻ തമിഴറിയില്ല എന്ന് പറയരുത്. നിത്യജീവിതത്തിലെ സർവ ആവശ്യകതകളും തമിഴിൽ വിനിമയം ചെയ്യാൻ അയാൾക്ക് കഴിയണം. മലയാളിയും മറാഠിയും ബംഗാളിയും അതെ. സ്വന്തം ഭാഷ അറിഞ്ഞുകൂടാ എന്ന് പറയരുത്, അത് അല്പത്തരമാണ്. ദാറ്റ്സ് വൈ ഞാൻ അതുകൊണ്ടാണ് ലുക്ക് വരാൻ തോന്നാതിരുന്നിട്ട് മോൺസ് അഗെയിൻ വിസിറ്റ് ചെയ്യാമെന്ന് തിങ്ക് ചെയ്തത് തന്നെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന രസത്തിന്റെ പേരാണ് ജുഗുപ്സ. നിങ്ങൾ അത് മുഴുവൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അത് നല്ല മലയാളത്തിൽ തന്നെ പറയൂ. ഇതൊരുമാതിരി എന്തു പറയാൻ, വൾഗാരിറ്റി, ഭാഷണ വൾഗാരിറ്റി. അതെ, അത് കേൾക്കുന്നവരിൽ അറപ്പുണ്ടാക്കും.

വടിവൊത്ത വ്യാകരണമൊത്ത ഭാഷയിൽ സംസാരിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. അമ്മേ, എനിക്ക് കുറച്ച് ദാഹജലം തരൂ എന്ന അബ്ദുൽ ഖാദർ രീതിയല്ല വേണ്ടത്. അങ്ങനെ ആയാൽ അത് തവിക്കണത്തല്ലിലേ തീരുകയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ സ്കൂൾ മാഷായ അബ്ദുൽ ഖാദർ വ്യാകരണപരമായി അമ്മയോട് സംസാരിക്കുന്നതിനെയാണ് ബഷീർ നർമ്മരസപ്രധാനമായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ വർത്തമാനം എന്നത് വടിവത്ത രീതിയിലായാൽ അത് കേൾക്കുന്നവർക്ക് അരോചകമായി തീരും. ഇയാളിത് എന്തുവായി പറയുന്നത് എന്ന് വിചാരിക്കും. മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാന ഭാവം വ്യാകരണമല്ല തന്നെ. പിന്നെന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വർത്തമാനത്തിന്റെ അളവ് വളരെ കുറച്ചു മതിയാകും. ഒ വി വിജയന്റെ കടൽത്തീരത്ത് എന്ന കഥയിൽ വെള്ളായിയപ്പന്റെ നേരെ നീലിമണ്ണാത്തി വരുന്ന ഒരു രംഗമുണ്ട്. നീലിമണ്ണാത്തി വിളിച്ചു, "വെള്ളായിപ്പോ?" വെള്ളായിയപ്പൻ പറഞ്ഞു, "നീലിമണ്ണാത്തിയെ." അവർ തമ്മിൽ അത്രയേ സംസാരിച്ചുള്ളൂ. അതിലെല്ലാം ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ മരക്കാർ എതിരെ വരുന്നു. മരക്കാർ കണ്ഠമിടറിക്കൊണ്ട് വിളിച്ചു, "വെള്ളായിപ്പോ?" അവർ തമ്മിൽ അത്രയേ സംസാരിച്ചുള്ളൂ. അതിലെല്ലാം ഉണ്ടായിരുന്നു. വാക്കുകൾ വാചാലമാകേണ്ടതില്ല എന്നർത്ഥം. എന്നുവെച്ച് വാചാലമായി ആരെങ്കിലും സംസാരിച്ചാൽ അതിലും തെറ്റില്ല തന്നെ. വടിവൊത്ത രീതിയിൽ എഴുതുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ വടിവൊത്ത രീതിയിൽ വർത്തമാനം, അതത്ര രസമില്ല എന്നേ പറയുന്നുള്ളൂ കേട്ടോ. വളരെ കോളായി അലങ്കാരങ്ങൾ ഒട്ടുമില്ലാതെ സംസാരിക്കുന്നതാണ് സത്യത്തിൽ ആളുകൾക്കിഷ്ടം. അതുകൊണ്ടാണ് പണ്ട് മുതലേ ആളുകൾ പറയുന്നത് മസിലി പിടിച്ച് സംസാരിക്കരുത് എന്ന്. അങ്ങനെ തൊണ്ടയിൽ ബോൾട്ടിട്ട് സംസാരിക്കുന്നവരോട് നമുക്ക് സ്നേഹപൂർവം തിരികെ സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല.

ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയണോ, സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട കേട്ടോ, സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെയാണ്. ജെ ഡി ബെർണൽ സയൻസിന്റെ ചരിത്രം എഴുതുമ്പോൾ സയൻസ് ഇൻ ഹിസ്റ്ററി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലേ അറിവിന്റെ വിശാലമായ ഒരു പ്രക്രിയ അവിടെ സാധ്യമാവുകയുള്ളൂ. വാചാലമായ രചനാരീതി അവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ ഹിസ്റ്ററി ഓഫ് സയൻസ് എന്നാകുമ്പോൾ അവിടെ അറിവിനേക്കാൾ വാചാടോപമായിരിക്കും ഉണ്ടാവുക. പലരെഴുതുന്ന ചരിത്രവും വാചാടോപമാണ്. ചരിത്രരചന ഗവേഷണത്തിലൂടെ സാധ്യമാകേണ്ടതാണ്, ഊഹാപോഹങ്ങളിലൂടെ അല്ല. എന്തിൻ്റെയും ചരിത്രമെഴുതാനാവില്ല. എന്തിനും ഒരു ചരിത്രമുണ്ടാവും എന്ന് പറയുന്നതും ശരിയല്ല. സയൻസിൻ്റെ ചരിത്രമെഴുതുന്ന ചരിത്രരചനയ്ക്ക് ഒരു സയൻസ് ഉണ്ട്. അതറിയാതെ എഴുതുന്ന ഒന്നും ചരിത്രമാവില്ല തന്നെ.

മറ്റേതു രാജ്യത്തുള്ളതിനേക്കാൾ വിലപ്പെട്ട ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ നമുക്കുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് സാംസ്കാരികമായും ബൗദ്ധികമായും ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉത്കർഷം ഉണ്ടാകാത്തത് എന്ന് ഒരു സുഹൃത്ത് ചോദിക്കുന്നു. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതായ വിധം വായിച്ചാൽ സ്വാധീനമുണ്ടാവുകയും മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. ഉപനിഷത്തുക്കളിലേക്കും വേദങ്ങളിലേക്കും വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഒരു ദേശത്ത് ഒരു കൃതി ഉണ്ടാവുന്നു എന്ന് വയ്ക്കുക. അത് അവിടുത്തെ ജനതയിൽ ബഹുഭൂരിപക്ഷവും വായിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഉദാഹരണത്തിന് വിക്ടർ യുഗോയുടെ പാവങ്ങൾ എന്ന നോവൽ, ഫ്രഞ്ച് ജനത മുഴുവൻ അത് വായിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടം വരെ രവീന്ദ്രസംഗീതം അറിയാത്ത ഒറ്റ ബംഗാളിയും ഉണ്ടായിരുന്നില്ല. ദസ്തേവിസ്കിയുടെ കൃതികളെക്കുറിച്ച് അറിയാത്തവരായി ആ നാട്ടിൽ ആരും ഉണ്ടാവില്ല. ഇനി നമുക്ക് വേദോപനിഷത്തുക്കളിലേക്ക് മെല്ലെ വരാം. അതൊരു രാജ്യത്തെ ജനത മുഴുവൻ വായിക്കേണ്ടിയിരുന്ന പുസ്തകങ്ങളാണ്. ആരെങ്കിലും വായിക്കുന്നത് അബദ്ധവശാൽ കേട്ടാൽ കേൾക്കുന്നവരുടെ കാതിൽ ഈയമൊരുക്കി ഒഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് മറന്നുപോകരുത്. നൂറ്റാണ്ടുകളോളം ഒരു ന്യൂനപക്ഷം കൈയടക്കി വച്ചിരുന്ന ഗ്രന്ഥങ്ങൾക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്ത് സാംസ്കാരികമായി ഉത്കർഷമുണ്ടാക്കാനാവുന്നത്? ഇന്ത്യയിൽ ദേശീയതയൊക്കെ രൂപപ്പെട്ടു വന്നതോടെ സംസ്കൃതവും അപ്രസക്തമായി. ബ്രാഹ്മണിക്കൽ സമൂഹത്തിന് വിള്ളലുകൾ വീണെങ്കിലും സംസ്കൃതത്തോടുള്ള അജ്ഞത വേദോപനിഷത്തുകളിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തി. ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് വേദോപനിഷത്തുകൾക്ക് സ്വാധീനം ചെലുത്താനാവാത്തത് എന്ന് ചോദിക്കുന്നതിൽ സത്യത്തിൽ പ്രസക്തിയില്ല. വേദം പഠിച്ച സമൂഹമാവട്ടെ അതിന്റെ അന്തസ്സത്തെ സാമൂഹിക നവോത്ഥാനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനുമപ്പുറം സ്വന്തം ഉപജീവനത്തിനും അധികാരശക്തികളെ ഊട്ടിയുറപ്പിക്കുന്നതിനുമാണ് വിനിയോഗിച്ചത്. സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അതിശ്രേഷ്ഠമെന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് അവയെക്കൊണ്ട് സാധിക്കാതെ പോയത്.